ആകാശവാണി അനന്തപുരി എഫ് 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 8, കൊല്ലവർഷം 1201 മിഥുനം 15, 2026 ജൂൺ 29 തിങ്കളാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 38 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിക്കുന്നു.
1: സ്വീഡനിലെ രാജകുമാരിയായിരുന്ന യൂജിയൻ സമ്പത്തും പണവും വിലപിടിപ്പുള്ള അനേകം രത്നങ്ങളും കൈമുതലായി ഉള്ള രാജ്ഞിയായിരുന്നു. ഒരു ദിവസം രാജകുമാരി ഇങ്ങനെ ചിന്തിച്ചു, ഈ രത്നങ്ങളെല്ലാം താൻ സൂക്ഷിച്ചു വയ്ക്കുന്നത് എന്തിന്? ഇത് വിറ്റ് ആ പണം കൊണ്ട് അശരണരായ രോഗികൾക്ക് വേണ്ടി ഒരു ആശുപത്രി നടത്തണം. രാജകുമാരി രത്നങ്ങളെല്ലാം വിറ്റുകിട്ടിയ പണം കൊണ്ട് ആശുപത്രി സ്ഥാപിച്ചു. എന്ന് മാത്രമല്ല, ആശുപത്രിയിൽ വരുന്ന രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ ഉത്സാഹിയുമായിരുന്നു. തങ്ങളോട് കാണിക്കുന്ന സ്നേഹം കണ്ടിട്ട് രോഗികൾ രാജകുമാരിയോടുള്ള സ്നേഹം മൂലം കണ്ണീർ പൊഴിക്കുമായിരുന്നു. അപ്പോൾ യൂജിയൻ രാജകുമാരി ഇങ്ങനെ പറയുമായിരുന്നു.

0: ആയിരുന്നു. ഞാൻ ചെലവാക്കിയ രത്നങ്ങളിതാ സ്നേഹത്തിൻ്റെ മുത്തുമണികളായിരിക്കുന്നു. എൻ്റെ രത്നങ്ങളേക്കാൾ ഞാൻ വിലമതിക്കുന്നത് ഈ രോഗികളുടെ കണ്ണിൽ നിന്ന് പൊഴിയുന്ന സ്നേഹത്തിൻ്റെ കണ്ണീർ മുത്തുകളാണ്. ബൈബിളിൽ സുഭാഷിതങ്ങൾ എന്ന പുസ്തകം 17:9 പറയുന്നു, തെറ്റു പൊറുക്കുന്നവൻ സ്നേഹം നേടുന്നു, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നവൻ സ്നേഹിതനെ പിണക്കി അകറ്റുന്നു. പ്രശസ്ത കവി കബീർദാസിൻ്റെ വാക്കുകളിൽ, സ്നേഹം തോട്ടങ്ങളിൽ വളരുന്നില്ല, കമ്പോളങ്ങളിൽ വിൽക്കപ്പെടുന്നില്ല, ആത്മസമർപ്പണം കൊണ്ട് മാത്രമേ അത് നേടാൻ കഴിയുകയുള്ളൂ. മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഇങ്ങനെ പാടിയിട്ടുണ്ട്, നിഴലും വെളിച്ചവും മാറി മാറി നിഴലിക്കും ജീവിത ദർപ്പണത്തിൽ, ഒരു സത്യം മാത്രമേ നിൽക്കുമെന്നും പരമാർത്ഥ സ്നേഹത്തിൻ മന്ദഹാസം. ഒരു വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകന്റെ വിരമിക്കൽ ചടങ്ങ്. കുട്ടികളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന സയൻസ് അധ്യാപകൻ കൂടിയായ അദ്ദേഹം അവസാനമായി കുട്ടികൾക്ക് നൽകിയ സന്ദേശം ഇപ്രകാരമാണ്. അദ്ദേഹം 4 ഗ്ലാസുകൾ നിറയെ ശുദ്ധജലവും ചെറുവിരലിന്റെ വലിപ്പമുള്ള നൂലിൽ കെട്ടിയ പല മനുഷ്യരൂപങ്ങളുമായി ക്ലാസ്സിലേക്ക് വന്നു. താൻ ചെയ്യുന്നത് എന്താണെന്ന് നിശബ്ദരായി നിരീക്ഷിക്കണമെന്നും ചോദിക്കുന്നതിന് ഉത്തരം വ്യക്തമായി നൽകണമെന്നും നിർദ്ദേശിച്ചു. എന്നിട്ട് ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച മനുഷ്യനെ ചരടിൽ കെട്ടി ഗ്ലാസ്സിലെ വെള്ളത്തിൽ താഴ്ത്തിയിട്ട് പൊക്കിയെടുത്തു. ചോദിച്ചു, വെള്ളത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല എന്നായിരുന്നു മറുപടി. അടുത്തതായി കളിമൺ മനുഷ്യൻ്റെ രൂപം പൊക്കിയെടുത്ത് ഗ്ലാസ്സിൽ മുക്കിയിട്ട് പൊക്കിയെടുത്തു. ചോദിച്ചു, മാറ്റം വന്നിട്ടുണ്ടോ? കുട്ടികൾ പറഞ്ഞു, വെള്ളം മലിനമായി, കളിമൺ മനുഷ്യൻ്റെ ശരീരഭാഗത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അടുത്തതായി പഞ്ഞി മനുഷ്യനെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഇവനിൽ വല്ല വ്യത്യാസം വന്നുവോ? ഊവ്, അവൻ വെള്ളം കുടിച്ച് ചീർത്തു, ഗ്ലാസ്സിലെ വെള്ളവും കുറഞ്ഞുപോയി എന്ന് കുട്ടികൾ പറഞ്ഞു. അടുത്തതായി പഞ്ചസാര മനുഷ്യൻ്റെ രൂപം ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിന്ന് പൊക്കി, പക്ഷേ അത് കെട്ടിയിരുന്ന നൂൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് അലിഞ്ഞുപോയെന്ന് കുട്ടികൾ പറഞ്ഞു. ഗ്ലാസ്സിലെ വെള്ളം രുചിച്ചപ്പോൾ അത് മധുരമായിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു, മനുഷ്യർ സാധാരണയായി 4 വിഭാഗമുണ്ട്. ഒരു വിഭാഗം നമ്മുടെ ഈ ഇരുമ്പ് മനുഷ്യനെ പോലെയാണ്, സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് യാതൊരു നന്മയുമില്ല, ഒന്നും സ്വീകരിക്കുന്നുമില്ല, ഒന്നും നൽകുന്നുമില്ല. 2. വിഭാഗം കളിമൺ മനുഷ്യനെ പോലെ തങ്ങളെയും മറ്റുള്ളവരെയും ദുഷിപ്പിക്കുന്നവരാണ്. തങ്ങൾ ചീഞ്ഞു നാറുന്നതോടെ മറ്റുള്ളവരെയും അവർ നശിപ്പിക്കുന്നു. 3. വിഭാഗം പഞ്ഞി മനുഷ്യനെ പോലെ സമൂഹത്തിന് യാതൊന്നും നൽകില്ല, എന്നാൽ കിട്ടാവുന്നതത്ര കൈക്കലാക്കുകയും ചെയ്യും. 4. കൂട്ടർ പഞ്ചസാര മനുഷ്യനെ പോലെയാണ്, ആത്മസമർപ്പണത്തിന് തയ്യാറായി എല്ലാവരെയും മദ്യപിക്കുകയും ധന്യരാക്കുകയും ചെയ്യും. എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് സ്വയം ആത്മശോധന നടത്തണം. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ വാക്കുകളിൽ, മനുഷ്യ സേവനമാകുന്ന ഉരകളിൽ ശുദ്ധനാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈശ്വരനെ കാണാൻ കഴിയൂ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ തോമസ് കുറ്റിയിൽ. ആകാശവാണി അനന്തപുരി എഫ് 101.9. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: സീഷെൽസ് സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആശംസ അറിയിച്ചു. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനിൽ 17,53,000 കുഞ്ഞുങ്ങൾക്ക് ബൂത്തുകളിൽ തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 19,80,000 കുട്ടികൾക്കാണ് പോളിയോ നൽകേണ്ടിയിരുന്നത്. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന് സ്കൂളുകളിൽ കതിർ പദ്ധതി വിപുലമായി നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. എലത്തൂർ നിയോജക മണ്ഡലം എം എൽ എ ഓഫീസ് കക്കോടിയിൽ ഉദ്ഘാടനം ചെയ്തു.

പറയുകയായിരുന്നു മന്ത്രി. ഇന്ന് ദേശീയ സ്ഥിതി വിവര കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതി വിവര കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ പി സി മഹനലോബസിന്റെ ജന്മദിനമാണ് സ്ഥിതി വിവര കണക്ക് ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത. രണ്ടു ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസഞ്ചേഴ്സിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി. രണ്ടാം പകുതിയുടെ അവസാന രണ്ടാം മിനിറ്റിൽ സ്റ്റീഫൻ യൂകസ്റ്റിയോസ് ആണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്നിനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, നാലങ്കൽ കൃഷ്ണപിള്ളയുടെ ദീപാർച്ചന എന്ന കവിത, ആലാപനം എസ് ജയ, ഉദയഗീതം, പുതുക്കോട് കൃഷ്ണമൂർത്തി ആലപിച്ച ധന്യാഷ്ടകം, പ്രഭാതഭീരി, 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ നിന്ന് ഗ്രാമകേരളം, ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 63. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖരൻ നായർ പങ്കെടുക്കുന്ന പരിപാടി. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരും. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. 12:02 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരൈപ്പൂക്കൾ. 12:40 പ്രകാശധാര, മുട്ടു തേയ്മാനം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ജെയിൻ രാജ് SR സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 ഏകതാര. 2:02 ഹലോ ഡോക്ടർ, മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിധിൻ AF മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3 മണിക്ക് വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം. റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4 മണിക്കും 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകൾ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ഓമന മൃഗങ്ങളിൽ ശസ്ത്രക്രിയകൾ, ഡോക്ടർ അനൂപ് ആറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:30 സംഗീതസുധ. 10:30 നിശാസുരഭി. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ചത്. 11:05 വിവിദ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ

31.9 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 13 മില്ലിമീറ്റർ. അറിയിപ്പ് സമാപിച്ചു.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് സ്നേഹസ്വാഗതം. പരിപാടിയിൽ ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ ദീപാർച്ചന എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് എസ് ജയ.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ കവിത ദീപാർച്ചന, പാരായണം ചെയ്തത് എസ് ജയ.

0: പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. പ്രതിരോധം, ഡിജിറ്റൽ പണമിടപാട്, ബഹിരാകാശം, ആരോഗ്യം, സമുദ്രസുരക്ഷ തുടങ്ങി 19 മേഖലകളിൽ തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ് രാജ്യമായ സേഷൽസും തമ്മിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സേഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയും ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. GST ഇവേ ബിൽ സംവിധാനത്തിൽ ഓഗസ്റ്റ് 1 മുതൽ പുതിയ മാറ്റങ്ങൾ വരുന്നു. ചരക്കുനീക്കത്തിൽ കൂടുതൽ സുതാര്യത വരുത്താനും നികുതി വെട്ടിപ്പുകൾക്ക് തടയിടാനും ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ പരിഷ്കാരങ്ങൾ. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. US ഇറാനും തമ്മിൽ വീണ്ടും സംഘർഷം. ഇറാൻ തീര നഗരങ്ങളിൽ US ബോംബാക്രമണം നടത്തിയതിനു പിന്നാലെ കുവൈറ്റിലും ബഹ്റിനിലും ഇറാന്റെ ഡ്രോൺ ആക്രമണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെ 3-1 മറികടന്ന് അർജന്റീന. ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇന്ത്യയ്ക്കെതിരെ ചരിത്രത്തിലാദ്യമായി ഒരു 2020 പരമ്പര ജയിച്ച് അയർലൻഡ്. ഇന്നലെ നടന്ന 2 2020 ഒരു റൺ ജയവുമായി 2 മത്സര പരമ്പര അയർലൻഡ് 2-0 സ്വന്തമാക്കി. പ്രഭാതഭേരി തുടരുന്നു.
1: ഓരോ തുള്ളി ദാഹജലത്തിനും ഒരു കഥയുണ്ട്. കേരളത്തിലത് പശ്ചിമഘട്ടത്തിൽ ആരംഭിച്ച് വനങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും പൈപ്പുകളിലൂടെയും ഒഴുകി വീടുകളിലെത്തുന്നു. എന്നാൽ ഈ യാത്രയുടെ ഭൂരിഭാഗം ദൂരവും പല നദികളും ജീവജലത്തിന് പകരം പ്ലാസ്റ്റിക്കും വ്യാവസായിക മാലിന്യങ്ങളും പേറി തളരുന്നു. 44 നദികളാൽ അനുഗ്രഹീതമായ ഒരു സംസ്ഥാനം ഒരിക്കലും കുടിവെള്ളത്തെക്കുറിച്ച് വിഷമിക്കേണ്ടതല്ല. എന്നാൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഏറ്റവും പുതിയ ജലഗുണനിലവാര വിലയിരുത്തൽ ആശങ്കാജനകമായ ഒരു ചിത്രം വരയ്ക്കുന്നു. സംസ്ഥാനത്തെ നദികളിൽ ഓക്സിജന്റെ അളവ് കുത്തനെ കുറഞ്ഞു. നമ്മുടെ മുന്നിലുള്ള ചോദ്യം കേരളത്തിൽ ആവശ്യത്തിന് വെള്ളമുണ്ടോ എന്നല്ല, മറിച്ച് നിലവിലുള്ള വെള്ളം സുരക്ഷിതമാണോ എന്നതാണ്.
2: ചിരുദ്യാടിയും കലാസ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി എൻവയോൺമെന്റും സംയുക്തമായിട്ട് 5 മുമ്പ് കേരളത്തിലെ 44 നദികളുടെ നിലവാരത്തെ കുറിച്ചിട്ട് ഒരു വൃത്തായ പഠനം നടത്തിയിരുന്നു.
1: കോഴിക്കോട് സെന്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് റിട്ടയർഡ് ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ PS ഹരികുമാർ.
2: അതിന്റെ ഒരു റിസൾട്ട് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളുമായിട്ട് ശരിക്കും താതാത്മ്യം അല്ലെങ്കിൽ ഒരു സിമിലാരിറ്റി നമുക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ റിപ്പോർട്ടിനെ നമ്മൾ നോക്കുമ്പോൾ അന്നത്തേനെക്കാട്ടിയുള്ള മലിനീകരണം പല പുഴകളിലും കൂടുതലായിട്ട് ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയ നദികളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നദികൾ, അതിന്റെ ഒരു ഒഴുക്കെന്ന് പറഞ്ഞാൽ വളരെ വേഗമാണ്. ഇത് ശരിക്കും മൺസൂണാകുമ്പോൾ നിറയുന്നതും പലപ്പോഴും വേനൽക്കാലത്ത് ശുദ്ധജല പ്രവാഹം കുറയുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് പലപ്പോഴും ഇത് കാണുന്നത്. നദികളുടെ ഈ പറഞ്ഞ വെള്ളം കുറയുമ്പോൾ വേണ്ട രീതിയിലുള്ള ഫ്ലഷിംഗ് ഒന്നും നടക്കാതെ വരും. അത് മാലിന്യങ്ങളെ അടിഞ്ഞ് വരുന്ന രീതിയിലുള്ള ജലം മലിനീകരണ രീതിയിലുള്ള നമുക്ക് കൂടുതൽ ആ സമയത്ത് കാണാനായിട്ട് സാധിക്കും. അതാണ് സ്വാഭാവികമായിട്ട് നടന്നു വരുന്നത്. ഒരു പ്രക്രിയ എന്ന് പറയുന്നത് കെമിക്കൽ കണ്ടാമിനേഷൻ താരതമ്യേന കുറവാണ് കേരളത്തിലെ നദികളിൽ. ഈ രണ്ട് പ്രശ്നം, അതായത് നമ്മുടെ ഓക്സിജന്റെ അളവ് ചില നദികളിൽ കുറവാണ്, അതും ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ജൈവമാണ് അല്ലെങ്കിൽ നമ്മൾ പറയും ഓർഗാനിക് വേസ്റ്റിന്റെ ഒരു മലിനീകരണം പല സ്ഥലത്തും കാണുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് പല ബാക്ടീരിയയും ശരിക്കും ഓക്സിജനെ അത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓക്സിജന്റെ അളവ് കുറയുന്നത്.
1: കണക്കുകളിൽ തിരുവനന്തപുരത്തെ കരമന നദിയാണ് ഏറ്റവും മലിനമായത്. ചില ഭാഗങ്ങളിൽ ഓക്സിജന്റെ അളവ് ജലജീവികളെ നിലനിർത്താൻ ആവശ്യമായതിനേക്കാൾ വളരെ താഴെയാണ്.
3: നമ്മുടെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഏറ്റവും പുതിയ ജല ഗുണനിലവാര വിശകലന റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട്.
1: കൊച്ചി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് വൈസ് ചാൻസലർ ഡോക്ടർ A.B.ജുകുമാർ.
3: ഇതനുസരിച്ച് നമ്മുടെ പ്രധാന നദികളിൽ 10 നദികളും മലിനീകരണ ഭീഷണിയിലാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് നോക്കേണ്ടത്. ഒന്ന്, വെള്ളത്തിലെ ലയിച്ചു കയറുന്നിരിക്കുന്ന ഓക്സിജന്റെ അളവ്. രണ്ടാമത്, മനുഷ്യ വിസർജ്യങ്ങളിൽ കാണുന്ന ബാക്ടീരിയ, ഈ കോളി എന്ന് പറയുന്ന എസ്കരീഷ കോളി എന്ന് പറയുന്ന ഒരിനം ബാക്ടീരിയയുടെ അളവ്. ഇത് രണ്ടും ജല ഗുണനിലവാര പരിശോധനയുടെ സൂചകങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതനുസരിച്ചിട്ട് നമ്മുടെ പല നദികളിലും, പ്രത്യേകിച്ചും ഈ നഗര കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിൽ, വെള്ളത്തിലെ പ്രാണവായുവിന്റെ അളവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. സാധാരണഗതിയിലെ ജലജീവികൾക്ക് വിശ്വസിക്കാൻ 1 ലിറ്ററിൽ 4 മില്ലിഗ്രാം എന്ന രീതിയിൽ ഓക്സിജൻ ആവശ്യമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തല് തലസ്ഥാനത്തെ തിരുവനന്തപുരത്ത് തിരുവല്ലം പ്രദേശത്ത് കരമന 6 അടിഞ്ഞു ചേർന്നിരിക്കുന്ന ഓക്സിജന്റെ അളവ് 0.7 മില്ലിഗ്രാമിലേക്ക് താഴ്ന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ കോളിഫോം ബാക്ടീരിയ, അതിന്റെ അളവും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഉദാഹരണം, അത് കരമനയില് 27,000 MPN എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബിൾ നമ്പർ എന്ന് പറയുന്നൊരു ഒരു സൂചകമാണ്. അത് 27,000 ആണെങ്കിൽ അത് എറണാകുളത്തെ ഇരുമ്പനത്തെ ചിത്രപ്പുഴയുടെ ഒരു ഭാഗത്ത് 100 മില്ലി ലിറ്ററിൽ ഏതാണ്ട് 70,000 MPN എന്ന അളവിൽ ബാക്ടീരിയയുടെ മലിനീകരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ നദികളിൽ പ്രധാനപ്പെട്ട ചില മലിനീകരണത്തിന്റെ ചില ഹോട്ട്സ്പോട്ടുകൾ, ഏറ്റവും അധികം മലിനീകരണമുള്ള ചില മേഖലകൾ ഉണ്ട് എന്നുള്ളതാണ്.
1: കുടിവെള്ള പദ്ധതികളിലേറെയും നദികളിൽ നിന്ന് നേരിട്ട് വെള്ളമെടുക്കുന്ന കേരളത്തിനെ സംബന്ധിച്ച് ഈ കണ്ടെത്തലുകൾ ആശങ്കാജനകമാണ്.
4: കേരളത്തിലെ നദികളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ രണ്ടാമത്തെ മലിനമായ ഒരു നദിയാണ് കരമന നദി.
1: കരമന വാർഡ് കൌൺസിലർ കരമന അജിത്.
4: അതിനെ പുനർജീവിപ്പിക്കുക എന്നുള്ള ബൃഹത്തായ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. MLA ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ സഹകരണമുണ്ട്. നമാമി ഗംഗ എന്നുള്ള ഒരു വലിയൊരു പദ്ധതി ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട് നടത്തി. അത് ഇപ്പോൾ പണ്ടത്തെ ഗംഗാ നദിയല്ല, ഇന്നത്തെ ഗംഗാ നദി. അതുപോലെ നമാമി കരമന നദി എന്നുള്ള ഒരു ബൃഹത്തായ പ്രോജക്ട് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ബഹുമാനപ്പെട്ട MLA ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്.
1: മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും നദിയുടെ ആകസ്മികമായ ഒഴുക്കും അപര്യാപ്തമായ മാലിന്യ സംസ്കരണവും പെരിയാറിനെയും അതിന്റെ പോഷക നദികളെയും ബാധിക്കുന്നു. വിവേചനരഹിതമായി വാരി വിതറുന്ന വളങ്ങളും കീടനാശിനികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ടവയല്ല എന്ന് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നു.
5: പെരിയാറിന്റെ ഉത്ഭവം മുതൽ താഴെ പതനം വരെ വളരെ ഗുരുതരമായ രീതിയിൽ മലിനീകരിക്കപ്പെടുന്നുണ്ട്.
1: പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതിയുടെ റിസർച്ച് കോർഡിനേറ്റർ പുരുഷൻ ഏലൂർ.
5: ഉത്ഭവസ്ഥാനങ്ങളിലും തളിക്കപ്പെടുന്ന കീടനാശിനികൾ, പ്ലാന്റേഷനുകളിൽ പ്രയോഗിക്കുന്ന രാസവളങ്ങൾ, ഇവയെല്ലാം മൺസൂൺ കാലങ്ങളിൽ കുത്തിയൊലിച്ച് പെരിയാറിലേക്കും കൈവഴികളിലേക്കും എത്തിച്ചേരും. എറണാകുളം ജില്ലയുടെ പ്രധാന കുടിവെള്ള സ്രോതസ് പെരിയാറാണ്. കുടിവെള്ളത്തിനായി 3 പ്രധാന സ്ഥലങ്ങളാണ് വെള്ളമെടുക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ആലുവയിലെ മഹിളാലയങ്കടവും ചൂണ്ടിയും 30 പ്ലാന്റുമാണ്. ഈ പ്രദേശങ്ങൾ ഗുരുതരമായി മലിനീകരിക്കപ്പെടുന്ന ഇടങ്ങളുമാണ്. മഹിളാലയങ്കടവിൽ മുകളിൽ നിന്ന് എത്തിച്ചേരുന്ന വെള്ളം എത്തിയാൽ അവിടെ നഗരമാലിന്യങ്ങളും കൂടി കൂടിക്കലർന്ന വെള്ളമാണ് നമ്മൾ സംസ്കരണത്തിനായി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചൂണ്ടിയും 30 പ്ലാന്റും. ഏലൂരിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് രാസമാലിന്യങ്ങൾ കൊണ്ട് നിറയുന്നു. ഏതാണ്ട് 326 കമ്പനികൾ ഇരുകരകളിലുമായി ഉള്ള ഏലൂർ എടയാർ മേഖലയിലെ ഏതാണ്ട് 110 വരുന്ന റെഡ് കാറ്റഗറി വ്യവസായങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ നിർദാക്ഷിണ്യം പെരിയാറിലേക്ക് തള്ളപ്പെടുന്നുണ്ട്.
1: മലിനമായ നദികൾക്ക് ഭൂഗർഭ ജലസംഭരണികൾ വേണ്ടത്ര റീചാർജ് ചെയ്യാനുള്ള ശേഷിയില്ല എന്ന് മാത്രമല്ല, ജലസേചനത്തിനും കാർഷിക ഉൽപാദനക്ഷമതയ്ക്കും ഭീഷണിയാവുകയും ചെയ്യുന്നു. ആരോഗ്യമുള്ള നദികൾ ജൈവ വൈവിധ്യത്തിന്റെയും തണ്ണീർത്തടങ്ങളുടെയും അഴിമുഖ ആവാസ വ്യവസ്ഥയുടെയും നാഡീവ്യൂഹമാണ്. ഓക്സിജന്റെ അളവ് കുറയുന്നത് ആൽഗകളുടെ വ്യാപനം ത്വരിതപ്പെടുത്തുന്നു. ഇത് നദികളുടെ ആവാസ വ്യവസ്ഥയുടെ സ്വാഭാവിക സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്നു.
6: പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇപ്പോഴത്തെ പുതിയ കണക്ക് പ്രകാരം കേരളത്തിൽ 10 പുഴകൾ.
1: കേരള നദീ സംരക്ഷണ സമിതി മുൻ സെക്രട്ടറി TV രാജൻ.
6: ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 10 പുഴകൾ മാത്രമല്ല, വിരലിലെണ്ണാവുന്ന ഒരു കുറ്റാടിപ്പുഴ പോലുള്ള പുഴകൾ മാത്രമേ ഇപ്പോഴും വെള്ളം ഒഴുകുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ വെള്ളം ഒഴുകുന്നില്ല, അതുകൊണ്ട് മലിനപ്പെട്ടിരിക്കാം. ഭൂഗർഭ നദികളും ഇന്ന് മലിനപ്പെട്ടിരിക്കുന്നു. നമ്മൾ മലയോരത്തിലാണെങ്കിലും കാട്ടിലാണെങ്കിലും ഇടുന്ന

0: പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലെങ്കിൽ ഒരു കവർ എത്തിച്ചേരുന്നത് ഈ പുഴയിലൂടെ അവസാനം കടലിലാണ്. അപ്പൊ പുഴയിലൂടെ സഞ്ചരിച്ച് ഇത് മൈക്രോ പ്ലാസ്റ്റിക് ആയി മാറുകയും ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകളെ കടലിലെ അല്ലെങ്കിൽ പുഴയിലെ മത്സ്യങ്ങൾ ആഹരിച്ച് അവയെ തിരിച്ച് നമ്മൾ ആഹരിക്കേണ്ട ഘട്ടത്തിലേക്ക് ആണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ പുഴ നല്ല രീതിയിൽ നിലനിർത്തണമെങ്കിൽ ബഹുജന പങ്കാളിത്തം കൂടിയേ തീരും. ജനങ്ങൾക്ക് പുഴയായിട്ട് ഇടപഴകണം. പഴയകാലത്ത് ഇരുന്ന് അല്ലെങ്കിൽ മറ്റു രീതിയിൽ മത്സ്യങ്ങളൊക്കെ പിടിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് പുഴയിലേക്ക് ഇറങ്ങാനുള്ള സമയത്ത് പുഴയിലേക്ക് ഏണി വെച്ചിറങ്ങേണ്ട ഗതികേടാണ്.
1: നദികൾ അവയുടെ തീരങ്ങളിലെ സമൂഹത്തിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. നദികളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന ഒരു സമൂഹം ആത്യന്തികമായി സ്വന്തം ഭാവിയെ തന്നെയാണ് നശിപ്പിക്കുന്നത്. അതിനാൽ സംരക്ഷണം ആരംഭിക്കേണ്ടത് ജലസംഭരണികളിൽ നിന്നല്ല, നദീതീരങ്ങളിൽ നിന്നാണ്.
2: പ്രധാനമായും ഗാർഹിക മാലിന്യങ്ങൾ, വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ എന്നിവയെല്ലാമാണ് നദീ മലിനീകരണത്തിന് കാരണമാകുന്നത്.
1: സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സീനിയർ എൻവയോൺമെന്റൽ എഞ്ചിനീയർ രമ്യ ജി.
2: ഖരമാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും ഡ്രെയിനുകൾ അടയുന്നതിനും പുഴയുടെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെടുന്നതിനും കാരണമാകുന്നു. ഗാർഹിക മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി കൂടുതൽ പൊതുവായ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, കൂടുതൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, സീവേജ് നെറ്റ്വർക്ക് വിപുലീകരിക്കുക, സീവറുകൾ യഥാസമയം വൃത്തിയാക്കുക തുടങ്ങിയ നടപടികൾ കൈക്കൊള്ളുന്നതിലൂടെ നദീമലിനീകരണ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാനാകും. ഖരമാലിന്യ സംസ്കരണത്തിനും ഉചിതമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. പരിസ്ഥിതി സംബന്ധമായ നിയമങ്ങൾ പ്രകാരം വിവിധ വകുപ്പുകൾക്ക് അവരവരുടെ ചുമതലകൾ നിർവഹിക്കുവാൻ വേണ്ടതായ നിർദ്ദേശങ്ങൾ, സഹായങ്ങൾ എന്നിവ യഥാസമയം ബോർഡ് നൽകി വരുന്നു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനീകരണം നിയന്ത്രിക്കുന്നതിനും ബോർഡ് നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാര്യം പൊതുജനങ്ങളുടെ മനോഭാവം, നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം മാറേണ്ടതുണ്ട്. നമ്മുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കർത്തവ്യങ്ങളും ഭരണഘടനയിൽ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A പ്രകാരം ഓരോ പൗരന്റെയും കടമയാണ്.
1: 44 നദികളാൽ അനുഗ്രഹീതമായ ഒരു സംസ്ഥാനത്തിന് കുടിവെള്ളത്തിനായി ഒരിക്കലും കഷ്ടപ്പെടേണ്ടി വരരുത്. നമ്മുടെ നദികളുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിൽ നാം പരാജയപ്പെട്ടാൽ പുതിയ ജലസംഭരണിയോ പൈപ്പ് ലൈനോ ജലപദ്ധതിയോ ഒന്നും കേരളത്തിന്റെ ജലപ്രതിസന്ധി ശാശ്വതമായി പരിഹരിക്കില്ല. എത്ര മഴ ലഭിക്കുന്നു എന്നതല്ല, മറിച്ച് മഴ സ്വീകരിക്കുന്ന നദികളെ എത്ര വൃത്തിയായി സൂക്ഷിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിന്റെ ജലമാനേജ്മെന്റിന്റെ ഭാവി നിർണയിക്കപ്പെടാൻ പോകുന്നത്.

0: ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. ബഹുമതി സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും നന്ദി അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളിക്കെതിരെ പോരാടുന്ന രാജ്യങ്ങൾക്ക് അദ്ദേഹം പുരസ്കാരം സമർപ്പിച്ചു. സുസ്ഥിര ജീവിതരീതി പിന്തുടരാൻ ലോകത്തെ ജനങ്ങളോട് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സീഷെൽസ് സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആശംസ അറിയിച്ചു. ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത നരേന്ദ്രമോദി ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. പ്രസിഡന്റ് പാട്രിക് ഹർമിനിയുടെ ക്ഷണപ്രകാരം ശനിയാഴ്ചയാണ് നരേന്ദ്രമോദി സീഷെൽസിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംകുലം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി ഡോ നവീൻ ചന്ദ്ര റാംകുലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും മൌറീഷ്യസും തമ്മിലെ സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ വിപുലീകരിച്ച പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ പുരോഗതി ചർച്ചയിൽ അവലോകനം ചെയ്തു. നിലവിലെ ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, സമ്പദ്വ്യവസ്ഥ

0: എന്നിവയ്ക്ക് സംഭാവന നൽകുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ സമഗ്ര ശിശുബാൽ സ്വാസ്ഥ്യ കാര്യക്രം യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യും. അനീമിയ മുക്ത ഭാരത് അഭിയാന്റെ പ്രവർത്തന മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി പുറത്തിറക്കും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ മറ്റന്നാൾ പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനിൽ 17,53,000 കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 19,80,000 കുട്ടികൾക്കാണ് പോളിയോ നൽകേണ്ടിയിരുന്നത്. 88.53% കുട്ടികൾക്ക് ഇന്നലെ തുള്ളിമരുന്ന് നൽകി. ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി മരുന്ന് നൽകും. സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ ഗവൺമെന്റ് തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവ ചർച്ചയാവുന്നത്. യോഗത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുക്കും. ചർച്ചയിൽ കേരളത്തിന്റെ നിലപാട് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. പുതിയ ഡാം എന്നതാണ് കേരളത്തിന്റെ നിലപാടെന്നും മൂന്നാറിലെ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് നിലപാട് കടുപ്പിച്ചതായി തോന്നുന്നില്ലെന്നും അവരുടെ നിലപാട് പറയുക മാത്രമാണ് ചെയ്തതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു.
0: സംസ്ഥാനത്ത് ഇന്നലെ ഒരാൾക്ക് കൂടി ഷിഗെല്ലെ രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിലാണ് രോഗബാധ. സംസ്ഥാനത്ത് ഈ മാസം 191 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെയും ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 22 പേരെയും നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ നിപ സമാന ലക്ഷണങ്ങൾ കണ്ടവർക്കിടയിൽ നടത്തിയ പരിശോധനയിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം വിപരീത ദിശയിലേക്ക് കൊണ്ടുപോകാനാണ് യുഡിഎഫ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സി കെ ഗോവിന്ദൻ നായർ എ സി ഷൺമുഖദാസ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എ സി ഷൺമുഖദാസ് പഠന കേന്ദ്രവും എൻ സി പി എസ് ജില്ലാ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ ഷൺമുഖദാസ് സ്മാരക പുരസ്കാരം മുൻമന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പിണറായി വിജയൻ സമ്മാനിച്ചു. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. ദർബാർ ഹാളിൽ ജയതിലകിന് യാത്രയയപ്പുമുണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ള ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ചൊവ്വാഴ്ച എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ മഴ ശക്തിയായി തുടരാനാണ് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: ഇന്ന് ദേശീയ സ്ഥിതി വിവരക്കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതി വിവരക്കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ പി സി മഹല നോബിസിന്റെ ജന്മദിനമാണ് സ്ഥിതി വിവരക്കണക്ക് ദിനമായി ആചരിക്കുന്നത്. ദേശീയ വികസനത്തിൽ ഡാറ്റാധിഷ്ഠിത ആസൂത്രണത്തിന്റെയും നയരൂപീകരണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഭരണപരമായ ഡാറ്റയുടെ സാധ്യതകൾ തുറക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ് ഏഞ്ചൽസിൽ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-ാം പകുതിയുടെ അവസാന 2-ാം മിനിറ്റിൽ സ്റ്റീഫൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ആക്രമിച്ചും പ്രതിരോധിച്ചും ഇരു ടീമുകളും മികച്ച ഫുട്ബോൾ പുറത്തെടുത്ത മത്സരത്തിൽ ഇഞ്ചുറി ടൈമിലെ നിർണായക ഗോളിൽ കാനഡയ്ക്ക് മുന്നിൽ ദക്ഷിണാഫ്രിക്ക വീണു. 2026 ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ടീമായി കാനഡ ചരിത്രം കുറിച്ചു. മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച സമയത്ത് കളിയുടെ 92 മിനിറ്റിലായിരുന്നു കാനഡയുടെ വിജയ ഗോൾ. സ്റ്റീഫൻ എസ്റ്റിക്കോയുടെ മിന്നും ഷോട്ട് ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പറെ കീഴടക്കി വലയിലെത്തി. പെനാൾട്ടി ഏരിയയ്ക്ക് പുറത്തുനിന്നും തൊടുത്തുവിട്ട തകർപ്പനടി ചെറുക്കാൻ ദക്ഷിണാഫ്രിക്കയുടെ ഗോളി വില്യംസ് നന്നായി പരിശ്രമിച്ചെങ്കിലും പന്ത് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. നാളെ നടക്കുന്ന നെതർലാൻഡ്സ് മൊറോക്കോ മത്സര വിജയികളായിരിക്കും കാനഡയുടെ പ്രീ ക്വാർട്ടർ എതിരാളികൾ. ഇന്ന് രാത്രി വസീറിയ നോക്കൌട്ട് പോരാട്ടത്തിൽ ടൂർണമെന്റിലെ ഫേവറേറ്റുകളിലൊന്നായ ബ്രസീൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനുമായി ഏറ്റുമുട്ടും.
0: നാളെ പുലർച്ചെ 2 ജർമ്മനി പരഗ്വയെ നേരിടും. ലണ്ടനിൽ FIH ഹോക്കി പ്രോ ലീഗിന്റെ റിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിനെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വിജയം നേടിയത്. ഹോക്കി ലോകകപ്പിന് മുൻപ് ഇന്ത്യയുടെ അവസാന FIH ഹോക്കി പ്രോ ലീഗ് മത്സരമാണിത്. ICC വനിതാ 2020 ലോകകപ്പ് അവസാന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 6 പരാജയപ്പെടുത്തി. ലണ്ടനിലെ ലോർഡ്സിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 4 നഷ്ടത്തിൽ 170 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ 19 4 നഷ്ടത്തിൽ 172 റൺസ് എടുക്കുകയായിരുന്നു. അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ 2 പുരുഷ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ അയർലൻഡ് ഇന്ത്യയെ 1 പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സര പരമ്പര അയർലൻഡ് സ്വന്തമാക്കി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന് സ്കൂളുകളിൽ കതിർ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. എലത്തൂർ നിയോജകമണ്ഡലം MLA ഓഫീസ് കക്കോടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒട്ടേറെ അവസരങ്ങളാണ് തുറന്നിട്ടിരിക്കുന്നതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ തയ്യാറാവണമെന്നും പ്രിയങ്കാഗാന്ധി MP പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലം വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനവും മെറിറ്റ് ഈവ് 2026 ഉദ്ഘാടനവും കോഴിക്കോട് മുക്കത്ത് നിർവഹിക്കുകയായിരുന്നു അവർ. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ 1 സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളും സ്വകാര്യ ബസ് തൊഴിലാളി ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി സമ്മാനിച്ചു. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ അനന്തപുരി, തുടരുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരയിലിനി ഇന്നത്തെ ചോദ്യമാണ്: സംസ്ഥാനത്തെ പുതിയ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായ വ്യക്തി ആരാണ്? ഇതാണ് ചോദ്യം. ഒരിക്കൽ കൂടി പറയാം, സംസ്ഥാനത്തെ പുതിയ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായ വ്യക്തി ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ബ്ലോക്കിന് കീഴിലുള്ള ചാത്തന്നൂർ, ആദിച്ചനെല്ലൂർ, ചിറക്കര, കല്ലുവാതുക്കൽ, നെടുമ്പന, പരവൂർ, പൂതക്കുളം എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് ചാത്തന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 9383 4703349. പിഎം കിസാൻ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ മാസം 30-നകം 2026-27 വർഷത്തെ ഇ KYC ഫോം പൂർത്തിയാക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷം ചെയ്തവർ ഈ വർഷവും ഇ KYC രജിസ്റ്റർ ചെയ്താൽ മാത്രമേ തുടർന്നുള്ള ആനുകൂല്യം ലഭ്യമാവുകയുള്ളൂ. കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയർവർഗ്ഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിനു ശേഷമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോസസിംഗ് ആന്റ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കുറഞ്ഞത് 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നവരായിരിക്കണം. വ്യക്തിഗത വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പദ്ധതി ചെലവിന്റെ കുറഞ്ഞത് 15% സ്വന്തം വിഭവങ്ങളിൽ നിന്ന് കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷി

0: ഉള്ളവരുമായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, വനിതകൾ, മലനിര മേഖലകൾ, ആസ്പിറേഷനുകൾ ജില്ലകൾ, PMDDKY പദ്ധതിയിൽ ഉൾപ്പെട്ട കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ കർഷകർക്കും ഗ്രൂപ്പുകൾക്കും പ്രത്യേക പരിഗണന ലഭിക്കും. ഒരു യൂണിറ്റിന് പദ്ധതി ചെലവിന്റെ 33% വരെ, അതായത് പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. പൾസസ് മിഷൻ പദ്ധതിയിൽ ധനസഹായം ലഭിക്കാൻ ബാങ്ക് വായ്പ നിർബന്ധമായും എടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് കൃഷിഭവനിൽ തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക്. ഒരു തൈക്ക് 50 രൂപ. ആവശ്യമുള്ളവർ കരമടച്ച രസീതുമായി കൃഷിഭവനിലെത്തി വാങ്ങാവുന്നതാണ്. നെല്ല്, തെങ്ങ്, വാഴ, കമുക്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഏലം, റബ്ബർ, പച്ചക്കറികൾ ഉൾപ്പെടെ 27 വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയേകാൻ സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി. വരൾച്ച, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ചുഴലിക്കാറ്റ്, വന്യജീവി ആക്രമണം തുടങ്ങി 11 തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കെതിരെ സംരക്ഷണം. ഓൺലൈനായി എളുപ്പത്തിൽ എയിംസ് പോർട്ടലിൽ www.aimsnew.kerala.gov.in വഴി അപേക്ഷിക്കാം. നഷ്ടം സംഭവിച്ചാൽ ഉടനെ കൃഷിഭവനെ അറിയിക്കുക. 15 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കാർഷിക വിവര സങ്കേതം ടോൾ ഫ്രീ നമ്പർ പറയാം. 1800-425-1661 എന്ന നമ്പറിലോ കൃഷിഭവനുമായോ ബന്ധപ്പെടുക. കൊല്ലം ജില്ലയിലെ ചവറ, നീണ്ടകര എന്നീ കൃഷിഭവനുകളിൽ SHM പദ്ധതിയുടെ ഭാഗമായി കുരുമുളക് തൈകൾ സൌജന്യമായി ലഭ്യമാണ്. താൽപര്യമുള്ള കർഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചവറ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383-470-343. സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോ നടപ്പിലാക്കി വരുന്ന ഇറച്ചിക്കോഴി വളർത്തൽ പദ്ധതിയിലേക്ക് തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലെ ഇറച്ചിക്കോഴി വളർത്തൽ കർഷകരിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9495-0000922. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: നമുക്കിനി ജയചന്ദ്രനും സുജാതയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം മംഗല്യസൂത്രം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ബേണി നീഷ്യസ്.

0: നമുക്കിനി ഈ ദിനത്തിന്റെ പ്രത്യേകതകൾ അറിയാം.
1: ചരിത്രത്തിൽ ഇന്ന്
2: ഇന്ത്യൻ സ്ഥിതിവിവരശാസ്ത്രത്തിന്റെ പിതാവായ പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് ജനിച്ചത് 1893 June 29 ഇന്ത്യയിൽ June 29 ദേശീയ സ്ഥിതിവിവരക്കണക്ക് ദിനമായി ആചരിക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക ആസൂത്രണത്തിലും വികസന നയരൂപീകരണത്തിലും സ്ഥിതിവിവരക്കണക്കുകൾക്കുള്ള നിർണായക പങ്ക് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിലും സ്ഥിതിവിവരശാസ്ത്ര മേഖലയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. 1931 കൊൽക്കത്തയിൽ പ്രശസ്തമായ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് അദ്ദേഹമാണ്. ഇന്ത്യയുടെ 2nd പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ശില്പിയായിരുന്നു അദ്ദേഹം. വ്യവസായവൽക്കരണത്തിന് ഊന്നൽ നൽകിയ ഈ മാതൃക മഹലനോബിസ് മോഡൽ എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിലെ സാമൂഹിക സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി നാഷണൽ സാമ്പിൾ സർവേ രൂപീകരിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവിടെ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ലോകജനതയെ ബോധവൽക്കരിക്കുന്നതിന് June 29 അന്താരാഷ്ട്ര ഉഷ്ണമേഖലാ ദിനമായി ആചരിക്കുന്നു. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തുമായി കർക്കിടകരേഖയ്ക്കും മകരരേഖയ്ക്കും ഇടയിലുള്ള പ്രദേശങ്ങളാണ് ഉഷ്ണമേഖലയിൽ ഉൾപ്പെടുന്നത്. 2014 June 29 പ്രശസ്ത നൊബേൽ സമ്മാന ജേതാവ് ഓങ് സാൻ സൂചി ആദ്യത്തെ സ്റ്റേറ്റ് ഓഫ് ദി ട്രോപിക്സ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായി 2016 ഐക്യരാഷ്ട്രസഭ June 29 അന്താരാഷ്ട്ര ഉഷ്ണമേഖലാ ദിനമായി പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ജൈവ വൈവിധ്യവും വനങ്ങളും കാണപ്പെടുന്നത് ഈ മേഖലയിലാണ്. ലോകജനസംഖ്യയുടെ വലിയൊരു പങ്കും പ്രത്യേകിച്ച് ലോകത്തിലെ ഭൂരിഭാഗം കുട്ടികളും വസിക്കുന്നത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ്. ലോകത്തിനാവശ്യമായ വലിയൊരു പങ്ക് കാർഷിക ഉൽപ്പന്നങ്ങളും ശുദ്ധജലവും ഈ മേഖല സംഭാവന ചെയ്യുന്നു.

0: പ്രശസ്ത യുക്തിവാദി, എഴുത്തുകാരൻ, പത്രാധിപർ എന്നീ നിലകളിൽ അറിയപ്പെട്ടിരുന്ന ജോസഫ് ഇടമറുക്ക് 2006 ജൂൺ 29 അന്തരിച്ചത്. കേരള യുക്തിവാദി സംഘം പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തെ ജനകീയമാക്കുന്നതിൽ നിർണായകമായ നേതൃത്വം നൽകി. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയും നാടകകൃത്തുമായിരുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായർ അന്തരിച്ചത് 1974 ജൂൺ 29. മലയാള സാഹിത്യത്തിൽ റിയലിസ്റ്റിക് പ്രസ്ഥാനത്തിന് ശക്തമായ അടിത്തറയിട്ട കവിയാണ് അദ്ദേഹം. സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതവും അവരുടെ പോരാട്ടങ്ങളും ലളിതവും എന്നാൽ ശക്തവുമായ ഭാഷയിൽ അദ്ദേഹം കവിതകളിൽ ആവിഷ്കരിച്ചു. പൂതപ്പാട്ട്, കറുത്ത ചെട്ടിച്ചി, കാവിലെപ്പാട്ട് തുടങ്ങിയവ അദ്ദേഹം രചിച്ച മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് കവിതകളാണ്. കൂട്ടുകൃഷി, നൂലാമാല തുടങ്ങിയ ജനപ്രിയ നാടകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കാവിലെപ്പാട്ട് എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ഒരു പിടി നെല്ലിക്ക എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. ബംഗാളി സാഹിത്യത്തിലെ നവോത്ഥാന നായകനും ആധുനിക ബംഗാളി നാടക കവിതാ ശാഖകളുടെ പിതാവുമായ മൈക്കൽ മധുസൂദൻ ദത്ത് അന്തരിച്ചത് 1873 ജൂൺ 29. പാശ്ചാത്യ സാഹിത്യ ശൈലികളെ ബംഗാളി ഭാഷയിലേക്ക് വിജയകരമായി സമന്വയിപ്പിച്ച കവിയായിരുന്നു അദ്ദേഹം. രാമായണത്തിലെ രാവണന്റെ മകനായ മേഘനാഥനെ നായകനാക്കി അദ്ദേഹം രചിച്ച മേഘനാഥ് വധ കാവ്യം എന്ന മഹാകാവ്യമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സൃഷ്ടിയായി കണക്കാക്കപ്പെടുന്നത്. ബംഗാളി സാഹിത്യത്തിലെ ആദ്യത്തെ ഭാവഗീതാത്മക ഇതിഹാസമാണിത്. ഇംഗ്ലീഷ് കവിതകളിലെ ബ്ലാങ്ക് വേർഡ്സ് മാതൃക ബംഗാളി കവിതയിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ശർമിഷ്ഠ, പത്മാവതി തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ആധുനിക ബംഗാളി നാടകങ്ങളാണ്.
1: ചരിത്രത്തിലിന്ന്
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട, മണ്ണന്തല.
2: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ ഇന്ന് നവജാത ശിശുക്കളുടെ ഗ്ലൂക്കോസ് ലെവൽ പരിശോധനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ ബെനറ്റ് സൈലം സംസാരിക്കുന്നു.
4: നവജാത ശിശു എന്ന് നാമകരണം ചെയ്യുന്നത് ജനിച്ച് ആദ്യത്തെ 1 മാസത്തെ കാലഘട്ടത്തെയാണ്. അതിൽ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ കുഞ്ഞിന് വേണ്ട എല്ലാ സംരക്ഷണവും അമ്മ നൽകി വരുന്നു. അമ്മയുടെ ഗർഭപാത്രവും പൊക്കിൾക്കൊടിയും കുഞ്ഞിന്റെ ഓരോ ആവശ്യങ്ങളും നിരന്തരം അറിഞ്ഞ് നിറവേറ്റുകയും ചെയ്തു വരുന്നു. ഗർഭപാത്രത്തിലെ കുഞ്ഞിന്റെ നിലനിൽപ്പിനു വേണ്ട പ്രധാന ഘടകങ്ങളാണ് വായു, ജലം, ഭക്ഷണം. ഇവ 3 പൊക്കിൾക്കൊടി വഴി നിർലോഭം കുഞ്ഞിനെ ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഈ കർത്തവ്യം നിർവഹിക്കുന്നത് ഗർഭപാത്രവും പൊക്കിൾക്കൊടിയുമാണെന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പ്രസവാനന്തരം പൊക്കിൾക്കൊടി മുറിക്കുമ്പോൾ ഇവയെല്ലാം പെട്ടെന്ന് വിച്ഛേദിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രസവിച്ച ഉടനെ കുഞ്ഞ് കരയുന്നു, ആദ്യ ശ്വാസം എടുക്കുന്നു. അങ്ങനെ ശ്വാസോച്ഛ്വാസം എന്ന കർമ്മം കുഞ്ഞ് സ്വയം ഏറ്റെടുക്കുന്നു. ശ്വാസോച്ഛ്വാസം ചെയ്തു കഴിഞ്ഞാൽ അടുത്തു വേണ്ടത് ജലവും ഭക്ഷണവുമാണ്. മുലയൂട്ടുന്നത് വഴി ഇവ രണ്ടും നിറവേറുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ ഒരു നവജാത ശിശുവിന്റെ തൂക്കം 2.5 കിലോഗ്രാം മുതൽ 3.5 കിലോഗ്രാം വരെ ആയിരിക്കും. 37 ആഴ്ച മുതൽ 40 ആഴ്ച വരെയുള്ള

0: കാലഘട്ടത്തിൽ അഥവാ മാസം തികഞ്ഞ് പ്രസവിച്ച നോർമൽ വെയിറ്റുള്ള കുഞ്ഞിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും നാം കണ്ടുവരാറില്ല. മാസം തികയാതെയോ ഉദ്ദേശിച്ച തൂക്കം ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച തൂക്കത്തെക്കാളും കൂടുതൽ ആവുകയോ ചെയ്താൽ പലതരം ബുദ്ധിമുട്ടുകളും കുഞ്ഞ് നേരിടേണ്ടി വരുന്നതായി നാം കണ്ടുവരുന്നുണ്ട്. ഇവയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പോഗ്ലൈസീമിയ അഥവാ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുക എന്ന് പറയുന്നത്. തലച്ചോറിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയാണെങ്കിൽ ജന്നി മുതൽ സെർബ്രൽ പാൽസി എന്നുള്ള മാരക രോഗം വരെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതിനാൽ നവജാത ശിശുക്കളിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നുവെന്ന് സംശയമുണ്ടെങ്കിൽ പോലും രക്തപരിശോധന നടത്തുകയും ഗ്ലൂക്കോസിന്റെ അളവ് കുറവാണെങ്കിൽ ഗ്ലൂക്കോസ് എത്രയും പെട്ടെന്ന് നൽകുകയും വേണം. പല രീതിയിൽ ഗ്ലൂക്കോസ് നൽകാൻ സാധിക്കും. ഏറ്റവും ഉത്തമമായ മാർഗമെന്ന് പറയുന്നത് അമ്മ മുലയൂട്ടുന്നത് വഴിയാണ്. അത് തികയാതെ വരുമ്പോഴാണ് മെഡിക്കൽ ചികിത്സയിലോട്ട് വിധേയമാക്കേണ്ടി വരുന്നത്. നവജാത ശിശുക്കളിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ട കുഞ്ഞുങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1-4 കിലോഗ്രാമിൽ മുകളിൽ തൂക്കമുള്ള കുട്ടികളോ 2.5 കിലോഗ്രാമിൽ താഴെ തൂക്കമുള്ള കുട്ടികളോ അല്ലെങ്കിൽ അമ്മയ്ക്ക് പഞ്ചസാരയുടെ അസുഖമുണ്ടെങ്കിലോ ഇത്തരം കുട്ടികളെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. 2% ഗർഭിണികളിൽ ഗർഭത്തോടനുബന്ധിച്ച് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നുള്ള ഒരു കണ്ടീഷൻ കണ്ടുവരുന്നുണ്ട്. വേറൊരു കണ്ടീഷനാണ് ചില വ്യക്തികൾ പണ്ട് മുതലേ ഡയബറ്റീസ് ഉള്ളവർ. 1000 ഗർഭിണികളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് എങ്കിലും മിക്കവാറും ഇൻസുലിന്റെ തന്നെ ആവശ്യം വരുന്നു എന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്. അങ്ങനെ നവജാത ശിശുവിന്റെ ശരീരത്തിലെയും തലച്ചോറിലെയും ഗ്ലൂക്കോസ് അളവ് കുറയാതെ കാത്ത് ഭാവി തലമുറയ്ക്ക് മുതൽക്കൂട്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കാം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് നവജാത ശിശുക്കളുടെ ഗ്ലൂക്കോസ് ലെവൽ പരിശോധനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബെനറ്റ് സൈലം.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: നമുക്കിനി രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം രാജശില്പി, ഗാനരചന ONV കുറുപ്പ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: തൊഴിൽ ദർശനം.
3: കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോഴ്സിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ട്രേഡുകളിലായി 899 ഒഴിവുണ്ട്. ട്രേഡുകളും ഒഴിവും: ഡ്രാഫ്റ്റ്സ്മാൻ 42, ഹിന്ദി ടൈപ്പിസ്റ്റ് 10, സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ 300, ഓപ്പറേറ്റർ കമ്മ്യൂണിക്കേഷൻ 261, ഓപ്പറേറ്റർ എക്സ്കവേറ്റിംഗ് മെഷീനറി 207, ഇലക്ട്രീഷ്യൻ 79. ആകെയുള്ള ഒഴിവുകളിൽ 134 ഒഴിവ് വിമുക്ത ഭടന്മാർക്കും 15 ഒഴിവ് ഭിന്നശേഷിക്കാർക്കുമായി നീക്കിവച്ചിട്ടുണ്ട്. പ്രായം 2026 June 1 18 27 വയസ്സിനും ഇടയിൽ. യോഗ്യത: +2 സ്റ്റോർ കീപ്പിംഗ് പരിജ്ഞാനവും, അല്ലെങ്കിൽ +2 മിനിറ്റിൽ 30 ഹിന്ദി വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡും, അല്ലെങ്കിൽ +2 സയൻസും ആർക്കിടെക്ചർ. ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പിൽ 2 വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും, 1 വർഷത്തെ പരിചയവും. 10ാം ക്ലാസ്സും ITI വയർലെസ് ഓപ്പറേറ്റർ റേഡിയോ മെക്കാനിക് സർട്ടിഫിക്കറ്റും, അല്ലെങ്കിൽ 10ാം ക്ലാസ്സും ITI ഓട്ടോ ഇലക്ട്രീഷ്യൻ സർട്ടിഫിക്കറ്റും, 1 വർഷത്തെ പരിചയവും. 10ാം ക്ലാസ്സും ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്, ഡോസർ എക്സ്കവേറ്റർ ലൈസൻസും, 6 മാസത്തെ പരിചയവും. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർക്ക് 50 രൂപയാണ് അപേക്ഷാ ഫീസ്. അപേക്ഷ തപാലിൽ അയക്കണം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമും അഡ്മിറ്റ് കാർഡും A4 സൈസ് പേജിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പൂരിപ്പിക്കണം. ഒപ്പ്, തള്ളവിരൽ അടയാളം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സർട്ടിഫിക്കറ്റുകൾ, റെഡിനെസ് പ്രൂഫ്, ഓൺലൈൻ ഫീസ് രസീറ്റ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം വയ്ക്കണം. ഒരു കവറിൽ ഒരു തസ്തികയിലേക്കുള്ള അപേക്ഷ മാത്രമേ അയക്കാവൂ. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.bro.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.bro.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 4. ഹൈദരാബാദിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 21 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: ജൂനിയർ എഞ്ചിനീയർ 2, സിവിൽ

0: ഒന്ന്, ഇലക്ട്രിക്കൽ ഒന്ന്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ രണ്ട്, അക്കൌണ്ടന്റ് അഞ്ച്, ജൂനിയർ ടെക്നീഷ്യൻ പന്ത്രണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്ന്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഒന്ന്, സെൻട്രൽ വർക്ക്ഷോപ്പ് ഒന്ന്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒന്ന്, സിവിൽ എഞ്ചിനീയറിംഗ് ഒന്ന്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഒന്ന്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒന്ന്, മെറ്റീരിയൽ സയൻസ് ആൻഡ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് രണ്ട്, മാത്തമെറ്റിക്സ് ഒന്ന്, മെക്കാനിക്കൽ ആൻഡ് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ഒന്ന്, ഫിസിക്സ് ഒന്ന്. പ്രായം 35 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യതയുൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iith.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iith.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 20. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസർമാരുടെ തിരഞ്ഞെടുപ്പിനായുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 1500 ഒഴിവുണ്ട്. ബിരുദധാരികൾക്കാണ് അവസരം. തിരഞ്ഞെടുപ്പിനായുള്ള പ്രിലിമിനറി പരീക്ഷ 2026 ഓഗസ്റ്റിൽ നടക്കും. കേരളത്തിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവും. ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദമാണ് യോഗ്യത. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, CA, കോസ്റ്റ് അക്കൌണ്ടന്റ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. പ്രായം 2026 ഏപ്രിൽ 1-ന്, 21-നും 30 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ് 750 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. ഫോട്ടോ, ഒപ്പ്, വിരലടയാളം, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://sbi.bank.in/web/careers/current-openings. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://sbi.bank.in/web/careers/current-openings. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 8.
1: തൊഴിൽ ദർശനം.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അൽഫ ഗോൾഡ് തന്നെ വേണം.
3: ഈസ്റ്റ് ഫോർട്ട് അൽഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
4: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
3: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
4: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അൽഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
5: നമുക്കിനി സുജാത പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം തന്മാത്ര. ഗാനരചന കൈതപ്രം. സംഗീതം മോഹൻ സിത്താര.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ.
3: ആരുടെയെങ്കിലും അധ്യക്ഷത്തിൽ മീറ്റിംഗ് നടത്തുന്നത് ശരിയല്ല. അധ്യക്ഷതയിൽ മാത്രമേ അത് നടത്താവൂ. സൗഹാർദ്ദതയേക്കാൾ നന്ന് സൗഹാർദ്ദമാണ്. വ്യുൽപ്പത്തിയെപ്പറ്റി ബോധമില്ലാത്തവരാണ് വിൽപ്പത്തി പ്രയോഗിക്കുന്നത്. അതിശയം, അത്ഭുതം എന്നീ വാക്കുകൾക്ക് വിഭിന്നാർത്ഥമാണുള്ളത്. ഇത് ഗ്രഹിക്കാതെയുള്ള പ്രയോഗങ്ങൾ സാധാരണമാണ്. എനിക്ക് അതിശയം തോന്നി എന്ന വാക്യത്തിലെ അതിശയം മാറ്റി അത്ഭുതം പ്രയോഗിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ വക്താവിനുണ്ടായത് അത്ഭുതമാണ്. അതിശയത്തിന് ഉത്കർഷം എന്നാണ് അർത്ഥം. കുമാരനാശാന്റെ നിരതിശയമായ ഭാവനാശക്തി വിസ്മയജനകമാണെന്ന പ്രയോഗത്തിലെ അതിശയത്തിന്റെ സ്ഥാനം ഉദാഹരണം. ചിലർക്ക് ആവശ്യം മനോസുഖമാണ്. എന്തു ചെയ്യാം? കിട്ടാത്തതിന് കാരണം ഭാഷാശുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. മനസ്സുഖം എന്ന് പറഞ്ഞാൽ, പ്രയോഗിച്ചാൽ തീർച്ചയായും മനസ്സുഖം കിട്ടും. കോപത്തിന് പാത്രം

0: മായിപ്പോയ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്റെ സുഹൃത്തെ, കോപത്തിനു പാത്രമായി എന്ന് പറഞ്ഞാൽ പോരെ. താങ്കളോടുള്ള കോപം തീരണമെങ്കിൽ കോപത്തിനു പാത്രമായി എന്ന് പറഞ്ഞാലോ എഴുതിയാലോ മതി. വിശേഷണപദങ്ങളെ നാമങ്ങളും നാമങ്ങളെ വിശേഷണപദങ്ങളും ആയി പ്രയോഗിക്കുന്നത് മൂലം ഭാഷാശുദ്ധി നഷ്ടപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന്, അച്ഛൻ്റെ മരണം പുത്രന് വ്യാകുലമുണ്ടാക്കി. ഈ വാക്യത്തിലെ പിഴവ് വ്യാകുലം എന്ന വാക്കിൻ്റെ പ്രയോഗത്തിലാണുള്ളത്. വ്യാകുലം ഈ വാക്യത്തിൽ വിശേഷണമാണ്, പക്ഷേ നാമമായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്. പുത്രനു വ്യാകുലതയുണ്ടാക്കി എന്നോ പുത്രനെ വ്യാകുലനാക്കി എന്നോ പറഞ്ഞിരുന്നെങ്കിൽ അത് നല്ല മലയാളമാകുമായിരുന്നു. പണ്ടുകാലത്ത് എന്ന് ഗ്രഹാതുരതയെപ്പറ്റി വികാരവിവശനായി സംസാരിക്കുമ്പോൾ പ്രസംഗകർ പറയാറുണ്ട്, പണ്ട് എന്ന വാക്കു തന്നെ പഴയ കാലത്ത് എന്ന അർത്ഥം ജനിപ്പിക്കുന്നുണ്ട്. എന്നിരിക്കെ പണ്ടുകാലത്ത് എന്ന് പ്രസംഗത്തിലോ വരമൊഴിയിലോ പറയേണ്ടതില്ല. പണ്ടിങ്ങനെയല്ല, പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പ്രയോഗിച്ചാൽ നല്ല മലയാളമാകും. പണ്ട് എന്ന പദം കഴിഞ്ഞ് കാലം എന്ന പദപ്രയോഗം വേണ്ടെന്ന് ചുരുക്കം.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: കേരളത്തിന് തന്നെ പല ഭാഗത്തുനിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പം ഇന്ന് ആലോചിക്കുമ്പോൾ സുഹൃത്തുക്കൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്, പല മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതൊരു അഭിമാനത്തോടെ ആ സൗഹൃദങ്ങളെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ഗ്രാമകേരളം.
6: ചില കൃഷിക്കാഴ്ചകൾ.
5: ഞാറ്റുവേല കേരളത്തിന്റെ സ്വന്തം കാർഷിക കലണ്ടറാണ്. ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനുള്ള 365 ദിവസത്തെ അശ്വതി മുതൽ രേവതി വരെ 27 ഞാറ്റുവേലകളായി തിരിച്ചിരിക്കുന്നു. ഓരോ ഞാറ്റുവേലയും ഉൾപ്പെട്ടു വരുന്ന മാസങ്ങളിൽ വയലിലും പറമ്പിലും എന്തെല്ലാം കൃഷി ചെയ്യണമെന്ന് പഴയ തലമുറ വിശ്വസിച്ചിരുന്നു. അതനുസരിച്ച് കൃഷിയും ക്രമീകരിച്ചിരുന്നു. അത്തരം ക്രമീകരണങ്ങൾ പൂർണ്ണമായിട്ട്

0: ഇല്ലെങ്കിലും വർത്തമാനകാലത്ത് തകിടം മറിഞ്ഞിരിക്കുകയാണ്. പല കൃഷിയും നിശ്ചിത സമയത്ത് ആരംഭിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. കാലാവസ്ഥാ വ്യതിയാനമടക്കം നിരവധി കാരണങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും പല വിളകളും നിശ്ചിത സമയത്ത് തന്നെ കൃഷിയിറക്കാൻ കഴിയുന്നുണ്ട്. അതിലൊന്നാണ് എള്ള്. എണ്ണക്കുരു വർഗത്തിൽപ്പെട്ട എള്ളിന് നിരവധി സവിശേഷതകളുണ്ട്. മകരക്കൊയ്ത്ത് കഴിഞ്ഞാണ് വയലിൽ എള്ള് വിതയ്ക്കുന്നത്. ആദ്യം വയലിൽ ഉഴവ് നടത്തും, കണ്ടം പൂട്ടുക എന്ന് നാട്ടുപേര്. അതിനുശേഷം കണ്ടം കൊത്തി കണ്ടിക്കും, പിന്നീട് കട്ട അടിച്ച് കച്ചിക്കുറ്റി പെറുക്കും. കൊയ്ത നെല്ലിന്റെ ചുവടിനെയാണ് കച്ചിക്കുറ്റി എന്ന് പറയുന്നത്. എള്ള് വിതയ്ക്കാൻ പാകത്തിന് ഇത് മാത്രം പോരാ, തടിച്ചെരുപ്പ് കൊണ്ട് തളപ്പുറം അടിക്കണം, പല്ല് ചെരുപ്പ് കൊണ്ട് വീണ്ടും നിരപ്പാക്കും. വിതച്ച എള്ളുവിത്ത് ഒരുപോലെ വയലിൽ എല്ലായിടത്തും വീഴുന്നതിനാണ് ഈ പല്ല് ചെരുപ്പിന്റെ പ്രയോഗം. ചീപ്പിന്റെ ആകൃതിയിൽ തടിയിൽ തീർത്ത നീളൻ പിടിയോടുകൂടിയ കാർഷിക ഉപകരണമാണ് പല്ല് ചെരുപ്പ്. എള്ള് കിളിച്ച് നാലില വന്നാൽ ഒന്നാം കിള, കൊച്ചു തൂമ്പ കൊണ്ട് ഇടയിളക്കും. എട്ടില വന്നാൽ രണ്ടാം കിള. എള്ളിന് പ്രത്യേകമായി വളമൊന്നും ചെയ്യേണ്ടതില്ല. പൂത്തുകഴിയുമ്പോൾ അതിന് പൂക്കണ്ണി സമയം എന്ന് പറയും. പൊടിമണ്ണ് വാരിയെറിയും. ഈ പൊടിമണ്ണ് ചേറലും ഒരു വളമാണ്. ഏകദേശം 90 ദിവസം കൊണ്ട് എള്ള് പരുവമാകും. അതാണ് കത്തിക്ക. ഏറ്റവും താഴെയുള്ള കത്തിക്കയ്ക്ക് തവിട്ട് നിറം വരുമ്പോൾ എള്ള് പിഴുതെടുക്കും. പിഴുത എള്ള് കെട്ടാക്കുന്നു. നാലാം ദിവസം ഇല കുടഞ്ഞെടുക്കും. വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ എള്ള് കത്തിക്ക പൊട്ടി പായയിൽ വീഴും. വീണ്ടും ഉണക്കി ആട്ടിയെടുക്കും. എള്ളാട്ടിയാൽ എണ്ണ, തേങ്ങയാട്ടിയാൽ പിണ്ണാക്ക്. ഇതാണ് കൃഷിച്ചൊല്ല്. ഏറ്റവും വലിയ സൗന്ദര്യവർദ്ധകമാണ് എള്ളെണ്ണ. എള്ളെണ്ണ തേച്ച് കുളിച്ചാൽ കാഴ്ചയ്ക്ക് പുഷ്ടി ഉണ്ടാകുമെന്ന് ആയുർവേദം പറയുന്നു. ഉള്ളിൽ കഴിക്കുന്നതിന് സ്നേഹപാനം എന്നാണ് പറയുന്നത്. കാർഷിക വൃത്തിക്ക് പ്രാധാന്യമുണ്ടായിരുന്ന കാലത്ത് നിലമുഴുന്ന കാളകൾക്ക് കർക്കിടകം വിശ്രമകാലമാണ്. ആ കാലത്ത് അവർക്ക് തണുപ്പ് കൊടുക്കുക എന്നൊരു ചികിത്സാവിധിയുണ്ട്. ഉണക്കലരി പറ്റിച്ച് അതിൽ എണ്ണ ചേർത്ത് നിരവധി ദിവസങ്ങൾ കൊടുക്കും. പരിചയസമ്പന്നരായവർക്ക് മാത്രമേ ഇപ്രകാരം ചെയ്യാൻ കഴിയുകയുള്ളൂ. എണ്ണ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ചീനഭരണിയിലാണ് ഇത് സൂക്ഷിക്കുന്നത്. തടിയിൽ തീർത്ത അടപ്പുകൊണ്ട് അടച്ചുവെക്കും. എള്ള് കൃഷി ഒരു കൂട്ടായ്മയുടെ ഉൽപ്പന്നമാണ്. കൂലിക്കാർ പണിയെടുക്കാനുണ്ടെങ്കിലും വീട്ടിലെ അംഗങ്ങളും ആവശ്യമെങ്കിൽ അയൽപ്പക്കക്കാരും എള്ള് പിഴുതെടുക്കുന്നതിനും ഉണക്കുന്നതിനും ഒന്നിച്ചുകൂടും. പലപ്പോഴും പ്രതിഫലം വാങ്ങിക്കൊണ്ടായിരിക്കുകയില്ല ഈ സഹായം. ആയിരത്തി 1980കൾക്ക് ശേഷം മലയാളി സമൂഹം ഒരു വലിയ മാറ്റത്തിന്റെ അന്തരീക്ഷത്തിലായിരുന്നു. കുടുംബ നിർവചനം തന്നെ പരിവർത്തിക്കപ്പെട്ടു. കുടുംബം അണുകുടുംബമായി. എല്ലാ കാര്യത്തിലും വിപണിയെ ആശ്രയിക്കാം എന്ന മനോനില രൂപപ്പെട്ടു. കുടുംബം ചെറുതായപ്പോൾ കൃഷി അപ്രത്യക്ഷമായി. വയലിലെ അധ്വാനത്തിന് മാന്യത ഇല്ലാതായി. വയലിൽ നിന്ന് നെല്ലിറങ്ങിപ്പോയതുപോലെ എള്ള് കൃഷിയെക്കുറിച്ചും ആലോചിക്കാതെയായി. ദോശക്കല്ലിൽ എള്ളെണ്ണ തേച്ച് മാവ് കോരി ഒഴിച്ച് ചുട്ടെടുക്കുന്ന ദോശയുടെ മണവും മലയാളിക്ക് വേണ്ടാതായി. എന്നിരുന്നാലും ഓണാട്ടുകര എള്ളിന് മറ്റ് സ്ഥലങ്ങളിലുള്ള എള്ളുകളേക്കാൾ പ്രാധാന്യമുണ്ട്. മണ്ണും കാലാവസ്ഥയും ഓണാട്ടുകര എള്ളിന് തികച്ചും അനുകൂലമാണെന്ന് കാർഷിക ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. എള്ളിനെ പോലെ തന്നെ മകരം കുംഭം മാസങ്ങളിൽ മുതിര, ഉഴുന്ന്, ചെറുപയർ എന്നിവയും കൃഷി ചെയ്തിരുന്നു. എല്ലാവർക്കും തൃപ്തികരമായ ഒരു ജീവിതം ഉണ്ടായിരുന്നില്ലെങ്കിലും വിപണിയുടെ സ്വാധീനം പഴയകാലത്ത് ഏറെക്കുറെ കുറവായിരുന്നു. അധ്വാനമായിരുന്നു പ്രധാന കൈമുതൽ. അതിനെ വേണ്ടും വണ്ണം ഉപയോഗിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞിരുന്നു. പരാതികളും കഷ്ടപ്പാടുകളും എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിലും പരസ്പര ആശ്രയത്വം ജനതയുടെ ജീവിതത്തെ സമ്പന്നമാക്കിയ ഒരു കാലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാറ്റുവേലയെക്കുറിച്ച്
1: ചില കൃഷിക്കാഴ്ചകൾ. രചന പത്തിയൂർ ശ്രീകുമാർ. ആഖ്യാനം എൻ.ജെ. ജോഷിലാൽ. നിർവഹണം ജി. സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജിഎസ്.
2: കൈതപ്രം എഴുതി ദീപക് ദേവ് സംഗീതം നൽകി. മഞ്ജരി പാടിയൊരു ഗാനം. ചിത്രം ഉറുമി.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല.
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 8 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: സെയ്ഷൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി സമ്മാനിച്ചു. ബഹുമതി സ്വീകരിച്ച പ്രധാനമന്ത്രി സെയ്ഷൽസിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും നന്ദി അറിയിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിൽ നിന്നും അദ്ദേഹം ചുമതലയേറ്റുവാങ്ങും. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസുകൾ 1 ദിവസത്തെ സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി പോയ 2753 പേർ ഇതുവരെ തിരിച്ചെത്തി. 4519 പേരാണ് ഇത്തവണ കണ്ണൂരിൽ നിന്ന് ഹജ്ജിന് പോയത്. ഒരു വർഷത്തെ ബോധവൽക്കരണ പരിപാടികളുമായി മലപ്പുറം ജില്ലാ മദ്യനിരോധന സമിതി ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ വാഹിദ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ചവറയിൽ കായലിൽ കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥികളിൽ ഒരാൾ മുങ്ങിമരിച്ചു. 7th class വിദ്യാർത്ഥി നീണ്ടകര മാമൻതുരുത്ത് വടക്കേക്കുന്നിൽ മിലനാണ് മരിച്ചത്. ലണ്ടനിൽ FIH ഹോക്കി പ്രോ ലീഗിന്റെ റിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിനെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വിജയം നേടിയത്. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

നമസ്തേ അനന്തപുരയിലിനി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ചോദ്യം ഒന്ന് പറയാം. സംസ്ഥാനത്തെ പുതിയ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായ വ്യക്തി ആരാണ്? ഇതായിരുന്നു ചോദ്യം. ശരിയുത്തരം, അഡ്വക്കേറ്റ് ജാജു ബാബു. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ

ഉദ്യോഗസ്ഥനായ അഡ്വക്കേറ്റ് ജനറലിനെ ഭരണഘടനയുടെ അനുച്ഛേദം 165 പ്രകാരം ഗവർണർ നിയമിക്കുന്നു. സംസ്ഥാന സർക്കാരിനാവശ്യമായ നിയമോപദേശങ്ങൾ നൽകുക, സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഹൈക്കോടതിയിലോ മറ്റ് കോടതികളിലോ ഹാജരാകുക എന്നിവയാണ് പ്രധാന ചുമതലകൾ.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: പ്രവാചകൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഒരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: നമസ്തേ അനന്തപുരയിലിനി കാലം സാക്ഷി.
2: ഇന്ത്യയുടെ 9-ാമത് പ്രധാനമന്ത്രിയായിരുന്ന പമുലപ്പാർത്തി വെങ്കട നരസിംഹറാവു എന്ന PV നരസിംഹറാവു 1921 June 28 ഹൈദരാബാദിൽ ജനിച്ചു. ഉസ്മാനിയ സർവകലാശാലയിലായിരുന്നു ബിരുദ പഠനം. പിന്നീട് പൂനെയിലെ ഫെർഗൂസൺ കോളേജിൽ നിന്നും നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. തെലുഗു, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങി 8 ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്ന നരസിംഹറാവു സ്വാതന്ത്ര്യസമരത്തിലൂടെയാണ് കോൺഗ്രസിലെത്തുന്നത്. 1962 മുതൽ 71 വരെ ആന്ധ്രാപ്രദേശ് മന്ത്രിസഭയിൽ അംഗമായിരുന്നു. 71 മുതൽ 2 വർഷക്കാലം അദ്ദേഹം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത നരസിംഹറാവു 1991 രാജീവ് ഗാന്ധിയുടെ മരണശേഷം പ്രധാനമന്ത്രിയായി. തന്ത്രശാലിയായ രാഷ്ട്രീയ നേതാവായിരുന്ന നരസിംഹറാവു തുടങ്ങിവെച്ച സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് പിന്നീട് വന്ന പ്രധാനമന്ത്രിമാർ പിന്തുടർന്നത്. 2004 December 23 PV നരസിംഹറാവു അന്തരിച്ചു.
3: Tomorrow's India is going to be totally different because the power of the people is going to come from the villages, directly from the villages, as Mahatma Gandhi wanted it, as Nehru wanted it, as Indira Ji wanted it, as finally Rajiv Ji brought it

0: എഴുതാപ്പുറങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം വിദ്യാധരൻ.
1: 1, 2, 3 പാടുവാനായി വന്നു നിന്നു.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: നമസ്തേ അനന്തപുരയിലിനി നമുക്ക് ചുറ്റും. ഒന്നാം വർഷ ബിരുദ പ്രോഗ്രാമുകളിലെ സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് കോളേജുകളിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 8281883052. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം നടത്തുന്ന സർക്കാർ അംഗീകൃത പി ജി ഡിപ്ലോമ ഇൻ ജേർണലിസം കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം നേടാൻ ഇന്നും നാളെയും അവസരമുണ്ട്. ബിരുദമാണ് യോഗ്യത. ജൂലൈ 1 ക്ലാസുകൾ തുടങ്ങും. കൂടുതൽ വിവരങ്ങൾക്ക് 7591969995 അല്ലെങ്കിൽ 0471461452 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0471461452 അല്ലെങ്കിൽ 7591969995. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ഐടിഐയിലെ 13 NCVT ട്രേഡുകളിലേക്കും 2 SCVT ട്രേഡുകളിലേക്കും 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. നാളെ വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 0471241317 അല്ലെങ്കിൽ 9744900536. കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന കോഴ്സുകൾക്ക് നാളെ വരെ അപേക്ഷിക്കാം. കോഴ്സുകൾ ഇനി പറയാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക്സ് ആൻഡ് സെക്യൂരിറ്റി, ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ.

5603612 5603362 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഡിഗ്രി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ജൂലൈ 20 വരെ അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം പറയാം: www.lbscenter.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പറുകൾ പറയാം: 0471-2560-361 2560-362. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും

0: വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
3: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
2: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 kilometers ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
5: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
6: വെറും 5,000 rupees അഡ്വാൻസ് ബുക്കിംഗ്.
7: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9% to 9.9% പണിക്കൂലി.
8: ബംഗാളി, ഹാൻഡ് മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.

0: കൈതപ്രത്തിന്റെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് സംഗീതം നൽകി ചിത്ര പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം വെൻഡർ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസി.
1: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
3: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
7: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
8: തോണി കരക്കണച്ചല്ലാതെ വേലുമാന്ന് ഇരിക്കപ്പുറത്തി കിട്ടില്ല എന്നല്ല, തുഴ താണുപോകുന്ന ചളിപ്രദേശങ്ങളിലൂടെ പോയാലേ തൃപ്തിയാവുകയുള്ളൂ. അതിനിടയിൽ കയങ്ങളും ചുഴികളുമുണ്ടെങ്കിൽ ഏറെ സന്തോഷം. ഒന്ന് പ്രവർത്തിച്ച പോലിരിക്കണം. മേൽച്ചാർത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയായിരുന്നു ക്രമം. വസ്തുവിൻ്റെ ഉടമ മാറിയാൽ പോരാ, കുടിയിരുപ്പുകാരനെ ഒഴിപ്പിക്കുകയും വേണം. എന്നാലേ അതൊരു സംഭവമാകുകയുള്ളൂ. നാലാളറിയൂ, തന്നെ ചൊല്ലി ആളുകൾ ഭയപ്പെടണമെങ്കിൽ അതൊക്കെ വേണമെന്ന് വേലുമാൻ അറിയാം. ഭയപ്പെടുത്താതെ ഭരിക്കാനൊക്കില്ല. രാമൻ മാസ്റ്ററുടെ കുടിയിരുപ്പിൻ്റെ മേൽച്ചാർത്ത് കാര്യത്തിലും ഈ തത്വം തന്നെയായിരുന്നു അങ്ങുവരെ നയിച്ചത്. അല്പം വാശിയുമുണ്ട്. അവൻ്റെ അധികപ്രസംഗം നിലയ്ക്കണം. ഒഴിപ്പിക്കണോ? വേലുമാനോട് ആരോ ചോദിച്ചു. പിന്നെ വസ്തു ഭംഗി കാണാനാണോ? എന്നാലും മരുമകളുടെ ഭർത്താവല്ലേ? മരുമകളെയല്ലേ കൊടുത്തിട്ടുള്ളൂ? എൻ്റെ ഭൂമിയൊക്കെ കൊടുക്കാമെന്നേറ്റിട്ടില്ലല്ലോ. പിന്നെ അയാൾക്ക് അത്തരം ദയൊന്നും വേണ്ടതാനും. മഹാവൈശ്രവണനല്ലേ? മാസ്റ്റർ ഒരു സാധുവാണ്. അല്പം മുൻശുണ്ഠിയുണ്ടെങ്കിലും അയാളുടെ

0: മുൻചുണ്ടി മാധവിയല്ലേ സഹിക്കേണ്ടു? അതെ, ആ സ്ത്രീയെ വിചാരിച്ചിട്ടെങ്കിലും ഭാര്യയ്ക്ക് അവനവൻ അധ്വാനിച്ച് ഉണ്ടാക്കി കൊടുക്കണം. എനിക്കുള്ളതൊക്കെ ഞാനുണ്ടാക്കിയതാ, ഞാനൊരുത്തൻ. ചോദ്യക്കാരൻ മടങ്ങി. അത് അവസാന വാക്കാണെന്ന് എല്ലാവർക്കും അറിയാം. വസ്തു കൈവശപ്പെടുത്തുക, എന്നിട്ട് ചട്ടിയും കലവും വാരി പുറത്തിട്ട് മാസ്റ്ററെ പറഞ്ഞയക്കുക. അയാൾ കരഞ്ഞ് കാലു പിടിക്കുക, താൻ അയാളുടെ നേരെ കാറി തുപ്പുക. ഈ രംഗങ്ങളെപ്പറ്റി ഒരു കലാകാരന്റെ ഭാവനാവിരുദ്ധോടെ വേലുമ്മാൻ സങ്കൽപ്പിക്കുകയായിരുന്നു. അത് വിചാരിക്കുമ്പോഴൊക്കെ ഒരു സുഖം. അത് നടക്കണം, അങ്ങോർ ഉത്സാഹപൂർവം ചിന്തിച്ചു. എനിക്ക് കേടങ്ങാത്ത ഒരുത്തൻ ഈ പ്രദേശത്തുണ്ടായിട്ടില്ല. ഇപ്പോൾ കപ്പലിൽ തന്നെ കളനോ? അവിടെ എത്തിയോ? ഒന്നു മുറുക്കി കാലിന്മേൽ കാലേറ്റി വിറപ്പിച്ചുകൊണ്ട് വേലുമ്മാൻ ആ സുദിനം പ്രതീക്ഷിച്ചു. പക്ഷേ എല്ലാ പ്രതീക്ഷകളും ആൺപൂവിടലുണ്ടോ?
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
6: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വികാരങ്ങൾക്ക് ഭാഷയും സംഗീതത്തിന് ജീവനും പകരുന്നതാണ് സ്വരങ്ങൾ. ഓരോ സ്വരവും ഒരു അനുഭൂതിയാണ്. മനുഷ്യ മനസ്സിന്റെ വികാരങ്ങളെ പ്രതിധ്വനിപ്പിക്കുന്ന സ്വരങ്ങളെക്കുറിച്ച് കവിഭാവനയിൽ വിരിഞ്ഞ ചില ഗാനങ്ങൾ ഇന്നീ പരിപാടിയിൽ കേൾക്കാം. ആദ്യം ആയുഷ്കാലം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയതാണ്. രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ അടുത്തത് കള്ളിമുള്ള് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം മുഹമ്മദ് സുബൈർ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: യോഗസൗഖ്യം.
7: ഇന്ന് ഈ പരിപാടിയിൽ ഗർഭിണികൾക്കായുള്ള യോഗ. ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ പരിശീലകയായ സപ്ന PM സംസാരിക്കുന്നു.
8: ഗർഭിണികൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള യോഗയാണ് പ്രീനേറ്റൽ യോഗ. ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഗർഭാവസ്ഥയുടെ എല്ലാ ഘട്ടങ്ങളിലും സുരക്ഷിതമായ ആസനങ്ങളിലും ശ്വസനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൃത്യമായ ഇടവേളകളിൽ വിശ്രമം നൽകി പ്രസവത്തിനായി തയ്യാറെടുക്കാൻ അമ്മയെ സഹായിക്കുക എന്നതാണ് പ്രീനേറ്റൽ യോഗ അഥവാ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിലുള്ള യോഗ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഗർഭകാലത്ത് യോഗ ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു, പേശികളുടെ ശക്തിയും വഴക്കവും മെച്ചപ്പെടുത്തുന്നു, നടുവേദന, ഓക്കാനം, ക്ഷീണം തുടങ്ങി ഗർഭകാലത്ത് സാധാരണമായി കാണുന്ന അസ്വസ്ഥതകളെ ലഘൂകരിക്കാൻ സഹായിക്കുന്നു. മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദ ലക്ഷണങ്ങൾ എന്നിവ കുറച്ച് ശാന്തതയും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നു. ശ്വസന രീതികളും പ്രത്യേകമായ യോഗ ആസനങ്ങളും ശരീരത്തെ പ്രസവത്തിനായി തയ്യാറാക്കുന്നു. പ്രസവ സമയത്തെ വേദനയും ഉത്കണ്ഠയും ഇതുമൂലം കുറയപ്പെടുന്നു. മെച്ചപ്പെട്ട ഉറക്കം കിട്ടാൻ സഹായിക്കുന്നു. മൈൻഡ്ഫുള്ളായ ചലനങ്ങളിലൂടെയും പ്രാണായാമത്തിലൂടെയും അമ്മയ്ക്കും കുഞ്ഞിനുമിടയിൽ ആഴത്തിലുള്ള ബന്ധം വളർത്തിയെടുക്കാൻ പ്രീനേറ്റൽ യോഗ സഹായിക്കുന്നു. യോഗയിലെ സ്ട്രെച്ചസും ചലനങ്ങളും ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിച്ച് ഓക്സിജൻ സമ്പുഷ്ടമായ രക്തം കുഞ്ഞിലേക്ക് എത്തിക്കുന്നു. ഗർഭകാലത്തെ 3 മാസങ്ങളുള്ള 3 ഘട്ടങ്ങളായി തിരിച്ചാണ് യോഗ പരിശീലിപ്പിക്കുന്നത്. 1 മുതൽ 12 വാഴ്ച വരെയാണ് ആദ്യ ത്രൈമാസം. ഈ സമയത്ത് ക്ഷീണം, മണത്തോടുള്ള അസ്വസ്ഥത, ഛർദി തുടങ്ങിയവ ഗർഭിണിക്ക് അനുഭവപ്പെടാം. അതുകൊണ്ടുതന്നെ ലഘുവായ, ശരീരത്തിന് അധികം സമ്മർദ്ദമില്ലാത്ത അഭ്യാസങ്ങൾ മാത്രം ഈ സമയത്ത് പരിശീലിക്കാം. നാഡിശുദ്ധി പ്രാണായാമവും പരിശീലിക്കാവുന്നതാണ്. അമിതമായി തിരിയുകയോ വളയുകയോ ചെയ്യുന്ന ആസനങ്ങളും അമിതമായി ശക്തി ആവശ്യമുള്ള ആസനങ്ങളും ഒഴിവാക്കേണ്ടതാണ്. 13 മുതൽ 24 ആഴ്ച വരെയാണ് 2ാം ത്രൈമാസം എന്ന് കണക്കാക്കുന്നത്. കുഞ്ഞിന്റെ വളർച്ച, വയർ മുന്നോട്ട് വരിക, നടുവേദന തുടങ്ങിയവയാണ് ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ. പെൽവിസിനും നടുവിനും കാലുകൾക്കും ശക്തി പകരുന്ന അഭ്യാസങ്ങൾ ഈ സമയം പരിശീലിക്കാവുന്നതാണ്. അതോടൊപ്പം ഭ്രമരി, അനുലോമ വിലോമ എന്നീ പ്രാണായാമങ്ങളും അനുവർത്തിക്കാം. വയർ അമരുന്ന ആസനങ്ങൾ, അധികമായി പിൻഭാഗത്തേക്ക് വളയുന്ന ആസനങ്ങൾ എന്നിവ ഒഴിവാക്കാം. 25 മുതൽ പ്രസവം വരെയാണ് 3ാം ത്രൈമാസം. കുഞ്ഞിന്റെ ഭാരം കൂടുന്നതുമൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ,

0: ക്ഷീണം, കൈകാലുകളിൽ ഉണ്ടാകുന്ന വീക്കം എന്നിവയാണ് ശരീരത്തിലുണ്ടാകുന്ന മാറ്റം. വിശ്രമത്തിനും ശ്വാസനിയന്ത്രണത്തിനും പെൽവിക് ഫ്ലോർ മസിൽസിനും ഊന്നൽ നൽകിയുള്ള ആസനങ്ങൾ തിരഞ്ഞെടുക്കാം. പ്രാണായാമം, ധ്യാനം എന്നിവയും പരിശീലിക്കാം. കൂടുതൽ സമയം മലർന്നു കിടന്നുള്ള ആസനങ്ങൾ, കൂടുതലായുള്ള സ്ട്രെച്ചസ് എന്നിവ ഒഴിവാക്കാം. ഗർഭിണികൾ നിർബന്ധമായും യോഗ ആരംഭിക്കുന്നതിന് മുമ്പ് ഡോക്ടറുടെ അനുമതി വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഒരു വിദഗ്ധനായ യോഗ തെറാപ്പിസ്റ്റിന്റെ ശിക്ഷണത്തിൽ മാത്രം ഗർഭകാലത്ത് യോഗ അനുവർത്തിക്കുക.
1: ഗർഭിണികൾക്കായുള്ള യോഗ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ പരിശീലകയായ സ്വപ്ന പി എം.
2: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ശ്രീനിവാസും സുജാതയും പാടിയ ഗാനം. എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി. ചിത്രം സമരൻ ബത്ലഹീം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

ഗാനോപഹാരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇനി പരിപാടിയിൽ 1961 മുതൽ 70 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസും ബി വസന്തയും പാടിയൊരു ഗാനമാണ്. ചിത്രം ജ്വാല. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: ചേച്ചി, ഇത് കണ്ടോ?
1: ഹരിമണ്ടേ കുട്ട
0: കാണട്ടെ. വോ, എന്റെ ഫേവറേറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: അടുത്തത് കുമാര സംഭവം എന്ന ചിത്രത്തിന് വേണ്ടി P. മാധുരി പാടിയതാണ്. രചന ONV കുറുപ്പ്, സംഗീതം G. ദേവരാജൻ.

ഇന്നത്തെ ഗാനോപഹാരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത് 1961 മുതൽ 70 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി FM 101.9.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരതാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് 5 2026 രണ്ടാമത് സൈനിക ബഹുമതി ദാന ചടങ്ങിൽ രാജ്യരക്ഷാസേനയിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർക്കാണ് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ സ്ഥാപിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ. മഹാരാഷ്ട്രയിലെ ബർബാനിയിൽ കോളേജ് ഓഫ് ഫുഡ് ടെക്നോളജിയിൽ കോമൺ ഇൻക്യുബേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുകെ സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ഗ്രീസ് സന്ദർശിക്കും. ദി ഏതൻസ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ നിർണായക ചർച്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്കുകൂടി മരുന്ന് നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് 1 ഹയർ സെക്കൻഡറി ക്ലാസുകൾ ജൂലൈ 6 ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴി ഹയർ സെക്കൻഡറി പ്രവേശന നടപടി പുരോഗമിക്കുകയാണ്. കോഴിക്കോട് തിരുവമ്പാടിക്ക് സമീപം ആനക്കമ്പൊയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കർണാടകയിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി എത്തിയ ടൂറിസ്റ്റ് ഗൈഡും മലപ്പുറം കരശ്ശേരി സ്വദേശിയുമായ ശിബിലിയുടെ മൃതദേഹമാണ് 3 ദിവസത്തെ തിരച്ചിലിൽ ഡാം പരിസരത്ത് നിന്ന് കണ്ടെത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ്ആഞ്ചൽസ് കാനഡ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത 1 പരാജയപ്പെടുത്തി. 2 അവസാന 2 സ്റ്റീഫൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖരൻ നായർ. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.

0: നമസ്കാരം. കലയുടെയും പ്രകൃതിയുടെയും പാട്ടുകളുടെയും വിസ്മയകരമായ ലോകത്തേക്ക് നമുക്ക് ഇന്ന് സ്വാഗതം ചെയ്യാനുള്ളത് ആർട്ടിസ്റ്റ് ആത്രേയം ചന്ദ്രശേഖർ നായരെയാണ്. മാവേലിക്കരയുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് വളർന്ന് തന്റെ കലാജീവിതം കൊണ്ടും അധ്യാപന ജീവിതം കൊണ്ടും ശ്രദ്ധേയനായ വ്യക്തിയാണ് ശ്രീ ആത്രേയം ചന്ദ്രശേഖരൻ നായർ. ചിത്രകാരൻ എന്നതിലുപരി ഓയിൽ പെയിന്റിംഗിലും പോർട്രേറ്റുകളിലും തനതായ ശൈലി രൂപപ്പെടുത്തിയ അദ്ദേഹം ഇന്ത്യയിലുടനീളം ലൈവ് പെയിന്റിംഗ് ഡെമോൺസ്ട്രേഷനുകൾ നടത്തിയിട്ടുണ്ട്. ഇന്നൊരു വന്യജീവി ഫോട്ടോഗ്രാഫർ എന്ന നിലയിലും സഞ്ചാരി എന്ന നിലയിലും തന്റെ പുതിയ വിസ്മയങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന കലയെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ശ്രീ ആത്രേയം ചന്ദ്രശേഖരൻ നായരെ നമുക്ക് ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയിലേക്ക് സ്വാഗതം സർ.
1: നമസ്കാരം.
0: അപ്പോ സാറ്, ജനിച്ചതൊക്കെ ചങ്ങനാശ്ശേരിയിലാണ്.
1: ചങ്ങനാശ്ശേരിയിലാണെങ്കിലും എന്റെ തട്ടകം മാവേലിക്കരയായിരുന്നു. അവിടുത്തെ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ആണ് എന്നെ ഞാനാക്കി വളർത്തിയത്.
0: അപ്പൊ അച്ഛൻ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു.
1: അച്ഛൻ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു. അച്ഛൻ ഇങ്ങനെ ട്രാൻസ്ഫറുകൾ ഇങ്ങനെ വന്നപ്പോ ഫാമിലിയെയും കൂടെ കൂട്ടി അങ്ങനെ തന്നെ യാത്രയുടെ ആരംഭം കുറിക്കുകയായിരുന്നു.
0: അപ്പോ രാജാരവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലായിരുന്നു 5 വർഷത്തെ പഠനം.
1: പഠനം കഴിഞ്ഞ് അവിടെ തന്നെ കുറെ കാലം അധ്യാപന ജീവിതം നയിച്ചു. എന്റെ സീനിയർ ആർട്ടിസ്റ്റ് പ്രസന്നകുമാറിൽ നിന്ന് അദ്ദേഹം എന്റെ ഒരു സത്യത്തിൽ ഒരു ഗുരുനാഥനാണ്, എന്നൊക്കെ വളരെ സീനിയറാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് വർക്കുകൾ പഠിക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ബാത്തിക് പെയിന്റിംഗിൽ എന്നെ പ്രവീണനാക്കിയത്.
0: കുട്ടിക്കാലത്തെ ഈ കലയിലോടുള്ള ആഭിമുഖ്യം എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്?
1: ഈ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ കലയിൽ വളരെ ചിത്രകലയായിരുന്നു. എന്റെ കുടുംബത്തിലെ ഒരംഗമാണ് മാവേലിക്കരെ ശങ്കരൻകുട്ടി നായർ എന്ന് പറഞ്ഞ മൃദംഗ വിദ്വാൻ. അദ്ദേഹമാണ് എന്റെ ഇത് കണ്ടുപിടിച്ച് രാജാരവിവർമ്മയെ കൊണ്ട് ചേർത്ത് പഠിപ്പിക്കണമെന്ന് മുൻതൂക്കം എടുത്ത് ഒരുപാട് പ്രോത്സാഹനം തന്നിട്ടുണ്ട്. അദ്ദേഹമാണ് എന്നെ രവിവർമ്മയിൽ കൊണ്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ ഇതെല്ലാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് എനിക്ക് കിട്ടിയത്. ആദ്യത്തെ വർഷം തന്നെ 1-ാം റാങ്കും അക്കാദമി സ്കോളർഷിപ്പും കിട്ടി. അങ്ങനെ തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് വിശ്വചിത്രകാരനായ കെ കെ ഹെബ്ബാർ വരികയും അപ്പൊ അദ്ദേഹത്തിന് രാജാരവിവർമ്മ അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് ആയി. ഞാൻ പഠിക്കുന്ന കാലത്ത് സ്കൂൾ ഓഫ് ആർട്സ് ആയിരുന്നു. അന്നും 5 വർഷ പഠനം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് ആയപ്പോഴും 5 വർഷത്തെ പഠനം. ഞാൻ കൂടുതലും ഈ ഗ്രാമീണ കലകളെ വളരെ ഇഷ്ടപ്പെടുന്ന ഗ്രാമീണ ശൈലി ചെയ്തുകൊണ്ടിരുന്നപ്പം അത് കെ കെ ഹെബ്ബാറിന് ഇഷ്ടപ്പെടുക, അങ്ങനെ ഒരു പെയിന്റിങ് അദ്ദേഹം കൊണ്ടുപോവുകയും ചെയ്തു.
0: അദ്ദേഹം ചിത്രകല കൊണ്ടുപോയതിനു ശേഷം എന്തെങ്കിലും അവസരങ്ങൾ വന്നിട്ടുണ്ടോ?
1: അവസരങ്ങള് പല പെയിന്റിങ്ങുകളും ഒക്കെ പലരും വിലയ്ക്കെടുത്തിട്ടുണ്ട്. പോർട്രേറ്റുകൾ ധാരാളം ചെയ്യുമായിരുന്നു അന്ന് ഞങ്ങളുടെ നാട്ടുകാര്. അല്ലാതെ അന്നത്തെ തലമുറ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇതിനെ ആസ്പദമാക്കി കുറെയേറെ ഉണർത്തുകാരുടെ ഭാഷ എന്റെ വീട്ടിൽ വന്ന് ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഈ എന്തോ വീട്ടിൽ ഇങ്ങനെ ഓരോ ചെറിയ പണികളൊക്കെ ചെയ്തു വരുന്ന അതിനെക്കുറിച്ച് ഇലസ്ട്രേഷൻ ഒരുപാട് ചെയ്തിട്ട് അവർ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലി ഇലസ്ട്രേഷൻ ചെയ്യുക, അവരെക്കുറിച്ച് ഇലസ്ട്രേഷൻ ചെയ്യുക. പിന്നെ നമ്മുടെ നാട്ടുമ്പുറത്തെ ചിത്രങ്ങൾ ഇങ്ങനെ കോറിയിടും, വയലിൽ ചെല്ലുമ്പോൾ വയലിൽ ഇങ്ങനെ കൊയ്യുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന എല്ലാം ചിത്രങ്ങളിൽ കൂടി കോറിയിടും. അന്ന് കൈതപ്പൂ മണക്കുന്ന കാറ്റാണ്, കാട്ടുചമ്പവും കാട്ടുപൂക്കളും നല്ല അരുവികൾ, അരുവികളും തോട്, ആ തോട് നീർജലമാണ് ഒഴുകിക്കൊണ്ടിരുന്നത്, നല്ല തോടാണ്. അക്കരയിങ്ങനെ നീന്താൻ തന്നെ നല്ല സമയമെടുക്കും. അത് ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല.
0: അപ്പോൾ അവിടെ നിന്ന് പഠിച്ചു വളർന്നു, ഈ പറഞ്ഞ രാജാരവിവർമ്മ കോളേജിൽ നിന്ന് ഡിപ്ലോമ എടുത്തു,
1: പോസ്റ്റ് ഡിപ്ലോമ എടുത്തു.
0: പോസ്റ്റ് ഡിപ്ലോമ,
1: അതായത് അവിടുന്ന് പഠിച്ചു കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ചാടി. അച്ഛൻ ചങ്ങനാശ്ശേരിയിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ നേരെ ചെന്നത് തൃക്കുടുത്താനം എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ്. ആ സ്ഥലത്ത് വെച്ച് സാമാന്യ വിദ്യാഭ്യാസം പൂർത്തിയായി. അതിനു മുമ്പ് ചങ്ങനാശ്ശേരി പഠിച്ചിരുന്നു, അത് LP UP ക്ലാസ്സുകളിൽ, അത് പെരുമ്പനച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കൊച്ചുകുട്ടിയാണ്, എൻ്റെ കാലിഗ്രാഫി അതിമനോഹരമായിരുന്നു. ഈ കാലിഗ്രാഫി കൊണ്ട് എന്നെ കൊണ്ട് പലരും എഴുതിപ്പിക്കാറുണ്ടത്. അതപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സൈക്കോളജിയാണ് ഇപ്പം പറയാൻ പോകുന്നത്. LP സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഒരു അറബി സാർ ഉണ്ടായിരുന്നു, ആയിരിക്കും സ്പെഷ്യലിസ്റ്റ് അധ്യാപകൻ. ഞാനിത് എഴുതിയാന്ന് പറഞ്ഞാൽ അങ്ങനെ സമ്മതിക്കത്തില്ല, അല്ല നീ എഴുതിയതല്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങ് കണ്ടവാനും എന്നെ അടിച്ചു. അതിനുശേഷം ആ സൈക്കോളജി നോക്കണേ എൻ്റെ കൈയച്ചടം വികലമായി. അതൊരു പാഠമാണ്, കുട്ടികളുടെ മനസ്സിനെ ഹറാസ് ചെയ്തു. പിന്നെ ഞാൻ എന്ത് പാടുപെട്ടെന്നറിയാം കാലിഗ്രാഫി. പിന്നെ കാലിഗ്രാഫിയിൽ ഞാൻ ആർട്ടിസ്റ്റായ നിലയ്ക്ക് ഞാൻ വലിയ ബോർഡ് എഴുത്തുകാരനും ബാനർ എഴുത്തുകാരനും സ്ലൈഡ് എഴുത്തുകാരനും ഒക്കെയാണ്. അന്ന് മാവേലിക്കര ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപജീവന മാർഗം ഞാൻ കഴിച്ചു. ഏത് വിധത്തിലേക്ക് കുട്ടികളെ നയിക്കണം എന്നുള്ളത് അധ്യാപകർ ഭയങ്കര ഒരു പങ്കാണ് വഹിക്കുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അധ്യാപകരോടൊന്നും എനിക്ക് വലിയ റെസ്പെക്ട് ഉണ്ടായിട്ടില്ല.
0: പക്ഷെ അങ്ങനെ ഉള്ള ഒരാള് സാർ ഒരു അധ്യാപകനായല്ലോ ഭാവിയിൽ, അതെങ്ങനെയാ സംഭവിച്ചു?
1: സത്യത്തിൽ ഞാൻ അധ്യാപകൻ എന്നുള്ളൊരു ഫീൽഡ് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു. ഞാൻ ഒരു പ്രൊഫഷൻ ആർട്ടിസ്റ്റായിട്ട് ഇങ്ങനെ തുടർന്ന് പോകാനായിരുന്നു ആഗ്രഹം. പക്ഷെ ഈ വയസ്സാകാലത്ത് ഞാൻ ആ അധ്യാപകൻ കേരള ഗവൺമെന്റ് ജോലി ചെയ്ത് ഞാൻ സന്തോഷപ്പെടുന്നതിന് പി എസ് സി പരസ്യം ചെയ്തു, അപ്ലൈ ചെയ്തു, അതിൽ എനിക്ക് ഒന്നാം റാങ്കിൽ അപ്പോയിന്റ്മെന്റ് കിട്ടി. അന്ന് ഞാൻ കർണാടകത്തിൽ ജോലി ചെയ്യുക.
0: സാറ് പി എസ് സിയിൽ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതിന് മുന്നേ ആണോ ആന്ധ്രാപ്രദേശിലൊക്കെ വർക്ക്?
1: അതെ, പി എസ് സി ഞാൻ പറഞ്ഞില്ല, ആദ്യം കോളേജ് ഓഫ് ഫൈൻ ആർട്സിലാണ് എനിക്ക് ജോലി കിട്ടിയത്. അവിടുന്ന് നേരെ ആന്ധ്രാപ്രദേശിൽ യാദൃശ്യ കൃഷിവാരി അസിസ്റ്റന്റ് ആർട്ട് മാസ്റ്ററായിട്ട് ജോലി കിട്ടി. അവിടുന്നാണ് ഈ ബാത്തിക്കാർട്ട്, ചെയ്യാൻ ഡയ്യ്, ഈ ലെതർ ക്രാഫ്റ്റ്, എറ്റിങ് ഇതൊക്കെ പഠിച്ചത്. അത് ഞാൻ അത് സത്യത്തിൽ നാഷണൽ ഡിപ്ലോമ മദ്രാസിലുണ്ട് പഠിക്കാൻ, ഞങ്ങളുടെ സിലബസിൽ ഇല്ല. അത് നാഷണൽ ഡിപ്ലോമ എടുത്ത ഒരു പ്രസന്നകുമാറാണ്, അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ഒരു സ്കൂൾ നടത്തുന്നുണ്ട്, എന്നെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്, കർണാടകയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. അവിടെ ആർട്ടിസ്റ്റായിട്ടും ബാത്തിക്ക് വർക്ക് തുടങ്ങാറായപ്പോഴത്തേക്ക് എനിക്ക് പി എസ് സി അപ്പോയിന്റ്മെന്റ് കിട്ടി.
0: അപ്പൊ നമ്മുടെ ഈ പരിപാടിയിൽ ഇഷ്ടഗാനങ്ങളും കൂടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. അപ്പൊ ആദ്യത്തെ ഇഷ്ടഗാനം ഏതാണ്?
1: ആദ്യത്തെ ഇഷ്ടഗാനം എന്ന് പറയുന്നത് നിവേദി എന്ന 2007 ഇറങ്ങിയൊരു സിനിമയാണ്. അതിന്റെ ലിറിക്സ് ലോകദാസാണ്, മ്യൂസിക് ജയചന്ദ്രനാണ്, കോലക്കുഴൽവിൽ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
3: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
2: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: അപ്പോ സാറ്, ഈ പോർട്രേറ്റുകളും ഓയിൽ പെയിന്റിങ്ങുകളും ഒക്കെ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ കാലിഗ്രാഫി ഇഷ്ടമാണ്, ലെതർ അതിലുള്ള ആർട്ട് വർക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തിലാണ് കൂടുതൽ താല്പര്യം? ഓയിൽ പെയിന്റിങ്ങിലാണോ പോർട്രേറ്റിലാണോ?
5: അപ്പൊ ഒരു ഓയിൽ പെയിന്റിങ്ങിലാണ് പോർട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ധാരാളം പോർട്രേറ്റുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സബ്ജക്റ്റ് വിഷയാത്മകമായുള്ള പെയിന്റിങ്, അത് ഞാൻ കൂടുതലും റിയലിസ്റ്റിക് പെയിന്റിങ്ങുകളാണ് ചെയ്യുന്നത്, പഴയ ക്ലാസിക്കൽ സ്റ്റൈലിൽ. അത് ധാരാളം ചെയ്ത് പല ഹോട്ടലുകൾക്കൊക്കെ വിറ്റിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പുകൾ വാട്ടർ കളർ ചെയ്തിട്ടുണ്ട്, അത് വിദേശ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്.
4: അപ്പോൾ ഒരു വ്യക്തിയുടെ ഭാവങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ താങ്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്
5: അത് ഈ പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഛായാചിത്രമല്ല. അതാണല്ലോ ലോകപ്രസിദ്ധ ചിത്രമായ മൊണാലിസ, 15th century ചെയ്ത ആ മൊണാലിസയുടെ പെയിന്റിങ് പോർട്രേറ്റ് ആണ്. അപ്പോഴത്തെ ആ പുഞ്ചിരി നിഗൂഢതയാണ്. അത് നേപ്പിൾസിലെ ഗേക്കണ്ട എന്ന ഒരു വ്യാപാരിയുടെ പത്നിയാണ് ഈ മൊണാലിസ. ആ മൊണാലിസ ഇന്ന് ലൂർ മ്യൂസിയത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇന്നും ദുരൂഹതയാണ്. അദ്ദേഹം ജീനിയസ് ആയിരുന്നു, കലാകാരന്, സയന്റിസ്റ്റ്, ഗായകന് എന്ന് വേണ്ട ഒരു അസാധാരണ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു ലിയോണാർഡോ ഡാ വിഞ്ചി. ലോകത്തിലേക്കും മറ്റും ഏറ്റവും വലിയ ജീനിയസ് ആരാന്ന് ചോദിച്ചാൽ ലിയോണാർഡോ ഡാ വിഞ്ചിയാണ്. ആ ചിത്രം കണ്ട് ഇന്ന് എന്തെല്ലാം പറയുന്നത്. അത് ഈ ചിത്രകാരന്മാരെ അടിസ്ഥാനമാക്കി. നമ്മളൊരു വ്യക്തിയെ കണ്ടാൽ, ഒരു വ്യക്തിയുടെ ഫോട്ടോ കണ്ടാൽ ആ വ്യക്തിയെ സ്റ്റഡി ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റഡി ചെയ്ത് ആ വ്യക്തിയുടെ ക്യാരക്ടർ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നോട്ടത്തിൽ തന്നെ, ഇപ്പോൾ മാഡത്തിനെ കണ്ടു കഴിഞ്ഞാൽ മാഡത്തിനെ ആ ചിത്രം, ആ ക്യാരക്ടർ ഉൾക്കൊണ്ടുകൊണ്ട്, ആ ചിരി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സത്യത്തിൽ അതാണ് ആവാഹിക്കുന്നത്. അന്നാ

0: ആളാണ്. അത് എങ്ങനെയാണ് പറഞ്ഞ് രക്ഷിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത് അനുവാചകരാണ്. അയ്യോ എത്ര നന്നായിരിക്കും ആ മുടിയിരകൾ പോലും, ആ ചിരി പോലും, ആ കണ്ണുകൾ പോലും. അതാണ് യഥാർത്ഥത്തിൽ പോർട്രേറ്റ് ഛായാചിത്രം. ഞങ്ങളൊക്കെ ചെയ്തു പഠിച്ചിരുന്നത് മോഡൽ രീതിയായി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിത്രം അന്ന് ചിത്രങ്ങൾ വെച്ച് വരയ്ക്കുന്നു. പണ്ട് രാജാരവിവർമ്മയുടെയൊക്കെ കാലഘട്ടത്തിൽ നിന്ന് ഫോട്ടോഗ്രാഫി ഇല്ലായിരുന്നു. അദ്ദേഹം മോഡൽ വെച്ചാണ് വരച്ചോണ്ടിരുന്നത് രാജാരവിവർമ്മയൊക്കെ.
1: ഒരു ഉപജീവന മാർഗം എന്നുള്ള രീതിക്ക് കലയെ നമ്മൾ പിന്തുടരുമ്പോൾ, പ്രത്യേകിച്ച് ചിത്രകല പോലുള്ള കലകളെ നമ്മൾ പിന്തുടരുമ്പോൾ, ഇത് കല അല്ലെങ്കിൽ അതിനൊരു വാല്യൂ പൈസയായിട്ട് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാകുന്നത് കുറവാണ് എന്നുള്ളൊരു ധാരണയിൽ ഇപ്പൊ കുട്ടികൾ തന്നെ ഇങ്ങനെ കല പഠിക്കണം എന്ന് പറയുമ്പോൾ പാരന്റ്സ് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവണത സാധാരണയായിട്ട് കാണാറുണ്ട്. കാരണം അതിൽ നിന്ന് നമുക്ക് വേണ്ടത്ര വരുമാനം കിട്ടിയേക്കില്ല എന്നുള്ള ഒരു ചിന്തയാണ് അതിന് കാരണം. അപ്പൊ ഇപ്പൊ അത് മാറിയിട്ടുണ്ടോ?
0: ജോലി സാധ്യത വളരെ കുറവായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ. അന്ന് ഞങ്ങൾ പഠിക്കുമ്പോഴും വളരെ റയറായിട്ടാണ് കേരളത്തിൽ നിന്ന് അന്ന് പോസ്റ്റ് ഡിപ്ലോമ പാസ്സാകുന്നവരാരും കാണത്തില്ല. ചിലപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ അഞ്ചു പേരാണ് പാസ്സായത്. അന്ന് തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ആയി അത്, പിന്നെ മാവേലിഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് ആയി, പിന്നെ തൃപ്പൂണിത്തുറയുണ്ട്, പിന്നെ തൃശ്ശൂർ ഓക്യുപ്പേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, അവിടെയൊക്കെ പോസ്റ്റ് ഡിപ്ലോമയുണ്ട്, തൃപ്പൂണിത്തുറയുണ്ട്, മാവേലിഗിരിയുണ്ട്, തിരുവനന്തപുരത്തില്ല. ഇന്ന് കലാലയങ്ങൾ, ചിത്രകല പഠിക്കുന്ന കലാലയങ്ങൾ സ്കൂൾ ഓഫ് ആർട്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പഠിക്കുമ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് ആയി. അത് ഇത് തന്നെ. അപ്പോൾ ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞ് മിക്കവാറും പിള്ളേരൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ബോർഡ് എഴുതുക, ബാനർ എഴുതുക, പോർട്രേറ്റ് ചെയ്യുക, സ്ലൈഡുകൾ എഴുതുക, ഇതൊക്കെയാണ് വരുമാന മാർഗം. ഇത് അന്ന് നല്ല സ്കോപ്പാണ് ബോർഡ് എടുത്ത്. അത് കഴിഞ്ഞ് ആ ഫ്ലെക്സിലേക്ക് വന്നു, സ്ലൈഡുകളൊക്കെ ഫോട്ടോ സ്ലൈഡായി മാറി. അങ്ങനെ ഗ്രാജുവലായിട്ട് അതൊരു പുരോഗമനത്തിലേക്ക് ചെല്ലുകയാണ്. അന്നത്തെ കാലത്ത് ചിത്രകല കളിക്കാൻ പോകുന്നതിൽ ആരും പ്രോത്സാഹിപ്പിക്കാറില്ല. പിന്നെ എനിക്കിത് പഠിച്ചു പോകുമെന്ന് വാശിയായിരുന്നു. അപ്പം പറഞ്ഞു എൻ്റെ ഇഷ്ടം, നീ പോയി പഠിച്ചു. അതിന് കോളേജിനടുത്ത് തന്നെയായിരുന്നു എൻ്റെ കുഞ്ഞ്, നീ പോയി പഠിച്ചു. അങ്ങനെ പഠിച്ചു. ഈ പ്രകാശമുണ്ടല്ലോ, ഈ പ്രകാശത്തിൻ്റെ ഈ അത് തന്നെ ഒരു കോഴ്സുണ്ട് കേട്ടോ, ഈ സ്കൂൾ ഓഫ് ഡ്രാമയിൽ. ഈ പ്രകാശത്തിൽ തന്നെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കാണിക്കാവുന്നത്. നമ്മൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പ്രകാശത്തിൻ്റെ ആധിക്യത്തെക്കുറിച്ച് സുന്ദരിയായ ഒരു സ്ത്രീയെ പിശാചാക്കി മാറ്റാം, പിശാചിനെ പോലൊരു സ്ത്രീയെ സുന്ദരിയാക്കി മാറ്റാം. നെല്ലും വെളിച്ചം കൊണ്ടുള്ള അഭ്യാസം ചിത്രകലയിൽ കൂടാണ് അത് കൊണ്ടുവന്നത്. അത് എന്ത് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാരവാഗ്യോ എന്ന് പറഞ്ഞ ചിത്രകാരനാണ് ആ അത്ഭുതം സൃഷ്ടിച്ചത്. അത് യൂറോപ്യൻ ചിത്രകാരനാണ്. അദ്ദേഹമാണ് അതിന് നില ഒരു ബേസ് ഇട്ട് കൊടുത്തത്. പ്രകാശത്തിൻ്റെ സന്തുലിതാവസ്ഥയിൽ ചിലപ്പോൾ കൈവിരലുകളൊന്നും കാണത്തില്ല. അതിൽ അന്നത്തെ കാലത്ത് പറയാം, അവന് വരയ്ക്കാനറിയാഞ്ഞിട്ടാണ് ഈ ഇഷ്ടത്തിരിക്കുമ്പോൾ നാടകീയമായ നെല്ലും വെളിച്ചവും കൊടുത്ത് ഇരിക്കുമ്പോഴേ നമ്മുടെ കൈ കിടക്കണം, ഒരു വശം ഷീഡ്, ഒരു വശം ലൈറ്റ്. അതിനെ കലാലോകത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തത് റഫറൻസ് എന്ന് പറഞ്ഞ അതുല്യ കലാകാരനാണ് റഫറൻസ്. അദ്ദേഹമാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. അന്നേ ഫോട്ടോഗ്രാഫി ഇല്ലല്ലോ, ആളുകൾ ലൈവ് വന്നായിട്ട് ചിത്രം വരയ്ക്കുകയല്ലേ, നെല്ലും വെളിച്ചത്തിൽ വരച്ചത്. അതങ്ങ് ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ക്ലിച്ച് പിടിച്ചു. അതിൽ നിന്നാണ് സത്യത്തിൽ ഫോട്ടോഗ്രാഫി ഉണ്ടായത്. അന്ന് പിന്നെയുണ്ട് വേറെ വെലാസ്കസ് എന്ന് പറഞ്ഞ ഒരു ചിത്രകാരന്, വെലാസ്കസ്. അതായത് ഊട്ടയിൽ കൂടെ പ്രകാശം വന്നിട്ട് അത് ലെൻസ് വെച്ച് ഭിത്തിയിൽ പതിപ്പിച്ച് ചിത്രങ്ങൾ വരഞ്ഞ് തലതിരിഞ്ഞാ വരുന്നത്, ആ ചിത്രം വരച്ച് ആ ചിത്ര ലാൻഡ്സ്കേപ്പുകളൊക്കെ അങ്ങനെ വരച്ച ഒരാളാണ് വെലാസ്കസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന അന്ന് ഫോട്ടോഗ്രാഫി ഒന്നും ഇല്ല. അന്ന് ഈ റംബ്രാൻഡിന്റെ കാലഘട്ടമൊക്കെ മോഡൽ ഇരുത്തുവാണിത്, മോഡൽ ഇരുത്തി വരച്ച് ഒന്ന് നോക്കി അവരുടെ കഴിവ്, അസാധാരണമായ കഴിവ്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാം.
0: അടുത്ത പാട്ടിലേക്ക് പോവാം. ഏകാന്ത കാമുക എന്നുള്ള ഗസൽ ഛായലുള്ള പാട്ട് കേട്ടാ കൊള്ളാം.

0: കേരളത്തിന് തന്നെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്, പല മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതൊരു അഭിമാനത്തോടെ ആ സൗഹൃദങ്ങളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
3: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
4: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
3: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
4: ബംഗാളി, ഹാൻഡ് മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
6: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
10: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
9: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
12: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45

0: സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ നിന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 85 രൂപ കുറഞ്ഞ് 13,110 രൂപ നിരക്കിലും പവന് 680 ര�പ കുറഞ്ഞ് 1,04,880 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു.
4: അപ്പോ താങ്കൾ ചിത്രകലയിൽ നിന്ന് എങ്ങനെയാണ് വന്യജീവി ഫോട്ടോഗ്രാഫിയിലോട്ട്?
5: അടിസ്ഥാനപരമായിട്ട് എനിക്ക് ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ, ഞാൻ സാമാന്യ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് എന്റെ ചേട്ടൻ മധ്യപ്രദേശിലായിരുന്നു. ആ മധ്യപ്രദേശിൽ എന്നെ കൊണ്ടുപോയി ഫോട്ടോഗ്രാഫി പഠിക്കുകയും, അന്ന് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ് മണ്ണെണ്ണ വിളക്ക് വെച്ച് പ്രകാശത്തിന്റെ ഇടി പ്രിന്റ് എടുക്കുന്ന കാലമാണ്. അന്ന് ഒരു ഡാർക്ക് റൂമിൽ പോലും കയറ്റണമെങ്കിൽ വലിയ പാടാണ്. അന്ന് ബോക്സ് ക്യാമറയാണ്, 12:10 ക്യാമറയാണ് ഒക്കെ പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. ഞാൻ അത് മുതൽ പഠിച്ച് ഇന്നത്തെ അവസാനം ഡിജിറ്റൽ
4: ക്യാമറ
5: വരെയുള്ള ഇത് ചെയ്യുന്ന ആളാണ്. അടിസ്ഥാനം പഠിച്ചതാ.
4: അപ്പോ താങ്കള് ദീർഘകാലം കേരള ലളിതകലാ അക്കാദമിയിൽ തുടർച്ചയായിട്ട് പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. ചിത്രകല
5: തുടർച്ചയായിട്ട് ഗ്രൂപ്പ് ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്.
4: അപ്പൊ അതെങ്ങനെയാണ് ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഇത്തരം ചിത്ര പ്രദർശനങ്ങൾ എങ്ങനെയാണ് കലാകാരന്റെ വളർച്ചയെ സഹായിക്കുന്നത്?
5: അതില് ഒരു കാലത്ത് ഒരു പെയിന്റിങ് അവര് വിലക്കെടുത്തു. ആ പെയിന്റിങ് എനിക്ക് അന്നത്തെ കാലത്ത് എനിക്കതൊരു വലിയ തുകയാണ്. അവരുടെ ആർട്ട് ഗാലറി ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. ആ ചിത്രം എനിക്കറിഞ്ഞുകൂടാ. അതെന്റെ ജീവിതത്തിനൊരു വലിയൊരു മുതൽക്കൂട്ടാണ്. പിന്നെ ലളിതകലാ അക്കാദമിയുടെ ചില ഗ്രൂപ്പ് ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ 2016 നമ്മുടെ കാനായി വെച്ചൊരു സ്റ്റേറ്റ് ക്യാമ്പ് നടത്തിയായിരുന്നു. അത് വളരെ അംഗീകാരങ്ങളും എന്നെ അവിടെ വളരെ എനിക്കൊരു എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ആ ക്യാമ്പ് ഡയറക്ടർ, പിന്നെ അന്നത്തെ ലളിതകലാ അക്കാദമി ചെയർമാനായിട്ടിരുന്നത് കാട്ടൂർ നാരായണപിള്ള സാറാണ്. കേട്ട് കാണുന്നതായിരിക്കും. കാട്ടൂർ സാറ് എന്റെ സീനിയറായിട്ട് പഠിച്ചതാ. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ളതാണ്. അദ്ദേഹം എനിക്ക് ഒരുപാട് പ്രോത്സാഹനം തരികയും എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിനെ എന്റെ ഗുരുതുല്യനായിട്ട് ആരാധിക്കുന്ന ആളാണ്. അദ്ദേഹം എന്നെ വീണ്ടും പ്രോത്സാഹനം തരികയും എന്നെ പ്രോമിനന്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അവിടെ വെച്ച് തന്നെ. എനിക്ക് അദ്ദേഹത്തിനോട് ഒരു ആത്മബന്ധമുണ്ട്.
4: ഇപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം.
5: അടുത്ത പാട്ട് എനിക്ക് ജയചന്ദ്രനെ ഭയങ്കര ഇഷ്ടമാണ്. ഭാവഗായ ജയചന്ദ്രൻ, അദ്ദേഹത്തിന്റെ മലവാഴ കൊമ്പത്ത്, മണിമേഹ കൊമ്പത്ത്, അദ്ദേഹത്തിന്റെ ആ പാട്ട് കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. തിരിച്ച് റഫീഖ് അഹമ്മദ്ന്നാണ്, വിദ്യാസാഗർ,
4: സംഗീതം വിദ്യാസാഗർ.
5: അദ്ദേഹത്തിന്റെ ആ പാട്ട് കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്, മലവാഴ കൊമ്പത്ത്.
4: നമുക്ക് കേട്ടിട്ട് പരിപാടിയിലേക്ക് തിരിച്ചു വരാം.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ താങ്കൾ താങ്കളുടെ കലാസൃഷ്ടികളും യാത്രാനുഭവങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ടല്ലോ.
4: ധാരാളം.
3: അതെങ്ങനെയാണ്?
4: ഇതുവരെ ഈ പറഞ്ഞു വന്ന വനത്തിലേക്കും എന്റെ വന്യജീവി യാത്രകൾ ഒരുപാടുണ്ട്.
3: അപ്പൊ അത് ആ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് താങ്കളുടെ അനുഭവങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു.
4: സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് ആരാധകരെ കിട്ടിട്ടുണ്ട്. എനിക്കിപ്പോ ഞാൻ 3,500 ആരാധകർ ഫോളോവേഴ്സ് ഉണ്ട്. പിന്നെയും പിന്നെ റിക്വസ്റ്റ് ചെയ്ത് ഞാൻ എടുക്കുന്നില്ലെന്ന് വെച്ചു. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ മൗനമാണ്. ഞാൻ ഇപ്പം വായന, എനിക്ക് 100,000 രൂപയുടെ ലൈബ്രറി ഉണ്ട്. എനിക്ക് എന്റെ മൂക്കും അത് ഭയങ്കര ക്രേസാണ് പുസ്തകങ്ങൾ വാങ്ങാൻ. ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, ഈ ആർട്ടിസ്റ്റുകളെ കുറിച്ചുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് ലോക ചിത്രകല ഏത് നിലയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് അറിയണ്ടേ. നമ്മൾ ഈ കേരളത്തിൽ നിന്നൊരു ചിത്രകാരന് വളരാൻ ഒക്കത്തില്ല. കേരളത്തിൽ അതിനുള്ള പുസ്തകങ്ങളും ഇല്ല. ലോക നിലവാരത്തിലുള്ള ചിത്രങ്ങൾ അറിയാൻ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മേടിച്ച് വായിക്കണം. അതായത് റംബ്രണ്ട്, കാരവാഗിയോ, ലിയനാർഡോ ഡാ വിഞ്ചി, മൈക്കൽ ആഞ്ചലോ, റൂബിൻസ്, ടിഷ്യാന്, അങ്ങനെയുള്ള മഹാരഥം, വെലാസ്കസ്, വെർമീർ, റാഫേല്. ഈ റാഫേല്, മൈക്കൽ ആഞ്ചലോ, ലിയനാർഡോ ഡാ വിഞ്ചി ഇവർ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. അതിലെ ലോകത്തിലേക്ക് പറ്റി ഏറ്റവും വലിയ കലാകാരൻ ആരെന്ന് ചോദിച്ചാൽ മൈക്കൽ ആഞ്ചലോയാണ്. അസാധാരണമായ, അയ്യോ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സിസ്റ്റൻ ചപ്പലി ചെയ്തിരിക്കുന്ന മ്യൂറൽ പെയിന്റിംഗ്, അത് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തിട്ടി തിരുത്താനൊക്കത്തില്ല. 4 വർഷം ഇങ്ങനെ കിടന്നുകൊണ്ട് അദ്ദേഹം ഈ മ്യൂറൽ ചെയ്തു എന്ന് പറഞ്ഞാലേ, അദ്ദേഹം കലയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു മഹാ മനുഷ്യനായിരുന്നു. അതെ, പിയാത്തോ ഡേവിഡുമൊക്കെ അതിനെ വെല്ലാൻ ഒരു ശില്പങ്ങളുണ്ടോ ഇന്ന്? ഞാൻ പറയുന്നത് ലോകത്തിലേക്കും പറ്റിയ ഏറ്റവും വലിയ കലാകാരൻ മൈക്കൽ ആഞ്ചലോയാണ്. ലോകത്തിലേക്കും പറ്റിയ ഏറ്റവും വലിയ ജീനിയസ് എന്ന് പറഞ്ഞ ലിയനാർഡോ ഡാ വിഞ്ചിയാണ്. അദ്ദേഹത്തിന്റെ അന്ത്യ അത്താഴം, കന്യാമാതാവും കുട്ടികളും, അതൊക്കെ അസാധാരണ പെയിന്റിങ്ങുകളല്ലേ. പിന്നെ അദ്ദേഹം എന്തെല്ലാമാണ് സത്യത്തിൽ അനോട്ടമി എന്ന് പറഞ്ഞ കലാലോകത്തിൽ എത്തിച്ചു കൊടുത്തത് ഡാവിഞ്ചിയാണ്. പിന്നെ ഇവരുടെ എല്ലാം കർത്താവായിരുന്നു റാഫേൽ.
3: ഒരു യാത്രികൻ എന്ന നിലയില് താങ്കൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ യാത്രകളിൽ സാധാരണക്കാർക്ക് ലഭിക്കാത്ത എന്തനുഭവമാണ് ഒരു കലാകാരന് ലഭിക്കുന്നത്? സാധാരണക്കാര് കാണുന്ന കാഴ്ചകളായിരിക്കില്ലല്ലോ ഒരു കലാകാരൻ.
4: തീർച്ചയായിട്ടും കലാകാരൻ ഒരു റൊമാൻറ്റിക്കായ പ്രകൃതിയോട്, എപ്പോഴും പ്രകൃതിയെ അവൻ ഇഷ്ടപ്പെടുന്നത്.
3: അപ്പോ ഇന്ന് പലരും വന്യജീവികളെയൊക്കെ ശല്യം ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാറുണ്ടല്ലോ. അപ്പം നമ്മൾ അവരുടെ ആവാസ വ്യവസ്ഥയിലോട്ടാണ് കടന്നു ചെന്ന് അവരെ ഒബ്സർവ് ചെയ്യുന്നത്, ഫോട്ടോ എടുക്കുന്നതൊക്കെ. പക്ഷെ അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി രീതികളൊക്കെ നമ്മളിപ്പോ കാണാറുണ്ടല്ലോ.
4: അതിലും പാടില്ല. വന്യജീവികള് നമ്മളെ പോലെ അവകാശികളെ, ഈ ഭൂമിയുടെ അവകാശിയ. മനുഷ്യന്റെ ദാർഢ്യവും കുപുതിയും കൊണ്ടാണ് അവനെ ഇതിനെയൊക്കെ കൈയടക്കി വെച്ചത്. വന്യജീവികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ വന്യജീവിക്കും വഴിത്താരയുണ്ട്, കേഴയ്ക്ക് പോകാനുള്ള വഴിത്താരയുണ്ട്. ആ കേഴയ്ക്ക് പോകുന്നിടത്ത് കൊണ്ടൊന്ന് കുരുക്ക് വെക്കുക. ഞാൻ കണ്ടത് ആനത്താരയുടെ വാതുക കൊണ്ടുവന്ന് വീട് വെച്ചു കഴിഞ്ഞ ആനയ്ക്ക് പോകാൻ, ഈ ആനകൾക്കൊക്കെ പോകാൻ ആനത്താരയുണ്ട്. അല്ല, ചുമ്മാങ്ങ കാട് കയറി പോകുന്നതല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ വഴിയില് ആനകളെ കാണുന്ന ഉടനെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുക. സത്യത്തിൽ ആ വഴി എന്ന് പറഞ്ഞ ആനയുടെ സഞ്ചാര പാതയാണ്. അതിന്റെ നടുക്കൂടാണ് ഈ വഴി പോകുന്നത്. ഞാൻ വഴി വേണ്ടാന്നോ വേണമെന്നോ അല്ല പറഞ്ഞത്. നമുക്ക് വികസനം വേണം. ഗാർഗിൽ പറഞ്ഞ എന്താ വയനാട്ടിനെ കുറിച്ച്? മാധവ് ഗാർഗിൽ എന്താ പറഞ്ഞ? ദുരന്തമുണ്ട്. ഞാൻ വയനാട് ഒരുപാട് സഞ്ചരിച്ച വയനാട്, അതിലെ ഒരുപാട് വന്യജീവികളെ ഞാൻ കണ്ടു, പടങ്ങൾ എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോഴും ഗാർഗിൽ പറഞ്ഞ എന്താ, ഉടനെ കൊണ്ട് ഇവിടെ സംഭവം നടക്കാൻ പോകുന്ന പ്രകൃതി എന്താ, ഈ മലകളെല്ലാം ഇടിച്ചു നിരത്തി വീട് വെക്കുക. ഇതെല്ലാം പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ ചോദ്യം ചെയ്യുന്നതാ. ഈ കുന്നിൻ്റെ അടി തുറന്നാൽ ബാലൻസിങ് പോയില്ലേ, അപ്പം അതിങ്ങനെ പൊട്ടുക, അതാണ് ഉരുള് പൊട്ടലെന്ന് പറയും. മുകളിലെ അതിൻ്റെ സെൻസിറ്റി, അതിൻ്റെ ഗ്രാവിറ്റി, അതിൻ്റെ ഡെൻസിറ്റി താങ്ങാനാവാതെ വരുമ്പോൾ അതെന്ത് ചെയ്യും? താഴെ വീഴും. ഈ താഴെ വീഴുന്ന കൂട്ടത്തിൽ അനേക ജനങ്ങൾ മരിക്കും, വീടുകൾ നശിക്കും. ഇത് അത് നമ്മൾ വരുത്തി വെക്കുന്ന, നമ്മൾ ഈ ഇതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ മൃഗങ്ങൾക്കും അതിൻ്റേതായ വഴിത്താരകളുണ്ട്. ആ വഴിത്താരകളെ നമ്മൾ തടഞ്ഞു നിർത്തി അത് ബഹളം വെക്കും, വീടുണ്ടെങ്കിൽ തല്ലിപ്പറിക്കും. സത്യത്തിൽ ഈ മൃഗങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ സാധുക്കളാണ്. ഒരു മൃഗങ്ങൾ അനാവശ്യമായിട്ട് കൊല്ലത്തില്ല.
3: അപ്പം വികസനവും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യനും മൃഗത്തിനും തുല്യമായ ഒരു പങ്കാളിത്തമുള്ള ഒരു വികസനമായിരിക്കണം നമ്മുടെ നാടിന് ആവശ്യമെന്ന്.
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ വന്യജീവികളെ കൊന്നൊടുക്കാൻ പറ്റുമോ? അന്നാലെ കൊന്നൊടുക്കണമെന്ന് തോന്നിയാൽ വേറൊരു കാര്യമുണ്ട്. വനങ്ങളുടെ നിലനിൽപ്പിനെ മാനുകളുടെ ആവാസ വ്യവസ്ഥ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രകൃതി ഒടുക്കിയ ഒരു ആവാസ വ്യവസ്ഥയാണിത്. അങ്ങനെ പ്രകൃതി അതിനെ നിയന്ത്രിക്കും.
3: നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ?
4: നമുക്ക് ഒരു കാര്യം ചെയ്യും, ഒരു അടിപൊളി പാട്ട് വെച്ചാൽ മിന്നൽ വാടാന്നുള്ള പാട്ട്.
3: മിന്നൽ വാട നരിവേട്ടയിലെ ഈ പാട്ട് കൂടെ നമുക്ക് കേൾക്കാം.

0: ശ്രീ ആത്രേയൻ ചന്ദ്രശേഖർ നായരുമായുള്ള ഹൃദ്യമായ സംഭാഷണം ഇവിടെ പൂർണ്ണമാവുകയാണ്. മാവേലിക്കരയുടെ മണ്ണിൽ നിന്നും തുടങ്ങി രാജാരവിവർമ്മ കോളേജ്, ഋഷിവാലി സ്കൂൾ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയ താങ്കളുടെ സുദീർഘമായ അധ്യാപന ജീവിതവും ക്യാൻവാസിൽ താങ്കൾ തീർത്ത വിസ്മയകരമായ ഓയിൽ പെയിന്റിങ്ങുകളും പോർട്രേറ്റുകളും കാടിന്റെ വന്യത തേടിയുള്ള യാത്രകളും വന്യജീവി ചിത്രങ്ങളും തീർച്ചയായും പുതിയ തലമുറയിലെ കലാകാരന്മാർക്ക് വലിയൊരു പ്രചോദനമാണ്. താങ്കളുടെ നീണ്ട കലാസപര്യ ഇനിയും ഉജ്ജ്വലമായി തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. വിശ്രമജീവിതത്തിലും കലയെയും പ്രകൃതിയെയും നെഞ്ചോട് ചേർക്കുന്ന താങ്കൾക്ക് വരാനിരിക്കുന്ന എല്ലാ യാത്രകൾക്കും ചിത്രപ്രദർശനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. പരിപാടിയിൽ പങ്കെടുത്തതിന് ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: എന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കട്ടെ ആകാശവാണിക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കേൾവിക്കാർക്കും.
2: ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖരൻ നായർ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം അനുജ ഭാസ്കർ.

പ്രിയ ശ്രോതാക്കളെ, നമുക്കിനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്ര പാടിയ ഒരു ഗാനമാണ് ആദ്യം. ചിത്രം മിഥുനം. ഗാനരചന ONV കുറുപ്പ്. സംഗീതം MG രാധാകൃഷ്ണൻ.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരും പ്രധാന വാർത്തകൾക്കു ശേഷം. ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വീക്ഷിത് ഗ്രാമം വീക്ഷിത് ഭാരത് പദ്ധതിക്ക് രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനം 2026 രൂപരേഖ തയ്യാറാക്കി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ പുസയിൽ 2 ദിവസമായി തുടരുന്ന സമ്മേളനം ഇന്ന് സമാപിക്കും. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ വകമാറ്റം സംബന്ധിച്ച പൊതു താൽപര്യ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. കേസിൽ സമഗ്രവും സമയബന്ധിതവുമായ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹർജി. ഇന്ത്യൻ വ്യോമസേനയുടെ 5th വാർഫെയർ ആൻഡ് എയ്റോസ്പേസ് സ്ട്രാറ്റജി പ്രോഗ്രാമിന്റെ ക്യാപ്സ്റ്റോൺ സെമിനാർ ഇന്ന് ന്യൂഡൽഹിയിൽ. എയർ ചീഫ് മാർഷൽ എ പി സിംഗും വ്യോമസേനാ മേധാവിയും മുഖ്യാതിഥികളാകും. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ഈ അധ്യയന വർഷം തന്നെ അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഊരാളുങ്കൽ കോൺട്രാക്ടിംഗ് സൊസൈറ്റി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതികൾ ലഭിച്ചാൽ പരിശോധിക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ മയക്കുമരുന്ന് കേസുകളിലെ തുടരന്വേഷണം ശക്തമാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവദ ചന്ദ്രശേഖർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യുവാക്കൾക്കിടയിലും ലഹരിക്കെതിരെ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രചാരണം ശക്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. കൊല്ലം ചവറയിൽ കായലിൽ കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥികളിൽ ഒരാൾ മുങ്ങിമരിച്ചു. 7th വിദ്യാർത്ഥി നീണ്ടകര മാമൻതുരുത്ത് വടക്കേക്കുന്നിൽ മിലനാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വയെ നേരിടും. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 12 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ക്വീൻ എന്ന ചിത്രത്തിൽ അജയ് ശ്രാവൺ, കേശവ് വിനോദ്, സുനിൽ കുമാർ എന്നിവർ പാടിയ ഗാനം. ജോ പോളിന്റെ വരികൾക്ക് ജെയ്ക്സ് ബിജോയുടെ സംഗീതം.

0: മനോജ് മുന്ദാഹിറിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണമിട്ട് ഷദബ് ഫരീദിയും ശ്രേയാ ഘോഷാലും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം അനാർക്കലി.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
5: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
6: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
5: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
6: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
0: മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ റഫീഖ് അഹമ്മദ് എഴുതി, ബിജുപാൽ സംഗീതം നൽകി, സുദീപ് കുമാറും സംഗീത ശ്രീകാന്തും സംഗമം പാടിയ ഗാനമിതാണ്.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഹരിഹരനും സുജാതയും മിൻസാര കണ്ണ എന്ന തമിഴ് ചിത്രത്തിൽ പാടിയ ഗാനം കേൾക്കാം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം കേൾക്കൂ. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികൾ എല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: കർണ എന്ന തമിഴ് ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി, 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: കൈതപ്രം വരികൾ എഴുതി മോഹൻ സിത്താര ഈണമിട്ട്, ജോൽസ്ന, രാജേഷ് വിജയ്, പ്രദീപ് ബാബു എന്നിവർ പാടിയ ഗാനം ചിത്രം സ്വപ്നക്കൂട്.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
1: മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിൽ പ്രീതി പിള്ള പാടിയ ഗാനം കേൾക്കാം. പി എസ് റഫീഖിന്റെ വരികൾക്ക് പ്രശാന്ത് പിള്ളയുടെ സംഗീതം.

ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദി

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 12 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.

മുല്ലപ്പെരിയാർ വിഷയത്തിൽ അന്തർ സംസ്ഥാന പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചർച്ച ആരംഭിച്ചു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനാണ് കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രാലയം ശ്രമിക്കുന്നതെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ തീരുമാനമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ നിയമനം ഗവൺമെന്റ് ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് മന്ത്രി കെ എം ഷാജി. എങ്കിലും ഇതു സംബന്ധമായ വിമർശനങ്ങൾ പരിശോധിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സൌജന്യ റേഷനും പഞ്ഞമാസ ധനസഹായവും അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂറിന് പി എ മുഹമ്മദ് റിയാസ് എം എൽ എ നിവേദനം നൽകി. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുന്നതായി എം എൽ എ പറഞ്ഞു. ലക്ഷദ്വീപിൽ ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രോണിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു. ലക്ഷദ്വീപ് സാമൂഹികക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ തണൽ ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സോഷ്യൽ വെൽഫെയർ വകുപ്പ് ഡയറക്ടർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 104,880 രൂപയായി. ഗ്രാമിന് 13,110 രൂപ. പാലക്കാട് ജില്ലയിലെ മഴക്കുറവ് കള്ളുൽപാദനത്തെയും ബാധിച്ചതായി ചെത്തൊഴിലാളികൾ. സംസ്ഥാനത്തെ പ്രധാന കള്ളുൽപാദന മേഖലയായ ചിറ്റൂരിലാണ് കള്ളിന് ക്ഷാമം നേരിടുന്നത്. ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റായ വിംബിൾട്ടൺ ടെന്നീസിന് ഇന്ന് ലണ്ടനിൽ തുടക്കം. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഫൈനൽ അടുത്ത മാസം 11. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക് കേൾക്കാം.

ചിത്രമഞ്ജുഷയിൽ ഇന്ന് കേൾക്കാം മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും ക്ലാസിക് സിനിമകളിലൊന്നായ പരിണയം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ജി ബി വിജയകുമാർ നിർമ്മിച്ച ഹരിഹരന്റെ സംവിധാനത്തിൽ 1994 പുറത്തിറങ്ങിയ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് എം ടി വാസുദേവൻ നായരാണ്. ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയ ചിത്രത്തിന്റെ മറ്റു വിശേഷങ്ങൾ അറിയാം ചിത്രയും സംഘവും പാടിയ ഈ പാട്ടിനു ശേഷം.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: കേരളത്തിന് തന്നെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്, പല മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതൊരു അഭിമാനത്തോടെ ആ സൗഹൃദങ്ങളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: പരിണയം എന്ന വാക്കിന്റെ അർത്ഥം വിവാഹം എന്നാണ്. ഒരു നമ്പൂതിരി

യുവതിയുടെ വിവാഹവും വൈകാതെ സംഭവിക്കുന്ന വൈധവ്യവും അതേത്തുടർന്ന് അവൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളിലൂടെയും സമൂഹത്തിന്റെ സദാചാരവാദങ്ങളെ വിമർശനാത്മകമായി ചർച്ച ചെയ്യുകയാണ് സിനിമ. സ്മാർത്ത വിചാരമെന്ന ദുരാചാരത്തെയും സിനിമ വിമർശിക്കുന്നു. മനുഷ്യത്വരഹിതമായ ഇത്തരം ആചാരങ്ങളുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വന്തം സമുദായത്തിന് പുറത്തു കടക്കുന്ന നായികയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലാണ് സിനിമ അവസാനിക്കുന്നത്. പരിണയം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനവിധാനം.

0: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര
1: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം ഫോൺ 9633863333
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക് പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ
2: പിട്ടാപ്പള്ളി ഏജൻസീസ്

പരിണയം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ചിത്രമഞ്ജുഷയിൽ കേൾക്കുന്നത്. മോഹിനിയാണ് നായികാ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ബഹദൂർ, മനോജ് കെ ജയൻ, വിനീത്, തിലകൻ, നെടുമുടി വേണു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ജഗദീഷ് ശ്രീകുമാർ, ജഗന്നാഥവർമ്മ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇനി ചിത്രപാടിയ ഗാനത്തിലേക്ക്.

ചിത്രമഞ്ജുഷയിൽ പരിണയം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേൾക്കുന്നത്. 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 5 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ചിത്രത്തെ തേടിയെത്തി. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം എം ടി വാസുദേവൻ നായരും മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ബോംബെ രവിയും നേടി. മികച്ച ഛായാഗ്രഹണത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശത്തിന് എസ് കുമാർ അർഹനായി. മറ്റ് സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചുള്ള മികച്ച ചിത്രം എന്ന ബഹുമതിയും ദേശീയ പുരസ്കാര വേദിയിൽ ചിത്രത്തെ തേടിയെത്തി.

മികച്ച ചിത്രം, മികച്ച തിരക്കഥ, മികച്ച പിന്നണി ഗായകൻ, മികച്ച പിന്നണി ഗായിക, മികച്ച ഗാനരചയിതാവ് എന്നീ 5 സംസ്ഥാന പുരസ്കാരങ്ങളും ചിത്രം സ്വന്തമാക്കി. കെ ജെ യേശുദാസ് മികച്ച ഗായകനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കെ എസ് ചിത്ര ഗായികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടി. യൂസഫ് അലി കേച്ചേരിക്കാണ് മികച്ച ഗാനരചയിതാവിനുള്ള ആ വർഷത്തെ സംസ്ഥാന അവാർഡ് ലഭിച്ചത്. ജോൺസണാണ് ചിത്രത്തിന് പശ്ചാത്തല സംഗീതമൊരുക്കിയത്. ഇനി ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: സിഗരറ്റ്.
1: ഓക്കെ, ആ രക്തം.
0: ഇത് പെണ്ണ് പേസിടും.
1: മീസൈ,

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: കേരളത്തിന് തന്നെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്, പല മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതൊരു അഭിമാനത്തോടെ ആ സൗഹൃദങ്ങളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 0 5 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: മുട്ടുതേയ്മാനം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വെള്ളനാട് ഗവൺമെന്റ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനായ ജെയിൻ രാജ് എസ് ആർ സംസാരിക്കുന്നു.
1: മുട്ടുവേദനയുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം. മുട്ടുകളിലെ തേയ്മാനം, നീർവീക്കം എന്നിവയൊക്കെയാണ് വേദനയുടെ കാരണങ്ങൾ. കൈകൾ, ഇടുപ്പ്, നട്ടെല്ല് എന്നിവിടങ്ങളിലൊക്കെ ഈ പ്രശ്നം വരാമെങ്കിലും തേയ്മാനം

സ്ഥാനം കൂടുതലായും ഉണ്ടാവുക കാൽമുട്ടുകളിലാണ്. ശരീരഭാരം ഏറ്റവും കൂടുതൽ വഹിക്കേണ്ട വരുന്നത് മുട്ടുകൾക്കാണ് എന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. സാവകാശം പുരോഗമിക്കുന്ന രോഗമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. കാലക്രമേണ തേയ്മാനവും നീർക്കെട്ടും വന്ന് നടക്കുന്നതിനും മടക്കുന്നതിനും പ്രയാസപ്പെടും. മുട്ടു തേയ്മാനത്തെ പൊതുവെ പ്രായം ചെന്നവരുടെ രോഗമായാണ് കണക്കാക്കാറുള്ളത്. എങ്കിലും ഇപ്പോൾ മധ്യവയസ്സിൽ തന്നെ ഈ അവസ്ഥ കണ്ടുവരുന്നുണ്ട്. ജീവിതശൈലിയിൽ വന്ന തെറ്റായ രീതികൾ തന്നെയാണ് ഇതിന് കാരണം. എല്ലിന്റെ കരുത്ത് കൂട്ടാനും അതുവഴി തേയ്മാനം തടയാനുമുള്ള കാര്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങണം. ആരോഗ്യകരമായ ഭക്ഷണം ശീലിക്കണം. ഇതെല്ലാം ഭാവിയിൽ എല്ലിനെ സംരക്ഷിച്ചു നിർത്താൻ സഹായിക്കും. ചെറുപ്പത്തിൽ നടത്തുന്ന ഈ ആരോഗ്യ നിക്ഷേപമാണ് പിന്നീടുള്ള ജീവിതത്തിന് കരുത്ത് പകരുക എന്ന് ഓർക്കണം. ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ തുടക്കത്തിൽ കാൽമുട്ടിലെ തരുണാസ്ഥയിൽ ചെറിയ പൊട്ടലും വിള്ളലുമൊക്കെയാണ് ആദ്യം പ്രത്യക്ഷപ്പെടുക. ക്ഷതങ്ങൾ കാരണം തരുണാസ്ഥയുടെ പുറത്ത് അസ്ഥികൾ തെളിഞ്ഞു കാണാൻ തുടങ്ങും. അപ്പോൾ തരുണാസ്ഥയിലെ സൈനോവിയൽ ദ്രാവകവുമായി എല്ലുകൾ സമ്പർക്കത്തിലാവും. ഇതിന്റെ അനന്തരഫലമായി സന്ധിയിൽ നീർക്കെട്ട് രൂപപ്പെടും. വേദനയും അനുഭവപ്പെടും. അതും ഇതിൽ കണ്ടു തുടങ്ങും. സന്ധി ദ്രവവും മറ്റ് ഘടകങ്ങളും ചേർന്ന് സന്ധിയിൽ പശിമ നൽകുന്നുണ്ട്. സന്ധികളുടെ ശരിയായ പ്രവർത്തനത്തിന് ഇത് ആവശ്യമാണ്. തരുണാസ്ഥിയിൽ കേടുപാടുകൾ വരുന്നതോടെ ഈ പശിമ നഷ്ടമാവുകയും നീർക്കെട്ടും വേദനയും വരികയും ചെയ്യും. തരുണാസ്ഥിക്ക് ക്ഷതം സംഭവിക്കുന്നതോടെ എല്ലുകൾ തമ്മിലുള്ള കൃത്യമായ അകലം കുറയാൻ തുടങ്ങും. തരുണാസ്ഥിയിൽ ഉണ്ടായ ക്ഷതത്തിന്റെ തോതനുസരിച്ച് എല്ലുകൾ തമ്മിൽ അകലമില്ലാതെയായി പരസ്പരം ഉരയാനും തുടങ്ങും. ഇതും കടുത്ത വേദനയ്ക്ക് ഇടയാക്കും. നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴുമെല്ലാം വേദന കൂടുന്നത് എല്ലുകൾ പരസ്പരം ഉരയുന്നത് കൊണ്ടാണ്. തരുണാസ്ഥിയിൽ ക്ഷതങ്ങൾ സംഭവിച്ചാൽ ശരീരത്തിന് സ്വയം അത് പരിഹരിക്കാൻ സാധിക്കില്ല. വളരെ പതുക്കെ മാത്രം വളരുന്ന കോശങ്ങളാണ് തരുണാസ്ഥയിലേത്. മാത്രമല്ല ഇവിടെ രക്തയോട്ടം കുറവുള്ള ഭാഗവുമാണ്. അതുകൊണ്ട് തരുണാസ്ഥിയിൽ പൊട്ടലുണ്ടായ ഭാഗത്തിലേക്ക് സാധാരണ അസ്ഥികൾ വളരുന്ന അവസ്ഥ വരും. ഇതാണ് ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ കാരണങ്ങൾ. പ്രായം, കാൽമുട്ടിൽ ഏൽക്കുന്ന പരിക്കുകൾ, കാലിലെ ഘടനാപരമായ പ്രശ്നങ്ങൾ, അണുബാധ, പാരമ്പര്യം, മുട്ടിന് അമിതഭാരം ഏൽക്കേണ്ടി വരുന്നത്, വ്യായാമക്കുറവ്, അമിതവണ്ണം തുടങ്ങിയവ പ്രധാന കാരണങ്ങളാണ്. ഇനി എന്തെല്ലാമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ? മുട്ടുമടക്കിയിരുന്ന ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ മുട്ടിന് പിടുത്തവും വേദനയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുട്ടിന് പിടുത്തം അനുഭവപ്പെടുക. ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും മുട്ടിന് വേദന. എന്നാൽ കുറച്ചു നേരം വിശ്രമിക്കുമ്പോൾ ആശ്വാസം തോന്നുകയും ചെയ്യുക. മുട്ടിൽ നീർക്കെട്ട്, നടക്കുമ്പോൾ മുട്ടിനുള്ളിൽ നിന്ന് ശബ്ദം, കാലിന് ബലക്കുറവ്. ഇനി തേയ്മാനം വന്നവർ നടക്കാമോ? വ്യായാമമില്ലാതിരുന്നാൽ കാലിലെ പേശികൾ ശോഷിക്കും, ബലക്കുറവ് വരും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുയോജ്യമായ ലഘു വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കാം. അടുത്തതായി ചികിത്സയിലേക്ക്. രോഗിയുടെ പ്രായം, രോഗ തീവ്രത തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ചാണ് ചികിത്സ നിർണയിക്കുന്നത്. ഇതോടൊപ്പം ജീവിതശൈലിയിലെ ആരോഗ്യപരമായ മാറ്റങ്ങൾ, ഭക്ഷണ രീതികൾ തുടങ്ങിയ കാര്യങ്ങളിലും ശ്രദ്ധ വേണം. അമിതവണ്ണം കുറയ്ക്കുക. അമിതഭാരം കാരണം കാൽമുട്ടിലെ തരുണാസ്ഥിക്ക് സാവകാശം ക്ഷതം വരാനും കാലക്രമത്തിൽ സങ്കീർണമാകാനും സാധ്യതയുണ്ട്. തേയ്മാനം നിയന്ത്രിച്ചു നിർത്താൻ വ്യായാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വ്യായാമം ചെയ്ത് ഊർജ്ജസ്വലമായ ജീവിതം നയിക്കുമ്പോൾ എല്ലുകളുടെ കരുത്തും കൂടുന്നുണ്ട്. തരുണാസ്ഥികളിലെ കോശങ്ങൾ ഹൈലൂറോണിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തരുണാസ്ഥിക്കുള്ള പോഷണമാണിത്. ഹൈലൂറോണിക് ആസിഡ് കുറയുന്നത് സന്ധികളിൽ പശിമ കുറയാനും തേയ്മാനം കൂടാനും സാധ്യത കൂട്ടും. നന്നായി വ്യായാമം ചെയ്യുന്ന വ്യക്തിയിൽ ഹൈലൂറോണിക് ആസിഡ് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള തരുണാസ്ഥി നിലനിൽക്കുകയും ചെയ്യും. അടുത്തതായി ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുള്ള മരുന്നുകൾ നമുക്ക് നോക്കാം. നീർക്കെട്ട് തടയാനുള്ള മരുന്നുകളും വേദന സംഹാരികളും ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുള്ള പരിഹാരമല്ല. എന്നിരുന്നാലും വേദന കുറയ്ക്കാൻ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. തരുണാസ്ഥികൾക്കുള്ള പോഷകം നൽകുന്നത് സൈനോവിയൽ കോശങ്ങളാണ്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈലൂറോണിക് ആസിഡാണ് ഇതിനെ സഹായിക്കുന്നത്. എന്നാൽ പ്രായം കൂടുമ്പോൾ മുട്ടിന്റെ ചലനം കുറയുകയും ഹൈലൂറോണിക് ആസിഡിന്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യും.
അതോടെ തരുണാസ്ഥയ്ക്ക് കേടുപാടുകൾ വരാനുള്ള സാധ്യത

0: കൂടും. ഇത് പരിഹരിക്കാൻ ഹയലൂറോണിക് ആസിഡ് സംയുക്തങ്ങൾ ഇഞ്ചക്ഷൻ രൂപത്തിൽ തരുണാസ്ഥയിൽ എത്തിക്കുന്നു. ഇതുവഴി തേയ്മാനം പുരോഗമിക്കുന്നത് താമസിപ്പിക്കാൻ സാധിക്കും. മറ്റ് മാർഗങ്ങളിലൂടെ മുട്ടുതേയ്മാനം നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ വരികയും ബുദ്ധിമുട്ട് കൂടുകയും ചെയ്യുമ്പോഴുള്ള പരിഹാര മാർഗമാണ് ശസ്ത്രക്രിയയെ കണക്കാക്കുന്നത്. ഒന്ന്, കാർട്ടിലേജ് റീപ്ലേസ്മെന്റ്. തേയ്മാനം കാരണം മുട്ടിന്റെ ഘടനയിൽ മാറ്റം വരുന്നതിന് മുൻപാണ് ഈ ചികിത്സ ഏറെ ഫലപ്രദമാകുന്നത്. കാർട്ടിലേജ് റീപ്ലേസ്മെന്റ് അഥവാ തരുണാസ്ഥി മാറ്റിവെക്കൽ, അത് തന്നെ പല തരമുണ്ട്. ശരീരത്തിലെ കൂടുതൽ ഭാരം വഹിക്കേണ്ടതില്ലാത്ത ഭാഗങ്ങളിലെ ആരോഗ്യമുള്ള തരുണാസ്ഥി എടുത്ത് കേടുവന്ന ഭാഗത്ത് വെച്ച് പിടിപ്പിക്കുന്ന രീതിയുണ്ട്. രോഗിയുടെ തരുണാസ്ഥി തന്നെ ലാബിൽ വളർത്തിയെടുത്ത് സന്ധിയിൽ വീണ്ടും കുത്തിവെക്കുന്നു. ആർത്രോസ്കോപ്പ് വഴി തരുണാസ്ഥി കോശങ്ങൾ ശേഖരിച്ച ശേഷം ലാബിൽ വളർത്തിയെടുത്ത് ആ കോശങ്ങളെ തരുണാസ്ഥിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുക. അസ്ഥിമജ്ജയിലെ മൂലകോശങ്ങൾ ആർത്രൈറ്റിസ് ബാധിച്ച സന്ധിയിൽ കുത്തിവെക്കുകയും അതുവഴി പുതിയ തരുണാസ്ഥി രൂപപ്പെടുകയും ചെയ്യാം. അടുത്തതായി മുട്ട് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. തരുണാസ്ഥി പൂർണമായും കേടുവരികയും മരുന്നുകൊണ്ടും മറ്റും നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ വരികയും പരസഹായം കൂടാതെ നടക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്യുമ്പോഴാണ് മുട്ട് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തീരുമാനിക്കുന്നത്. കേടുവന്ന തരുണാസ്ഥിയാണ് മാറ്റിവെക്കുന്നത്. വളരെ ചെറിയ മുറിവിലൂടെ തന്നെ ശസ്ത്രക്രിയ ചെയ്യാൻ ഇപ്പോൾ സാധ്യമാണ്. മാത്രമല്ല ആശുപത്രിവാസം പരമാവധി കുറയ്ക്കാനും ഇപ്പോൾ സാധിക്കുന്നു. ശരീരഭാരം വർദ്ധിക്കാതെ പോഷകങ്ങളുള്ള സമീകൃതമായ ഭക്ഷണ രീതി പാലിക്കണം. മീൻ, അവക്കാഡോ, നട്സ് എന്നിവയിലെ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇലക്കറികൾ, ബ്രൊക്കോളി, വെണ്ടയ്ക്ക, പാൽ, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവയിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽസ്യം വളരെ പ്രധാനമാണ്. വിറ്റാമിൻ ഡിയും എല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ളതാണ്. നിശ്ചിത സമയം വെയിൽ കൊള്ളുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കുകയും ചെയ്യാം. ഗ്ലൂക്കോസമീൻ, കോൺഡ്രോയിറ്റിൻ എന്നിവയും തരുണാസ്ഥയുടെ കരുത്തിന് ആവശ്യമാണ്. ചെമ്മീൻ തുടങ്ങിയ തോടുള്ള കടജീവികളുടെ മാംസത്തിലും ധാരാളം ഗ്ലൂക്കോസമീനും കോൺഡ്രോയിറ്റിനും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ഇത്രയേറെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം ലഭിക്കുന്നതാണ്.
1: മുട്ടുതേയ്മാനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വെള്ളനാട് ഗവൺമെന്റ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനായ ജെയിൻ രാജ് SR സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321, മറ്റൊരു നമ്പർ 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി. പ്രധാന വാർത്തകളെ തുടർന്ന് ഏകതാരയിൽ കേൾക്കാം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. റവന്യൂ വകുപ്പിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി AP അനിൽകുമാർ. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 839 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ടെന്നും നിയമസഭാ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസ്തംഭനമെന്നാരോപിച്ച് നഗരസഭയിലേക്ക് UDF പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. എൻ ശക്തൻ MLA ഉദ്ഘാടനം ചെയ്തു. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽമലയിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. കാലാവസ്ഥയ്ക്കനുസരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ഇടിമിന്നലേറ്റ് യുവതി മരിച്ചതിനെ തുടർന്നാണ് പൈതൽമലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജില്ലാ സെഷൻസ് കോടതി മാറ്റി. വടകര കോടതി നേരത്തെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ജിതിൻ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഇടുക്കി കരിമ്പൻ കൊട്ടാരത്തിൽ ജസ്റ്റിൻ ജോസ് ആണ് എറണാകുളത്ത് മരിച്ചത്. കണ്ണൂരിൽ മഴ ശക്തമായി. രാവിലെ 9:30 മുതലാണ് വ്യാപക മഴ ആരംഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. മസാച്യുസെറ്റ്സിൽ നാളെ പുലർച്ചെ 2:00 ജർമ്മനി പരാഗ്വയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോയിൽ രാവിലെ 6:30 നെതർലാൻഡ്സ് മൊറോക്കോയെ നേരിടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഏകതാരയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്ന് കേൾക്കാം വിധു പ്രതാപ് പാടിയ ഗാനങ്ങൾ. ആദ്യം ചട്ടമ്പി നാട് എന്ന ചിത്രത്തിൽ വയലാർ ശരചന്ദ്ര വർമ്മ വരികളെഴുതി അലക്സ് പോൾ സംഗീതം നൽകി വിധു പ്രതാപ് പാടിയത്.

0: ചിത്രം ആര്യ ടു. സിജു തുറവൂറിന്റെ വരികൾ, ദേവിശ്രീ പ്രസാദിന്റെ സംഗീതം.
1: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം മണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ചയുള്ള

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ചിനിക്കുടുക്ക എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിനു കിരിയത്തിന്റെ സംഗീതം.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ചിത്രം കസ്തൂരിമാൻ, ലോഹിതദാസിന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: കൂവി എന്ന ചിത്രത്തിലെ ഗാനം, ബി കെ ഹരിനാരായണന്റെ വരികൾ, പി എസ് ജയഹരിയുടെ സംഗീതം.

0: ചേച്ചി ഇത് കണ്ടോ?
1: ഹരി ബണ്ടേ കുട്ട
0: കാണട്ടെ. വാ, എന്റെ ഫേവറിറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ചിറ്റൂർ ഗോപിയുടെ വരികൾക്ക് റോണി റോ റാഫേലിന്റെ സംഗീതം. ചിത്രം സിംഹാസനം.

0: കേരളത്തിന് തന്നെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്, പല മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. വളരെ അഭിമാനത്തോടെ ആ സൗഹൃദങ്ങളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു. ഏകതാരയിൽ ഒരു ഗാനം കൂടി. പ്രണയാഞ്ജലി എന്ന ചിത്രത്തിൽ S. രമേശൻ നായർ വരികളെഴുതി മനു രമേശൻ ഈണം നൽകിയത്.

0: പ്രിയ ശ്രോതാക്കളെ, വിധു പ്രതാപ് പാടിയ ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ ഏകതാര പൂർണ്ണമാകുന്നു. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരതാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് 5 2026 രണ്ടാമത് സൈനിക ബഹുമതിദാന ചടങ്ങിൽ രാജ്യരക്ഷാസേനയിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർക്കാണ് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ CP രാധാകൃഷ്ണൻ ഖാർഗെയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതിൽ ഉയർന്ന പരാതി പരിശോധിച്ച ശേഷമേ പദ്ധതി നടപ്പാക്കുന്നതിൽ തീരുമാനമെടുക്കുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിൽ പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ടെലഗ്രാഫിന്റെ മുൻ എഡിറ്ററും മലയാളിയുമായ R രാജഗോപാലിന് പാസ്പോർട്ട് പുതുക്കി നൽകാൻ വിസമ്മതിച്ച അധികൃതരുടെ നടപടി ഞെട്ടലുളവാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനാധിപത്യത്തെ വിലമതിക്കുന്ന എല്ലാവരും ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ 10 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി കോടതി ജൂലൈ 11 വരെ നീട്ടി. റൌസ് അവന്യൂ കോടതിയാണ് കസ്റ്റഡി കാലാവധി നീട്ടിയത്. വയൽക്കിളി സമരത്തിലെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. തളിപ്പറമ്പ് 1 ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളായ 28 പേരെയും വെറുതെ വിട്ടത്. യുവമോർച്ചയുടെ നിയമസഭാ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആധുനിക ഭരണത്തിൽ സാമ്പിൾ സർവേ മുഖ്യ

വഹിക്കുന്നതായി ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ മുൻ ആക്ടിംഗ് ചെയർമാൻ ഡോക്ടർ പി സി മോഹനൻ. ഭരണപരമായ ഡേറ്റ ഉപയോഗപ്രദമാണെങ്കിലും ശാസ്ത്രീയ സർവേകൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം കോഴിക്കോട് അറിയിച്ചു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക്.

0: ഹലോ ഡോക്ടർ.
1: മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ AF മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
2: സമഗ്രമായ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിൽ ഫിസിക്കൽ വെൽബീയിങ്ങിനൊപ്പം മാനസികമായ സന്തുലിതാവസ്ഥയും അതിപ്രധാനമായ പങ്ക് വഹിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാനസികാരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് പൂർണ്ണമായ ശാരീരിക ആരോഗ്യം ഉറപ്പുവരുത്താനുമാവില്ല. പരസ്പര പൂരകങ്ങളായ രണ്ട് കാര്യങ്ങളാണ് ശരിയായ ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും. ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിൽ മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ AF മറുപടി നൽകുന്നു. എന്താണ് സൈക്യാട്രി അല്ലെങ്കിൽ സൈക്കോളജി, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് പറയാമോ?
3: തീർച്ചയായിട്ടും. മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സാധാരണ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് ആദ്യം ആരെയാണ് നമ്മൾ കാണേണ്ടത്. സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സൈക്കോളജിസ്റ്റ് പ്രധാനമായും കൗൺസിലിംഗിലൂടെ അല്ലെങ്കിൽ ടോക്ക് തെറാപ്പിയിലൂടെ മാനസിക പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെയാണ് നമ്മൾ സൈക്കോളജിസ്റ്റുമാരെന്ന് പറയുന്നത്. അതേസമയം മരുന്നിലൂടെ, ഫാർമക്കോളജിക്കൽ സപ്പോർട്ടിലൂടെ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ് അതൊക്കെ തന്നെ അഡ്രസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെയാണ് നമ്മൾ സൈക്യാട്രിസ്റ്റുമാരെന്ന് പറയുന്നത്.
2: അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
4: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
4: സുനിതയാണ്, ഞാൻ മുളങ്ങുന്നത്.
2: ഓക്കെ, സംസാരിച്ചോളൂ.
4: എനിക്ക് കുറച്ചു ദിവസം മുമ്പ് വയറിനൊരു അസ്വസ്ഥത ഉണ്ടായി വയറ്റിളക്കൊക്കെ. അതിന് ശേഷം മനസ്സൊരു സുഖവുമില്ല, ഒരു വിശപ്പും ഇല്ല, ഒരു ഉന്മേഷവും ഒരു ഉഷാറുമില്ല.
3: എത്ര വയസ്സാണ് നമുക്ക്?
4: എനിക്കിപ്പോ 40 വയസ്സ്.
3: മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ? ഇപ്പോ
4: ആകെ ഇത് തന്നെ, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, പണിയൊന്നും എടുക്കാൻ തോന്നില്ല.
3: ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ട്?
4: ഇരുന്നടുത്ത് തന്നെ ഉറക്കിപ്പ ഗുളികടയാണോന്നറിയില്ല, ഒരു ഗുളിക തന്നിരുന്നു. അതിന് ശേഷം ഉറക്കമുണ്ട്, ഉറക്ക തീരെ കുറവാ. കൊറേ കാലായിട്ട്
3: വീട്ടിലാരൊക്കെ ഉണ്ട്?
4: വീട്ടില് ഞാൻ ഹസ്ബൻഡും.
3: ഓക്കെ. മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലെ ബുദ്ധിമുട്ട് സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടിരിക്കുന്നത് സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ആണോ അതോ ജനറൽ പ്രാക്ടീഷണർ ഫിസിഷ്യനാണോ? നമുക്ക് ഈ ബുദ്ധിമുട്ട് തുടർന്നും നിൽക്കുകയാണെങ്കിൽ സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനോ കാണുന്നത് നല്ലതാണ്. നമ്മുടെ ഹിസ്റ്ററിയും നമ്മളിപ്പോ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയും നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നത്തിനുള്ള ഒരു കാരണമെന്ന് കണ്ടുപിടിക്കുകയും അപ്പൊ അതിനനുസരിച്ചുള്ള അഡ്വൈസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ചില മാനസിക ബുദ്ധിമുട്ടുകളായിട്ട് ബന്ധപ്പെട്ട് സാധാരണ കാണാറുണ്ട്. അപ്പൊ അത് ആണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട പ്രോസസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി എടുക്കുക എന്നുള്ളത്. എന്താണ് ഇതിനുള്ളൊരു പ്രോപ്പർ റീസൺ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് പിന്നെ സൈക്യാട്രിസ്റ്റിനോ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി കണ്ടു കഴിഞ്ഞാൽ കുറെ കൂടെ നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണോ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് നമുക്ക് വന്നിരിക്കുന്നതെന്ന് അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പൊ കുറെ കൂടെ ബെറ്റർ ആയിട്ട് ലൈഫ് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്ത് പോകാൻ സാധിക്കും.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് മാനസികാരോഗ്യത്തെ കുറിച്ചുള്ള അറിവ് നേടേണ്ടത് കൂടുതൽ പ്രസക്തമാകുന്നത്?
3: നമ്മളൊരു പോപ്പുലേഷൻ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവർ 1%, 2% സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മെന്റൽ ഡിസോർഡർ. പക്ഷേ ഈ ബാക്കി 98-99% ആൾക്കാരും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം വേൾഡ് വാറോ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്തോ ജീവിച്ച ആൾക്കാരെക്കാളും കൂടുതൽ സ്ട്രെസ്ഡും അല്ലെങ്കിൽ ലൈഫിൽ ആരും തന്നെ ഒരു സാറ്റിസ്ഫൈഡോ ഫുൾഫിൽഡോ അല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതാണ് ആക്ച്വലി കുറെ കൂടെ സീരിയസ്.

0: ആയിട്ട് അഡ്രസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലൈഫ് കണ്ടക്ട് ചെയ്യേണ്ടത്, എന്താണ് ലൈഫിന്റെ ഒരു മീനിങ്, ഡയറക്ഷൻ, ഇതിനൊക്കെ ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് വലിയ രീതിയിലുള്ള ഒരു മാനസിക സംഘർഷത്തിലേക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെ കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് കുറെ കൂടെ ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം വാട്ട് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു, അല്ലെങ്കിൽ ഹൗ ടു കണ്ടക്ട് അവർ സെൽഫ് ഇൻ ദിസ് വേൾഡ് എന്നുള്ളത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ ഈ ലൈഫിൽ മുന്നോട്ടേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുമെന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അതിന് കിട്ടുന്ന മോട്ടിവേഷൻ, അതിനു വേണ്ടി പലരും കണ്ടെത്തുന്നത്, ഇന്നത്തെ സമൂഹം നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആ ആൻസറുകളിലെല്ലാം ചെന്നെത്തുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മൾ എത്രത്തോളം നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും അതിലൊരു ഫുൾഫിൽമെന്റ് കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ്. സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ജീവിക്കുകയാണ്, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെക്കാളും ബെറ്റർ ആവുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എന്നുള്ള എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മളൊരു സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷന്റെ കമ്പാരിസണിൽ ലൈഫ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലൈഫ് കണ്ടെത്താൻ പറ്റില്ല. ഇത് വലിയ രീതിയിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും സബ്സിക്വന്റ്ലി നമ്മൾ ആങ്ഷ്യസ് ആവുകയും അല്ലെങ്കിൽ ഡിപ്രഷന്റെ ആയിട്ടുള്ള ഫീച്ചേഴ്സിലേക്ക് പോകും. ഇതൊരു വലിയൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആയിട്ട് ഇപ്പോഴത്തെ ഒരു കണ്ടംപററി ടൈംസിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്.
1: നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്? ഓക്കെ, സംസാരിച്ചോളൂ.
2: ഞാൻ 61 വയസ്സുള്ള ആളാണ്. ഞാൻ എല്ലാ ആക്ടിവിറ്റീസും വളരെ കൃത്യമായിട്ടൊക്കെ ചെയ്യുന്ന ആളാണ്.
0: പക്ഷെ
2: എന്താണെന്ന് വെച്ചാൽ, സമയത്ത് ഞാൻ ഇങ്ങനെ ഒറ്റക്ക് സംസാരിക്കും, ചിലപ്പോ അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോഴും സംസാരിക്കും, അങ്ങനെ സംസാരിക്കും. ഞാൻ കുറച്ച് പ്രസംഗിക്കാനൊക്കെ പോയിരുന്ന ഒരു ഇതുണ്ട്. അത് എന്ത് വിഷയത്തിലാണെന്നുള്ളതൊന്നും ഇല്ല, സംസാരിക്കുന്നൊക്കെ എനിക്ക് നല്ല ബോധവുമുണ്ട്. ആ ഹാബിറ്റ് ഒന്ന് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോന്നുള്ള ഒരു കാര്യം.
0: നിലവില് ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടിട്ടാണോ നമ്മള് മറുപടി പറയുന്നത്, അതോ ഒരു സൗണ്ടും നമ്മുടെ ചെവിയിൽ കേൾക്കാതെയാണോ നമ്മള് സംസാരിക്കുന്നത്?
2: ഒരു സൗണ്ടും കേൾക്കാതെ, ഒരു സാങ്കല്പികമായിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കും.
0: അതും ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ അതോ റെലവന്റ് ആയിട്ട് നമ്മൾ
2: ആരെങ്കിലും ഒക്കെ മോശമായിട്ടൊക്കെ പെരുമാറി സംസാരിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ചിലപ്പോ അതിനുള്ള റെസ്പോൺസ് പോലെയാണ് സംസാരിക്കുന്നത്. സമയത്തിൽ ആരും ഉണ്ടാവില്ല.
0: അതായത് ഒരു വെന്റിലേഷൻ പോലെ.
2: അതെ അതെ,
0: നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ?
2: അതെ അതെ അതെ. പക്ഷെ ഇത് ഹാബിറ്റ് ആയിട്ട് കുറെ വർഷങ്ങളായിട്ടുണ്ട്.
0: നമുക്കത് എന്തുകൊണ്ടാണ് ഒരു പ്രയാസമായിട്ട് തോന്നാനുള്ള കാര്യം എന്താണ്?
2: പ്രയാസം വെച്ചാൽ ബാക്കിയുള്ള ആളുകൾ ആരെങ്കിലൊക്കെ കേൾക്കാൻ ഇട വന്നാല് നമുക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് തോന്നും.
0: ഇപ്പം വേറെ ആൾക്കാരുടെ പ്രസൻസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണോ പറയുന്നത്?
2: അല്ല, വേറെ ആളുടെ പ്രസൻസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ.
0: ഓക്കെ,
2: ഒറ്റക്കാവുമ്പോഴാണ് പ്രശ്നം.
0: ഒറ്റക്കാവുമ്പോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലേ?
2: ഇല്ല ഇല്ല.
0: അപ്പൊ ഇത് ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള വിഷയത്തെ പറ്റിയാണോ നമ്മൾ സ്ഥിരം സംസാരിക്കുക, അതോ അങ്ങനെ പ്രത്യേകിച്ച് സബ്ജക്റ്റുകളൊന്നും ഇല്ലേ? ഈ സംസാരിക്കുന്ന വിഷയങ്ങളെ മൊത്തത്തില് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന 2-3 വിഷയങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വിഷയങ്ങളെ പറ്റി പറയാതെ കുറച്ച് സമയമെടുത്തതിന് ശേഷം എഴുതി ഒന്ന് വെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ, മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളിപ്പം സ്ഥിരമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ തവണ ആവർത്തിച്ച് വരുന്ന വിഷയങ്ങളെ പറ്റി ഓരോ വിഷയമായിട്ട് നമ്മളൊരു ടൈറ്റിൽ എഴുതുക, എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് എഴുതാവുന്നതിന്റെ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. അതോടൊപ്പം എന്തെങ്കിലും പിക്ചറൊക്കെ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ വരയ്ക്കുക. അതായത് മാക്സിമം വെൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊരു എക്സർസൈസ് പോലെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
2: ഒ
0: സി ഡി ആയിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കണമെങ്കിൽ സിഡിയുടെ മറ്റ് സിംറ്റംസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ റിക്കർ ചെയ്ത് വരുന്ന എന്തെങ്കിലും, റിപ്പീറ്റ് ചെയ്യുന്ന വേറെ ബിഹേവിയേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? കൗണ്ട് ചെയ്യുക, ചെക്ക് ചെയ്യുക, വാഷ് ചെയ്യുക, അങ്ങനെ
2: എന്തെങ്കിലും?
0: മോസ്റ്റ്ലി ഒബ്സഷനും കമ്പൽഷനൊക്കെ വരുന്നത് കൗണ്ടിങ്, ചെക്കിംഗ് അങ്ങനത്തെ ബിഹേവിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. തോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഒബ്സഷൻ വരാറുണ്ട്. പക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സിഗ്നിഫിക്കന്റ് ആയിട്ട് ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വേറൊരു ഹയർ ലെവലിലേക്കുള്ള ഇന്റർവെൻഷന്റെ ആവശ്യകത ഞാൻ പറയാത്തത്. അപ്പൊ നമ്മളെപ്പോഴും എന്ത് ബുദ്ധിമുട്ടോ പ്രയാസോ ഉണ്ടെങ്കിൽ നമ്മുടെ അത് ഡെയിലി ഫങ്ഷനിങ്ങിനെ ബാധിക്കുമ്പോഴാണ് നമ്മളതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മെന്റൽ ഡിസോർഡർ ആയിട്ട് കാണുന്നത്. ക്രൈറ്റീരിയകളിലെല്ലാം നമുക്കത് കാണാനായിട്ട് കഴിയും. അല്ലാതെ നമുക്കതിനകത്തൊരു വോളണ്ടറി കൺട്രോൾ ഉണ്ട്, നമുക്കത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്തോളം കാലം അതൊരു സിഗ്നിഫിക്കന്റ് മെന്റൽ പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ട് കാണാറില്ല.
1: ഓക്കെ, വിളിച്ചു. പണ്ട് ആൾക്കാര് വലച്ചിരുന്ന കാര്യങ്ങൾ ദാരിദ്ര്യമോ സാമ്പത്തിക പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങൾ ആയുസ് അങ്ങനത്തെ പല കാര്യങ്ങളും ഇന്ന് നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, ചെറുതെങ്കിലും ജോലിയുണ്ട്, വരുമാനമുണ്ട്. ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറയെ വലയ്ക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ?
0: വാസ്തവം, അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജനറേഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പ്രോസ്പെറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെസിലിറ്റി ഉള്ള ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് ഉള്ള ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു ജനറേഷൻ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായി.

0: കിട്ടില്ല. അത്രയും വെൽ ബീയിങ് ഉള്ള ഒരു സമൂഹത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു മെന്റൽ ഹെൽത്ത് വൈസ് നോക്കുമ്പം ഫുൾഫിൽമെന്റും സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പം 37 ഇയർ ഓൾഡ് ഈ ഭൂമിയിൽ ജീവിച്ചു, ഞാൻ എന്റെ ലൈഫ് എന്നാലാവുന്ന വിധം മാക്സിമം ബെസ്റ്റ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്തത്, ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ലൈഫ് എന്ന് നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പലരും ഈ മീനിങ് എന്ന് വിചാരിച്ചാണ് ഈ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷനും പവറും, അതുപോലെ വേറൊരു ഫാക്ടറാണ് പവർ എന്ന് പറയുന്നത്, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നതിനകത്ത് ഫുൾഫിൽമെന്റ് കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അതിലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ എത്ര കൺട്രോൾ ചെയ്താലും ഇവർക്ക് അതിനകത്ത് ഒരു ഫുൾഫിൽമെന്റ് കിട്ടത്തില്ല, അവർക്ക് വീണ്ടും വീണ്ടും കൺട്രോൾ ചെയ്യണം. അപ്പോഴാണ് ആൾക്കാർ ഹിപ്പോക്രാറ്റിക്കും കറപ്റ്റഡും ഒക്കെ ആയി മാറുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും വളഞ്ഞ വഴിയെ ലൈഫ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഇത് തമ്മിൽ അവരുടെ ഉള്ളിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എങ്ങനെയൊക്കെ ലൈഫ് മുന്നോട്ട് പോയാലും ആക്ച്വലി അങ്ങനെ അല്ലല്ലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ അത് ഇവരുടെ ആ ഒരു ഡിസ്പാരിറ്റി എന്ന് പറയുന്നത് ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ആയിട്ട് അവരുടെ ഉള്ളിൽ നിൽക്കുകയും അത് അവരെ ലൈഫിന്റെ ബാലൻസിനെ തന്നെ ബാധിക്കുകയും ഈ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യുക, പവർ എക്സർസൈസ്, അതുപോലെ തന്നെ ലൈഫിന്റെ എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസ് കണ്ടെത്താൻ വേണ്ടിട്ട് ആൾക്കാർ ട്രൈ ചെയ്യുന്ന വേറൊരു കാര്യമാണ് പ്ലഷർ സീക്കുക എന്നുള്ളത്. അപ്പോൾ പ്ലഷർ വേണ്ട എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ ജീവിക്കുന്നത് പ്ലഷറിന് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ ലൈഫ് കണ്ടക്ട് ചെയ്യുമ്പം ബിയോണ്ട് എ സെർട്ടൻ ലിമിറ്റ് അവർക്ക് ഈ പ്ലഷർ കിട്ടത്തില്ല, ഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എത്രത്തോളം സ്റ്റിമുലസ് കൊടുത്താലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പൊറോട്ടയും ചിക്കനും ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് വെച്ചോളൂ. അപ്പം നമുക്ക് ഒരു ദിവസം രാവിലെ പൊറോട്ടയും ചിക്കനും തരികയാണ്, ഉച്ചയ്ക്കും അത് തന്നെ തരികയാണ്, രാത്രിയും അത് തന്നെ തരികയാണ്. അപ്പം നമ്മൾ സബ്സിക്വന്റ്ലി അത് അവേർഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വരും. അപ്പം ഈ പ്ലഷർ നമ്മൾ കണ്ടിന്യൂസ്ലി സീക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബേസിക് നേച്ചർ അനുസരിച്ച് നമുക്ക് അവേർഷൻ വരും. അപ്പോഴാണ് ആൾക്കാർ കൂടുതലും ഈ അഡിക്ഷൻ, ഹയർ ലെവൽ പ്ലഷറിന് വേണ്ടിയിട്ട് അഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകാനുള്ള സാധ്യത. ഇതിനൊക്കെ ഉള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു മീനിങ്ങിലേക്കും എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസിലേക്കും വരിക എന്നുള്ളതാണ്. അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് നമുക്ക് കണ്ടെത്താൻ പറ്റിയിരിക്കുന്ന നമ്മുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും വോളണ്ടറിലി മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഈ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ നമ്മൾ ഒരിക്കലും വില്ലിംഗ് അല്ല, നമ്മൾ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മൾ മുറവിളി കൂട്ടുന്നത്. പക്ഷെ നമ്മളുടെ റോളുകൾ അസ് എ ഹസ്ബൻഡ്, അസ് എ ഫാദർ, അസ് എ മദർ, അസ് എ വൈഫ്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അസ് എ നൈബർ, അസ് എ ഫ്രണ്ട്, നമ്മുടെ റോളുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും വോളണ്ടറിലി മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് കിട്ടുന്ന ഒരു ഫുൾഫിൽമെന്റും സാറ്റിസ്ഫാക്ഷനും നമുക്ക് ഒരിക്കലും ഈ പറയുന്ന സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷനിലോ പവറിലോ അല്ലെങ്കിൽ പ്ലഷർ സീക്കിങ്ങിലോ കിട്ടില്ല, അതൊന്നും വേണ്ട എന്നുള്ളതല്ല. പക്ഷെ ലൈഫിന്റെ ഫണ്ടമെന്റൽ മോട്ടിവേഷനായിട്ട് നമ്മൾ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷനും പവറും പ്ലഷറും ഒക്കെ ആണ് നമ്മൾ സീക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഫുൾഫിൽമെന്റ് കണ്ടെത്താൻ കഴിയില്ല.
1: എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ നിന്ന് അപ്പുറം വിദിൻ ഔർസെൽവ്സ് നമുക്കൊരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സീക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല
0: എന്നുള്ളതാണ്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: അമ്പിളി എവിടെ നിന്നാണ്? ഓക്കെ, ഡോക്ടറോട് ചോദിക്കും പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ.
2: ഹലോ ഡോക്ടറെ,
0: നമസ്കാരം. അമ്പിളി പറഞ്ഞോളൂ.
2: 79 വയസ്സുള്ള ഒരു സഹോദരിയുടെ പേർക്കാണ് വിളിച്ചിരിക്കുന്നത്.
0: ഓക്കെ.
2: സഹോദരി ഒരു ബാങ്ക് ജോലിക്കാരിയായിരുന്നു, 31 ജോലി ചെയ്തിരുന്നത്. ഇപ്പൊ റിട്ടയർഡായി. കുടുംബക്കാരത്തെ ഭർത്താവ് മരിച്ചു പോയി 2 കൊല്ലം മുമ്പ്. കുട്ടികളുമില്ല. അപ്പം സ്ഥലമൊക്കെ വിട്ട് രൂപ ബാങ്കിൽ വിട്ടു. പെൻഷനും ഉണ്ട്. ഒരു അനാഥാലയത്തിലും പോവുകയല്ല, അവിടെ പോയൊന്നും നിൽക്കുന്ന ഇഷ്ടമില്ല. സഹോദരങ്ങളുടെ കൂടെ മാറി മാറിയായിരുന്നു നിൽക്കുന്നത്. ഇവിടെ വന്ന് നിന്നിരുന്നു ഞങ്ങളുടെ കൂടെ. നിങ്ങളുടെ സ്വഭാവം ഭയങ്കര ഇതാ, ഒരു സാധനവും ആരും ഉണ്ടാക്കുന്ന കഴിക്കുകയല്ല, തന്നെ ഉണ്ടാക്കി കഴിക്കണം. പിന്നെ വാഴക്കാപ്പഴം പോലും പൊളിച്ചിട്ട് കഴിയുക. അതിൽ നിന്ന് ചക്ക എരിഞ്ഞാല് അത് കഴുകിട്ട് വേവിക്കാൻ പറ്റുള്ളൂ. ചക്കപ്പഴം ഇരിഞ്ഞാല് അത് കഴുകണം. പിന്നെ നമ്മൾ കഴുകി വെക്കുന്നത് മാത്രം ഒന്നും കൂടെ പുള്ളി കഴിയും. അങ്ങനത്തെ നിർബന്ധങ്ങളാണ്. പുള്ളി പറയുന്ന പോലെ മാത്രം കേൾക്കാനൊക്കുള്ളൂ. ഇപ്പം പുള്ളി തന്നെ വാടകയ്ക്ക് ഇവരെടുത്ത് താമസിക്കുക. ഒരു സാധനവും വിലക്ക് മേടിക്കുന്നത് ഉപയോഗിക്കുകയല്ല, വിഷമാണെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞിരുന്ന എടുക്കുന്നത് മാത്രമേ ഉപയോഗിക്കുള്ളൂ.
0: ഇതിപ്പോ ആ വ്യക്തിക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ പൊതുവില് ചില ആൾക്കാരിൽ ഈ പാത്തോളജിക്കൽ ഡൗട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിലൂഷനിലായിട്ടുള്ള തോട്ട്സ് ഉണ്ടാവും. അതായത് ഡിലൂഷൻ എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ചിന്തയാണ്. ചില ആൾക്കാർ ആഹാരത്തിൽ വിഷം ചേർത്ത് തരുന്നു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ പുതിയ സ്ഥാനം വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വിഷമാണ്, ലോകം മുഴുവനും വിഷമാണ്, അല്ലെങ്കിൽ എല്ലാവരും എന്നെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള പാത്തോളജിക്കൽ ആയിട്ടുള്ള ഡൗട്ട്സ് ഉള്ള, അല്ലെങ്കിൽ ഡിലൂഷനിലായിട്ടുള്ള തോട്ട്സ് ഉള്ള ചില ആൾക്കാരുണ്ട്. അപ്പൊ അതാണോ എന്നുള്ളത് നമ്മൾ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പൊ അത് ആ വ്യക്തിയുടെ കൂടെ ഒരു വെർഷൻ നമുക്ക് എടുത്താലേ നമുക്ക് ക്ലിയർ ആയിട്ട് അതിനകത്ത് ഒരു ഫൈനൽ ഒപ്പീനിയനിൽ എത്താനായിട്ട് കഴിയുള്ളൂ. അത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഇമ്പയർമെന്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം, അവിടെ കൊണ്ടുപോകാം, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും പറയാം, അതുപോലെ അവർക്കും പറയാനുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇതൊരു ഡിലൂഷണൽ തോട്ട്സ് ആണോ അല്ലെങ്കിൽ ഒരു റിയൽ തോട്ട്സ് ആണോ എന്നുള്ളത് അവർ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം, അങ്ങനെ ഡിലൂഷണൽ ആയിട്ടുള്ള തോട്ട്സ് ആണ്, അങ്ങനെ ഒരു സൈക്കോട്ടിക് സിംറ്റംസ് ഉണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള ഇന്റർവെൻഷൻസിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതനുസരിച്ച്

0: മെഡിസിൻ എടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
1: ഡോക്ടറെ കാണാമെന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിന് സമ്മതിക്കില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയി കണ്ടോളാൻ പറയും.
0: ചില ആൾക്കാർക്ക് ഇൻസൈറ്റ്സ് എന്ന് പറയും, അതായത് അവർക്ക് ഉള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് അവർക്ക് ഉണ്ടാവാറില്ല, അവർക്ക് അസുഖങ്ങളില്ല, ബുദ്ധിമുട്ടില്ല എന്നാ തോന്നുക. എപ്പോഴും സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിക് ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇൻഫോർമെന്റ് എന്ന് പറയും, അതായത് കൂടെ വരുന്ന ആളുടെ വെർഷൻ അത് എത്രത്തോളം റിലയബിൾ ആണ്, എത്രത്തോളം ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആളുടെ ഒരു വെർഷൻ കൂടെ എടുത്തിട്ടായിരിക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇവാലുവേഷൻ മോസ്റ്റ്ലി നടത്തുന്നത്. അപ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുക. അപ്പം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ അടുത്ത് പറയാം, അവരതെല്ലാം കൂടെ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും അവരൊരു ഡിസിഷനിലേക്ക് വരിക.
2: സാർ, അതുപോലെ തന്നെ പാരന്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കപ്പെടുന്ന കാലമാണല്ലോ. പണ്ടത്തെ പാരന്റിംഗ് സ്റ്റൈലിൽ നിന്ന് എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പാരന്റിംഗ് സ്റ്റൈലാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നെങ്കിൽ ഇന്ന് അണുകുടുംബങ്ങളാണ്. ആ സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികളുടെ വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ സെൽഫ് ഇവോൾവിംഗ് വാല്യൂസ് ഒക്കെ വ്യത്യസ്തങ്ങളാണ്. പല ആൾക്കാരും ഫ്യൂച്ചറിൽ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ പറയുന്നത് അവരുടെ റൂട്ട് കോസ് എന്ന് പറയുന്നത് പാരന്റിംഗിലാണ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആണ് എന്നെ ഈ രീതിയിൽ ചിന്തിപ്പിച്ചത് അല്ലെങ്കിൽ പ്രവർത്തിപ്പിച്ചത് എന്നൊക്കെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു പാരന്റിംഗ് സ്റ്റൈൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത്? ഹെൽത്തി പാരന്റിംഗ് സ്റ്റൈൽ എങ്ങനെ ആയിരിക്കണം?
0: അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കുട്ടിയുടെ ഒരു മോൾഡിംഗ് ഏജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രായം എന്ന് പറയുന്നത് 2 വയസ്സിനും 4 വയസ്സിനും ഇടയിലാണ്. ആ സമയത്ത് നമ്മുടെ പാരന്റിങ്ങും അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ കൂടുതലായിട്ട് ട്രെയിൻ ചെയ്യിക്കുകയാണെങ്കിൽ കുട്ടികൾ മോസ്റ്റ്ലി ക്യാരക്ടർ ഉള്ള കുട്ടികളായിട്ട് വരാനാണ് സാധ്യത. പക്ഷേ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് കുട്ടികളെ ഭയങ്കരമായിട്ട് ഇമോഷണലി അപ്പീസ് ചെയ്ത് പ്ലീസ് ചെയ്ത് കുട്ടികളെ കൊണ്ടുവരും, എന്നിട്ട് കുറച്ചും കൂടി വളർന്നതിന് ശേഷം കറക്റ്റ് ചെയ്യാമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ പിന്നീട് ഒരു 6-7 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവരുടെ ക്യാരക്ടർ ഫോർമേഷനകത്ത് പാരന്റ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്, അതൊരു ഫാക്ടർ. പിന്നെ രണ്ടാമത്തെ കാര്യം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാശികളൊക്കെ പലരും സാധിപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ ഡിമാൻഡുകളെല്ലാം നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ലോകത്തെക്കുറിച്ചൊരു തെറ്റായ കാഴ്ചപ്പാട് അവർക്ക് ഡെവലപ്പ് ചെയ്യും. കാരണം അവർ വിചാരിക്കുന്നത് എന്താ, ഈ ലോകത്ത് അവർ വിചാരിക്കുന്നതെല്ലാം നടക്കും. നമ്മൾ അഡൽറ്റ് ആയതുകൊണ്ട് നമുക്കറിയാം എല്ലാം നടക്കില്ല എന്നുള്ളത്. പക്ഷെ കുട്ടി വിചാരിക്കുന്നത് അവർ വിചാരിക്കുന്ന എല്ലാം നടക്കും എന്നുള്ളൊരു തെറ്റായ പെർസെപ്ഷന്റെ പുറത്തായിരിക്കും അവർ വളർന്നു വരുന്നത്. പിന്നീട് അവർ വളർന്നു വളർന്ന് ഒരു 12-15 വയസ്സൊക്കെ ആകുമ്പോൾ പബ്ലിക് എക്സാം ഒക്കെ ഫേസ് ചെയ്യാറാവുമ്പോൾ അല്ലെങ്കിൽ ലൈഫിൽ കുറച്ച് ടഫായിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഈ ലോകം അങ്ങനെയല്ല എന്നുള്ളത്. അപ്പോൾ അത് പലർക്കും ആ ഒരു ടഫ് സിറ്റുവേഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അതാണ് പലരും വലിയ രീതിയിലുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പല ഇൻസിഡൻസിനും കാരണമാവുന്നത്.
2: ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുത്ത് നമ്മൾ കുട്ടികളെ വളർത്തുന്നു. അവർ വിചാരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഡിമാൻഡ്സ് എല്ലാം നടന്നു കിട്ടും എന്നുള്ളതാണ്. ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷം ആരെങ്കിലും അവരോട് നോ പറയുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റിൽ അവർക്ക് ആഗ്രഹിച്ച പോലെ നടക്കാതെ വരുമ്പോൾ അതിനോട് പ്രതികാരം കാണിക്കുന്ന ആൾക്കാർ, ഇപ്പൊ പ്രണയബന്ധങ്ങളിൽ നമ്മൾ ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ട്, ഓപ്പോസിറ്റ് നോ പറയുമ്പോൾ റിജക്ഷൻ താങ്ങാനാവാതെ മറ്റേയാളെ ഉപദ്രവിക്കുന്നതും വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലോട്ട് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ പവർ ഓഫ് നോ എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു പഠിപ്പിക്കുന്നത്?
0: പല വെസ്റ്റേൺ സൈക്കോളജിസ്റ്റും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ നോ എന്ന് പറയുന്നത് ഒരു വൈറ്റമിൻ ആയിട്ടാണ് പറയുന്നത്, വൈറ്റമിൻ എൻ ആയിട്ട് പല സൈക്കോളജിസ്റ്റുമാരും ചിത്രീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഒരു സിംബോളിക്കലി അറ്റ്ലീസ്റ്റ്. അപ്പൊ ഈ പാരന്റ്സ് ആണ് ആദ്യമായിട്ട് കുട്ടികളെടുത്ത് നോ പറയേണ്ടത്. ഈ പുറത്തു നിന്ന് ആൾക്കാർ നോ പറയുന്നതിന് മുന്നേ പാരന്റ്സ് ആണ് നോ പറയേണ്ടത്. അതിനകത്ത് പലരും പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നീഡ്സും ഉണ്ട് വാൻസും ഉണ്ട്. നീഡ്സ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ മിൽക്ക് ബ്രെഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. വാൻസ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ടോയ്സ് അവർ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ പറയുന്നിടത്തേക്ക് നമ്മൾ കൊണ്ടുപോവുക, പറയുന്നത് വാങ്ങിച്ചു കൊടുക്കുക, അതെല്ലാം തന്നെ വാൻസ് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ എക്സ്പേർട്സ് അല്ലെങ്കിൽ പ്രൊഫഷണലി റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത് ഈ നീഡ്സ് നമ്മൾ 100% മീറ്റ് ചെയ്യുക, അതേസമയം വാൻസ് നമ്മൾ 25% മീറ്റ് ചെയ്യാവും. കംപ്ലീറ്റ് ഡിനേയും ചെയ്യരുത്, അത് അവർക്ക് വേറെ രീതിയിലുള്ള ഡിനയൽ മോഡിലേക്ക് പോകും. അതേസമയം ഒരു ദിവസം ഒരു കോണ്ടെക്സ്റ്റിൽ കുട്ടി ആവശ്യപ്പെട്ടു നമ്മൾ വാങ്ങിച്ചു കൊടുക്കരുത്, വേറൊരു ദിവസം വേറൊരു കോണ്ടെക്സ്റ്റിൽ കുട്ടി ആവശ്യപ്പെട്ടു അന്നും വാങ്ങിച്ചു കൊടുക്കരുത്, വേറൊരു ദിവസം വേറൊരു കോണ്ടെക്സ്റ്റിൽ ആവശ്യപ്പെട്ടു അന്നും വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ 4-ാമത്തെ തവണ അതായത് 25% നമ്മൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് ആ വാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ നോയുടെ സിഗ്നിഫിക്കൻസും മനസ്സിലാവും, നമ്മൾ അതിന് കൊടുക്കേണ്ടുന്ന വാല്യൂവും കുട്ടിക്ക് മനസ്സിലാവും. മറ്റത് ഈ ഡിമാൻഡ് ചെയ്യുമ്പോൾ എല്ലാം തന്നെ ഓവർഫ്ലോ പോലെ കിട്ടുകയും അതിനൊന്നും ഒരു വാല്യൂ ഉണ്ടാകാത്ത ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ആദ്യമായി നോ പറയേണ്ടുന്നത് പാരന്റ്സ് തന്നെയാണ്. അതിലൂടെയാണ് കുട്ടികൾ ഈ ലോകം എങ്ങനെയാണെന്ന് കുറെ കൂടെ ഡീപ്പായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: കാസർഗോഡ്.
2: ഓക്കെ, സംസാരിച്ചോ
0: സാർ, പറയണം.
3: പിന്നെ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് 10-20 വർഷമായി ഒരു ഭയങ്കര പേടി പോലെ രോഗം.
0: ഓക്കെ,
3: ഒന്ന് പേടിയാക്കി.

0: ഒരു മരണാനന്തര ചടങ്ങിലേക്കോ അല്ല ആൾക്കൂട്ടത്തിൽ പോകുമ്പോഴോ ഭയങ്കര പേടി. എന്നിട്ട് കുറെ കാലം കാസർഗോഡ് നിന്ന് മരുന്ന് കഴിച്ചു, പിന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ.
1: സൈക്യാട്രി വിഭാഗത്തിലാണോ സാർ കണ്ടുകൊണ്ടിരിക്കുന്നത്?
0: അതെ അതെ.
1: ഏജ് എത്രയാണ്?
0: ഏജ് 54.
1: ഓക്കെ, പറഞ്ഞോളൂ.
0: നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, പിന്നെ തലയിൽ ബ്ലോക്ക് വന്നിട്ട് കൈയും കാലും തളർന്നു പോയി. അങ്ങനെ വീട്ടിൽ തന്നെ ജോലി എടുക്കാൻ ഒരു താല്പര്യം ഉണ്ടോ ഒന്നുമില്ല.
1: ഇപ്പൊ ഉറക്കമൊക്കെ എങ്ങനെയുണ്ട്?
0: ഓരോ ദിവസം ഉറക്കുണ്ടാവും, ഓരോ ദിവസം ഉറക്കുണ്ടായി.
1: രാവിലെ എഴുന്നേക്കുമ്പോ ക്ഷീണമുണ്ടോ?
0: രാവിലെ എണീക്കുമ്പോ ഒന്നും ക്ഷീണമൊന്നുമില്ല, ഒന്നുമില്ലപ്പാ.
1: ജോലി ചെയ്യുന്നതിന് എന്താ നിലവിലുള്ള ഒരു ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റികൾ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നടക്കാൻ പോവുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നിലവിൽ എന്താ ബുദ്ധിമുട്ടായിട്ടുള്ള?
0: അത് പിന്നെ നടക്കുമ്പോ ഞങ്ങൾക്ക് വീണു പോകുമോ, അതെ ജീവില്ലാതാക്കായിപ്പോണ്ട്, മനസ്സ് മാറിപ്പോണ്ട് പെട്ടെന്ന്. എന്തെന്ന് അറിയില്ല.
1: ഓക്കെ, ഒരു ചിന്തയിൽ നിന്ന് വേറെ ചിന്തയിലേക്ക് മാറുവാണോ?
0: വേറെ ചിന്തയിലേക്ക് മാറുന്നതായിരുന്നു.
1: ഓക്കെ, ഇപ്പൊ നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്, വളരെ നല്ല കാര്യം. പക്ഷെ ഒരു കാര്യം കൂടി ചെയ്യുന്ന നല്ലതാണ്. നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയാം, അതായത് പോസിറ്റീവ് സിംറ്റംസ് ആണ് നിലവിൽ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത് സാധാരണ ആൾക്കാരൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്. പക്ഷെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പം അത് മാറ്റണമെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് റെഗുലറായിട്ട് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കൂടെ കാണുകയാണെങ്കിൽ നമ്മളുടെ ലൈഫിലെ സിറ്റുവേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ലൈഫ് ഇങ്ങനെ കുറെ കൂടെ ബെറ്റർ ആയിട്ട് ഫങ്ഷനിങ് ആക്കാം എന്നുള്ളത് പറഞ്ഞു തരും.
0: ഒരുപാട് വർഷ കൗൺസിലിങ്ങിനും പോയി.
1: അപ്പൊ നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നോ?
0: അപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഓരോരോ ദിവസം നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും, എല്ലാവരും പോകും. ഓരോ ദിവസം പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മരപ്പണിയാണ് എടുത്തോണ്ടായത്. മരപ്പണി എടുത്തിട്ടുമ്പോ ഒരു കൈ തളർന്നു പോയത് കൊണ്ട് മുട്ടിയുണ്ട്, അടിക്കാൻ പറ്റുന്നില്ല, തട്ടാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രശ്നം പണിയെടുക്കാതെ 8 വർഷമായി.
1: കൗൺസിലിങ്ങിന് പോയ സമയത്ത് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ചായിരുന്നോ?
0: ഞാൻ ശ്രമിച്ചു, എല്ലാം ശ്രമിച്ചു. ബസ്സിന് പോവാൻ, ഒറ്റക്ക് പോവാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായാലും അങ്ങനെ ഇപ്പൊ ഓരോ ടൈമിൽ ഒറ്റക്ക് വേണം പോവാം. ഓരോ ടൈമിനും എവിടെയും പോവാൻ പറ്റുന്നില്ല, അതാണ് മെയിൻ.
1: മുൻപ് നമുക്ക് ഉണ്ടായിരുന്നതിനേക്കാളും മെച്ചമല്ലേ ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് നിലവില്?
0: അതെപ്പോ മെച്ചല്ലേ, നല്ല മെച്ചമുണ്ട്,
1: നല്ല മെച്ചമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു അവസരത്തില് നമ്മളൊരു വീണ്ടും ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനൂടെ നമ്മൾ വിധേയമാകുകയാണെങ്കിൽ മുമ്പത്തെക്കാലം മാനസികാവസ്ഥ നമുക്ക് ഇപ്പൊ കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്ത സ്ഥിതിക്ക് കുറെ കൂടെ ആക്റ്റീവായിട്ട് വരാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മളൊരു സൈക്കോളജി കൺസൾട്ടേഷൻ കൂടെ ഒന്ന് എടുത്തു നോക്കണം, അത് നമ്മുടെ ലൈഫിനെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തേക്കാം. ഓക്കെ,
2: വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പൊ ഒരുപാട് ആൾക്കാരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് വിഷാദം എന്നൊരു അവസ്ഥ, ഡിപ്രഷൻ. ഇപ്പൊ കുട്ടികളോട് ചോദിച്ചാലും ഡിപ്രഷനാണ്, വയസ്സായ ആൾക്കാരോട് ചോദിച്ചാലും ഡിപ്രഷനാണ്, എല്ലാവർക്കും ഡിപ്രഷനാണ്. ഇപ്പൊ എന്താണ് ഡിപ്രഷന്റെ പൊതുവായ ലക്ഷണങ്ങൾ? നമുക്ക് എങ്ങനെയാണ് ഇതിലൊരു മെഡിക്കൽ അഡ്വൈസ് സ്വീകരിക്കാനായിട്ട് സാധിക്കുക?
1: തീർച്ചയായിട്ടും ഇപ്പൊ ഡിപ്രഷൻ ഒരു ഫാഷനബിൾ വേർഡ് ആയിട്ടുണ്ട്. പണ്ട് ഡിസപ്പോയിന്റഡ് ആണ്, അല്ലെങ്കിൽ സാഡ് ആണ്, എനിക്ക് ചെറിയ വിഷമമുണ്ട്, ടെൻഷൻ ഉണ്ട്, ഈ വേർഡുകളെല്ലാം റീപ്ലേസ് ചെയ്തിട്ടാണ് ഇന്ന് ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിപ്രഷന് പ്രധാനമായും 3 ക്രൈറ്റീരിയ ആണ് പറയുന്നത്. നേരത്തെ ഒരു കോളർ സൂചിപ്പിച്ചതുപോലെ ഒരു ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു താല്പര്യമോ എന്ത് ചെയ്താലും നമുക്ക് സന്തോഷം കിട്ടാത്ത അവസ്ഥ. 2, നമ്മുടെ മൂഡ് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക. 3 എന്ന് പറയുന്നത് നമുക്ക് ഫെറ്റീഗ്, കലശലായ ക്ഷീണം ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഡിപ്രഷന്റെ ട്രയാഡ്, അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് പൊതുവിൽ കാണുന്നത്. ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നില്ലെങ്കിൽ അതൊരിക്കലും ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിപ്രഷൻ ആയിട്ട് പറയില്ല. ഇപ്പൊ എന്റെ മൂഡ് കുറച്ച് ലോ ആണ്, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ലൈഫിൽ നേരിടുന്ന പല സൈക്കോ സോഷ്യൽ സ്ട്രെസ്സസ് ഉണ്ടാവും, അതെല്ലാം നമ്മുടെ ലൈഫിനെയും നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ ഒക്കെ ബാധിക്കാതിരിക്കും. പക്ഷെ എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്, എന്റെ വീട്ടിലെ ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ എന്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഒരു സ്ട്രെസ്സർ ആക്ട് ചെയ്യുന്നു, അതൊരിക്കലും ഒരു ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിപ്രഷൻ ആയിട്ട് പറയില്ല. ഈ 2 ആഴ്ച തുടർച്ചയായിട്ട് ഇത് നിൽക്കുകയും അത് നമ്മുടെ ദൈനംദിന ഫങ്ഷനിങ്ങിനെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് എപ്പോഴും ഏത് സിംറ്റംസ് ആണെങ്കിലും അതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മെന്റൽ ഡിസോർഡർ ആയിട്ട് മാറും.
2: ഇത്തരം സാഹചര്യങ്ങളിൽ കൗൺസിലിംഗിന്റെ പ്രാധാന്യം
1: അവർക്ക് തീർച്ചയായിട്ടും മോസ്റ്റ്ലി എന്തെങ്കിലും തരത്തിലുള്ള സൈക്കോ സോഷ്യൽ സ്ട്രെസ്സസ് ഉണ്ടോ എന്നുള്ളതാണ് അസോസിയേറ്റ് ചെയ്ത്. അപ്പൊ അത് എങ്ങനെ കുറെ കൂടെ ബെറ്റർ ആയിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറെ കൂടെ കോപ്പിംഗ് സ്ട്രാറ്റജി ആണെങ്കിലും കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫിലെ സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യുന്നതാണെങ്കിലും നിലവിലെ ലൈഫ് ഇങ്ങനെ കുറെ കൂടെ ബെറ്റർ ആക്കാൻ പറ്റും, അതൊക്കെയാണ് കൗൺസിലിംഗിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളുടെ മെന്റൽ ഹെൽത്ത് നോർമൽ ആയിട്ട് കൊണ്ടുപോകുന്നതിൽ അവരുടെ ഫാമിലി ഫങ്ഷനിങ്, മാരിറ്റൽ ഫങ്ഷനിങ് വളരെ വളരെ ഹെൽപ്ഫുൾ ആണ്. എപ്പോഴും മെന്റൽ ഹെൽത്തിന്റെ ഒരു ഗുഡ് പ്രോഗ്നോസിസ് ആയിട്ട് കാണുന്നത് മാരിറ്റൽ ഫാമിലി ലൈഫാണ്. അത് അവരുടെ മെന്റൽ പ്രോബ്ലംസിന്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിലുള്ള ഇഷ്യൂസിനെ കുറയ്ക്കുന്നതായിട്ടാണ് പഠനങ്ങളിലൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മളെ ലൈഫ് കുറെ കൂടെ ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ, കുറെ കൂടെ ഫങ്ഷനിങ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പം കാണുന്ന വേറൊരു പ്രോബ്ലം ആണ് സ്ക്രീൻ ടൈം ഭയങ്കര കൂടുതലാണ്. അതായത് ഫേസ്

0: ായിട്ടുള്ള ഒരു ഇമേജ് കാണിക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് അതുപോലെ അവൻ
1: പറ്റുന്നില്ല, നമ്മളുടെ റിയാലിറ്റിയായിട്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അത് വലിയ അന്തരം വരും.
0: അപ്പൊ അവനവന്റെ പർപ്പസ് തിരിച്ചറിയുക, അവനവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുക, സമൂഹത്തിലും കുടുംബത്തിലുള്ള ബന്ധങ്ങൾ ഊർജ്ജസ്വലമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അഡിക്ഷൻ പോലുള്ള എക്സ്റ്റേണൽ സോഴ്സസിന് ഹാപ്പിനെസ്സിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു മാനസിക ആരോഗ്യം ഉറപ്പുവരുത്താനും ആകും, മെച്ചപ്പെട്ട ക്വാളിറ്റി ഉള്ള ഒരു ലൈഫ് എൻഷുർ ചെയ്യാനും ആകും എന്നുള്ളതാണ് താങ്കളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ശ്രോതാക്കളുമായിട്ട് മെച്ചപ്പെട്ട മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്താനായിട്ട് എന്തെങ്കിലും ടിപ്സോ സന്ദേശമായിട്ടോ പറയാനുണ്ടോ?
1: നമ്മൾ ലൈഫിൽ എപ്പോഴും ജീവിച്ചിരിക്കുന്നതിനൊരു പർപ്പസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ലോകത്ത് ഒരു പ്രയോജനമില്ലാത്ത എന്തെങ്കിലും അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓണസ്റ്റ് ആയിട്ടും സിൻസിയർ ആയിട്ടും ഫെയ്ത്ത്ഫുൾ ആയിട്ടും നമ്മളുടെ റോളുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും വോളണ്ടറിലി തിരിച്ചു കിട്ടുന്നതിനകത്ത് എയിം ചെയ്യാതെ നമ്മുടെ പാർട്ട് വോളണ്ടറിലി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ലൈഫ് കുറെ കൂടെ ബ്യൂട്ടിഫുള്ളും മീനിങ് ഫുള്ളും ഫംഗ്ഷനിങ്ങും ഫ്രൂട്ട്ഫുള്ളും ആവും എന്നാണ് എനിക്ക് പറയാനുള്ളത്.
0: ശ്രോതാക്കൾക്ക് എല്ലാ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം. പരിപാടിയിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിതിൻ AF ആണ്. അദ്ദേഹത്തിനും പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റു ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
2: മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ AF മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്.
3: ഹലോ ഡോക്ടർ,

0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
2: മല്ലിക.
1: സ്ഥലം?
2: വഞ്ചൂർ ആറ്റിങ്ങൽ.
1: എന്ത് ചെയ്യണം ഇപ്പോ?
2: ഞാനിപ്പോ പഠിക്കുക, തേർഡ് ഇയർ ഡിഗ്രി.
1: ഏത് കോഴ്സാണ്?
2: PCA, ഫിസിക്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന കോഴ്സ്.
1: എങ്ങനെയുണ്ട് പഠിച്ചു വന്നപ്പോ?
2: പഠിച്ചു വന്നപ്പോ കുഴപ്പമില്ല, ഡബിൾ മേജർ ആയിട്ടാ, ഫിസിക്സും കമ്പ്യൂട്ടറും. അപ്പൊ അതിന്റേതായിട്ടുള്ള ഇതുണ്ട്.
1: എവിടെയാണ് പഠിക്കുന്നത്?
2: നെടുമങ്ങാട് കോളേജ്.
1: ഇപ്പോ മൂന്നാമത്തെ വർഷം അല്ലേ? ഇനി ഒരു വർഷം കൂടെ ഉള്ളു അല്ലേ?
2: ഇനി ഒരു വർഷം കൂടെ ഉള്ളു.
1: അപ്പോ അതില് സങ്കടമുണ്ടോ?
2: ആ സങ്കടമുണ്ട്, കാരണം കൊറേ ഓർമ്മകൾ തന്ന കോളേജാ, അതുകൊണ്ട് അതിന്റേതായിട്ടുള്ള ഇതുണ്ട്.
1: കോളേജ് കാലം എന്ന് പറയുമ്പോ ഒരു നമുക്ക് പ്രത്യേക ഒരു സന്തോഷമുള്ള ഒരു കാലമാണ്.
2: അതെ.
1: പിന്നെ ഓർക്കുമ്പോ നമുക്കിങ്ങനെ ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരു നല്ല കാലം.
2: സത്യം.
1: കൂട്ടുകാരൊക്കെ ഒത്തിരി ഉണ്ടോ?
2: ഒരുപാട് കൂട്ടുകാരുണ്ട്.
1: കോളേജില് ഫ്രീ ടൈം ആയി കിട്ടുമ്പോ കൂട്ടുകാരൊക്കെ ഒത്ത് എന്തൊക്കെയാണ് പ്രോഗ്രാംസ് ഒക്കെ?
2: നമ്മള് ഒരുപാട് നേരം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഒരുപാട് കഥ പറയാം, എല്ലാവരുടെ എക്സ്പീരിയൻസ്, ഇതുവരെയുള്ള എക്സ്പീരിയൻസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെ തന്നെയാണ്.
1: അല്ലാതെ ഇപ്പോ യാത്രകൾ അങ്ങനെയൊക്കെ ഉണ്ടോ?
2: യാത്രകൾ നമ്മള് കോളേജ് ടൈമിലില്ല, അല്ലാതെ നമ്മള് സാറ്റർഡേ സൺഡേ കിട്ടുന്ന

0: സമയം യാത്രകളൊക്കെ പോകും.
1: അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളാണ്, ക്ലാസ് കട്ട് ചെയ്തൊന്നും പോകാറില്ല.
0: ക്ലാസ് കട്ട് ചെയ്ത് കോളേജിന് പുറത്ത് പോകാറില്ല, കട്ട് ചെയ്യാറുണ്ട്.
1: സത്യങ്ങളൊക്കെ പുറത്ത് വരട്ടെ. ആരൊക്കെ ഉണ്ട് വീട്ടില്?
0: എന്റെ വീട്ടില് അമ്മ, അച്ഛൻ, അനിയത്തി, അച്ഛാമ്മ.
1: അനിയത്തിയൊക്കെ എന്ത് ചെയ്യണം?
0: അനിയത്തി ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുക.
1: അപ്പൊ രണ്ടുപേരുണ്ട് വീട്ടില്, ചെറിയ ബഹളങ്ങളൊക്കെ കാണും?
0: ഉണ്ട്.
1: പാടുന്ന ആളാണോ?
0: ഇല്ല.
1: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ?
0: അയ്യോ, സത്യമായിട്ട് അറിയത്തില്ല.
1: എഴുത്തോ അങ്ങനെ എന്തെങ്കിലും?
0: എഴുത്തുണ്ട്.
1: കഥയാണോ കവിതയാണോ?
0: എനിക്ക് കഥ എഴുതാനാണ് ഇഷ്ടം.
1: കോളേജിലെ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട്?
0: ആ, മാഗസീനൊക്കെ എഴുതി കൊടുക്കാറുണ്ട്, കോളേജ് മാഗസീൻ.
1: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
0: ആ, ഇഷ്ടപ്പെടുന്ന ആളാണ്.
1: അപ്പോ ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: എനിക്ക് വൈശാഖ സന്ധ്യ എന്ന് പറയുന്ന മോഹൻലാലിന്റെ
1: പഴയ ഒരു എവർഗ്രീൻ ഹിറ്റ് സോങ് ആണല്ലേ?
0: ആ, അതെ.
1: ഗാനം കേൾക്കാം. വളരെ നന്ദി.
0: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: ആരതി.
0: സ്ഥലം?
1: നെടുമങ്ങാട്.
0: എന്ത് ചെയ്യാണ് ഇപ്പോ?
1: ഇപ്പൊ നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ ലാസ്റ്റ് മന്ത് ഇന്റേൺഷിപ്പ് പീരീഡ്.
0: പഠിക്കുന്നതൊക്കെ എവിടെയാണ്?
1: ഇവിടെ ട്രിവാൻഡ്രം.
0: ചെറുപ്പം മുതലേ നേഴ്സ് ആവണം എന്ന് തന്നെ ആയിരുന്നു ആഗ്രഹം?
1: മെഡിക്കൽ ഫീൽഡ് താല്പര്യമായിരുന്നു, ഡോക്ടർ ആയിരുന്നു താല്പര്യം. പിന്നെ

0: മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് നഴ്സിംഗ് ചൂസ് ചെയ്തു.
1: നമുക്ക് ഒരുപാട് പേഷ്യൻസും ഒക്കെ വേണ്ട ഒരു ജോലിയാണ്.
0: അതെ,
1: നമ്മൾ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു ജോലി അല്ലേ. ഇതിലോട്ട് ഇപ്പൊ കടന്നു വന്നപ്പോ എങ്ങനെയുണ്ട്?
0: നല്ല രസമുണ്ട്.
1: എന്തെങ്കിലും ഒരു മറക്കാനാവാത്ത അനുഭവം പറയാം
0: എന്ന് പറയുമ്പോൾ, ഓരോ പേഷ്യൻസിനെ കാണുമ്പോഴും ഓരോരോ അനുഭവമാണ്, അവരുടെ ലിവിങ് എക്സ്പീരിയൻസും അവരനുഭവിക്കുന്ന സിറ്റുവേഷൻസും. അപ്പോൾ ഓരോ എക്സ്പീരിയൻസിൻ്റെ കൂടെ കടന്നു.
1: അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന വിധം അവരെയൊക്കെ സാന്ത്വനിപ്പിക്കാറൊക്കെ ഉണ്ടോ?
0: ആ ഉണ്ട്.
1: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
0: വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയേ, അച്ഛാമ്മ.
1: അനിയനൊക്കെ എന്ത് ചെയ്യാണ്?
0: അനിയ ഇപ്പോൾ 10th ക്ലാസ്.
1: കോളേജിലെ വൈബൊക്കെ എങ്ങനെയുണ്ട്?
0: നല്ലതാ.
1: പാടുന്നയാളാണോ?
0: അല്ല അല്ല.
1: നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ?
0: എനിക്കറിയത്തില്ല, പാട്ടറിയത്തില്ല.
1: പാട്ടുകളൊക്കെ ഇഷ്ടമാണ്?
0: ആ, പാട്ട് ഇഷ്ടമാണ്.
1: ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ ഗായികയൊക്കെ ചോദിച്ചാലോ?
0: ഗായകൻ യേശുദാസ്.
1: ഗായികയാണെങ്കിൽ?
0: ശ്രേയാ ഘോഷ്.
1: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: അരികിൽ പതിയെ.
1: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
0: താങ്ക് യു.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
1: അനഘ.
0: സ്ഥലം?
1: ആറ്റിങ്ങൽ.
0: ആറ്റിങ്ങൽ എന്തൊക്കെയാണ് വിശേഷം?
1: ആറ്റിങ്ങൽ പ്രത്യേകിച്ച് വിശേഷമില്ല, പണ്ടത്തെ കണക്ക്.
0: എന്ത് ചെയ്യാണ് ഇപ്പോ?
1: ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് തേർഡ് ഇയർ.
0: എവിടെയാണ്?
1: പത്തനാപുരം.
0: ഏത് കോഴ്സാണ്?
1: കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്.
0: കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചു വന്നപ്പോ എങ്ങനെയുണ്ട്?
1: കുഴപ്പമില്ല.
0: ഇഷ്ടപ്പെട്ട തന്നെ എടുത്തതാണോ കമ്പ്യൂട്ടർ കോഴ്സ്?
1: ആ, ഇഷ്ടപ്പെട്ട എടുത്ത്.
0: ചെറുപ്പം മുതൽ ഇത് ഇഷ്ടമാണ്?
1: ആ, അതിനുവേണ്ടി മാത്രം പ്ലസ് വൺ പ്ലസ് ടു കമ്പ്യൂട്ടറിന് പോയി, അങ്ങനെയൊക്കെ കിട്ടിയതാ.
0: അടിപൊളി. ഇനി ഭാവിയിൽ എന്താണ് ലക്ഷ്യം ഈ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞിട്ട്?
1: ഡേറ്റ സയൻസ് പഠിക്കണം, അതിനെ കുറിച്ച് അറിയണം, അതൊക്കെയാണ് മെയിൻ.
0: ഇപ്പോ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലമാണല്ലോ.
1: അതെ.
0: അതിലോട്ടൊക്കെ ആഗ്രഹമുണ്ടോ?
1: ആ, ഉണ്ട്.
0: കോളേജ് വൈബ് ഒക്കെ എങ്ങനെയുണ്ട്?
1: കോളേജ് വൈബ് ഒക്കെ സെറ്റ്. മലനിരകളിലാണ് നമ്മുടെ കോളേജ്.
0: ഫ്രണ്ട്സ് ഒക്കെ ഒത്തിരി ഉണ്ടോ?
1: ആ, കുറെ ഉണ്ട്.
0: ഇപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ?
1: കോളേജ് കറങ്ങുക, അതാണ് മെയിൻ ആക്ടിവിറ്റി. അവിടെ കുറെ മലകളുണ്ട്.
0: കുറച്ച് ഉള്ളിലോട്ടാണോ കോളേജ്?
1: ആ, ഉള്ളിലോട്ടാ.
0: ക്ലാസ് കട്ട് ചെയ്യാനും സാധിക്കാറില്ല?
1: ഇല്ല, അതാണ് സത്യം.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: അമ്മ, ഞാൻ, അച്ഛൻ, അമ്മാമ്മ, അനിയത്തി.
0: അനിയത്തിയൊക്കെ എത്ര ആളാണ്?
1: അവളിപ്പോ ഒമ്പതിൽ.
0: എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ?
1: ഹോബീസ് വരയ്ക്കും, കവിത എഴുതും, ഇംഗ്ലീഷ്.
0: കവിതകൾ എഴുതുന്നത് ഇംഗ്ലീഷാണ്?
1: ആ,
0: അടിപൊളിയാണല്ലോ. എന്തായിരുന്നു ഇംഗ്ലീഷിൽ എഴുതാനൊരു ഇൻസ്പിറേഷൻ?
1: ആക്ച്വലി നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ച സാറ് ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ എന്ന് പറയുന്ന സാറായിരുന്നു. അതുകൊണ്ട് കുറേ നമ്മൾ അങ്ങനെ പഠിച്ചു. പിന്നെ ഞാൻ ആകെ എഴുതുന്നത് ഇതൊക്കെയാ. സോ കോമ്പറ്റീഷനും ഇതിലാ പോകുന്നത്.
0: എഴുതുന്നത് തന്നെ വലിയ കാര്യമല്ലേ ഇംഗ്ലീഷിലൊക്കെ, അല്ലേ?
1: ആ, പിന്നെ ഡ്രോയിങ് എനിക്ക് അപ്പം വരയ്ക്കാൻ പറ്റത്തില്ല, ഞാൻ കണ്ടൊക്കെ വരയ്ക്കാറുള്ളൂ. പോയട്രിയാണ് എന്നെ കൊണ്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം.
0: കോളേജിൽ ഇപ്പോൾ കവിത കോമ്പറ്റീഷൻ ഒക്കെ വരുമല്ലോ, അതിലൊക്കെ പങ്കെടുക്കാറുണ്ടോ?
1: ആ, ഈ പ്രാവശ്യം പങ്കെടുത്ത സെക്കൻഡായിരുന്നു.
0: അടിപൊളി. പാടുന്ന ആളാണോ?
1: അല്ലല്ല.
0: ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ?
1: വേണ്ട,
0: അറിയാതെ ഇങ്ങനെ പാട്ട് വന്നാലോ?
1: വേണ്ട, അറിയാതെ പോലും വരില്ല.
0: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: അറിയാതെ അറിയാതെ, രാവണപ്രഭുവിലൊക്കെ.
0: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: ആ,
0: ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താണ്?
1: ഗംഗ.
0: സ്ഥലം?
1: നെടുമങ്ങാട്. ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: ഈ മേഖലയിലോട്ട് വന്നിട്ട് ഇപ്പോൾ എത്ര നാളാവും?
1: ഇപ്പം ഹോസ്പിറ്റലിൽ കയറിയിട്ട് 3 മാസം ആവുന്നതേ ഉള്ളൂ.
0: അപ്പോൾ റീസെന്റ് ആയിട്ട് ജോലിയിൽ കയറിയതാണ്?
1: ആ, കയറിയത്.
0: ആരെ കൊണ്ട് വീട്ടിൽ?
1: വീട്ടിൽ അമ്മയും അനിയനും ഞാൻ.
0: അനിയനൊക്കെ?
1: അനിയൻ ഇപ്പോൾ കോളേജിലാണ്, IT.
0: ഇപ്പോൾ ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ?
1: പാട്ട് കേൾക്കും, പിന്നെ ചെറിയ ചെറിയ ഡാൻസ്, അങ്ങനെയുള്ള ചെറിയ പരിപാടികളും.
0: ശരി. ഡാൻസ് ഒക്കെ കളിക്കുന്ന ആളാണ്? ഇതിലൂടെ ഡാൻസ് കളിപ്പിക്കാൻ പറ്റില്ലല്ലോ. പാടുന്ന ആളാണോ?
1: ഇല്ല, പാട്ട് പാടില്ല, കേൾക്കും.
0: ഡാൻസ് എങ്ങനെ, റീലൊക്കെ ചെയ്തിടാറുണ്ടോ?
1: കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ റീല് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യും.
0: യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: ആ, യാത്ര ഇഷ്ടമാണ്.
0: ഫാമിലിയോടെ പോണോ, ഫ്രണ്ട്സിനോട് പോണോ യാത്രകളൊക്കെ?
1: ഫാമിലിയോടൊപ്പം.
0: ഒരു ഡ്രീം പ്ലേസ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ടോ, പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം?
1: അങ്ങനെ കുറെ ഉണ്ട്.
0: ഒരു സ്ഥലം ചോദിച്ചാ,
1: കാശ്മീർ പോകണമെന്നുണ്ട്.
0: വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് അല്ലേ?
1: അതെ.
0: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: ആ, ഇഷ്ടമാണ്. മെലഡി ആയിട്ടുള്ള സോങ്, പഴയതും പുതിയതെല്ലാം കേൾക്കും.
0: പഴയ പാട്ടിൽ കാണുന്ന ഒരു സവിശേഷത എന്താണ്?
1: കൂടുതലും മെലഡി ആയിട്ടുള്ള പാട്ടുകളാണ് പഴയ പാട്ടെല്ലാം. ഇപ്പൊ എല്ലാം മറ്റേ അടിച്ചുപൊളി അങ്ങനെ പറഞ്ഞ ഒരു ജോണറിലാണ്.
0: പുതിയ തലമുറയിലെ ആൾക്കാരോട് ചോദിച്ചാലും പറയുന്ന പഴയ പാട്ടുകളാണ് ഇഷ്ടമെന്നാണ്.
1: കേൾക്കാൻ സുഖം, കുറച്ചും കൂടെ പഴയ പാട്ടായില്ലേ.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: പൊന്നിൽ കുളിച്ചു നിന്നു,
0: സല്ലാപം സിനിമ.
1: സല്ലാപം സിനിമയിൽ
0: നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

റഫീഖ് അഹമ്മദ്, ആസിഫ് അക്ബർ എന്നിവരുടെ വരികൾ ഗോപി സുന്ദറിന്റെ സംഗീതം. അൻവർ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ്, മംമ്ത മോഹൻദാസ്, രശ്മി, പ്രിയ എന്നിവർ പാടിയത്.

0: ഞാൻ തള്ളെ.
1: ബോഡിഗാർഡ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ബിജു നാരായണൻ, റിമി ടോമി എന്നിവർ പാടിയത്, അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

And the time don't say bye. യേശുദാസും സുജാതയും ഉള്ളടക്കം എന്ന ചിത്രത്തിൽ പാടിയ ഗാനം കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 4 മണിക്ക് കേൾക്കാം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലവും ശരീരവേദനയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇത് മൺസൂൺ കാലമാണല്ലോ. പൊതുവെ മഴയും തണുപ്പും കൂടിയ ഈ കാലാവസ്ഥയിൽ പ്രായമായവരെ സംബന്ധിച്ച് പലതരത്തിലുള്ള വേദനകൾ, അതായത് നടുവേദന, കാൽമുട്ട് വേദന, അതുപോലെ തന്നെ കഴുത്ത് വേദന തുടങ്ങിയ പല വിധത്തിലുള്ള ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ദീർഘനാളുകളായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കാം ഇവർ. ചോദ്യം ഇതാണ്, ഈ കാലാവസ്ഥയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: ഈ കാലാവസ്ഥയിൽ സാധാരണഗതിയിൽ നേരത്തെ തന്നെ വാദരോഗമുള്ളവർ, അതായത് ആമവാദം അങ്ങനെയൊക്കെയുള്ള വാദം, സോറിയാറ്റിക് ആർത്രൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള വാദം ഉള്ളവർക്ക് ചിലപ്പോൾ വാദത്തിൻ്റെ കാഠിന്യം കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ, ഈ സമയത്ത് നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഇന്ന് മടി പിടിക്കും, ഇന്ന് അധികം നമ്മൾ ജോലി ചെയ്യുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ മസിലിലോട്ടും ജോയിൻറ്റിലോട്ടും ഒക്കെ ഉള്ള ബ്ലഡ് സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോയിൻ്റൊക്കെ സ്റ്റിഫായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് മാക്സിമം മൊബൈലായിട്ട് തന്നെ ഇരിക്കാൻ, അതായത് നമ്മൾ നല്ല രീതിയിലുള്ള വ്യായാമവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഡെയിലി ആക്റ്റീവായിട്ടും ലൈവായിട്ടും ഇരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ മരുന്ന് സ്കിപ്പ് ചെയ്യാൻ ഒരു തരത്തിലും പാടില്ല. അത് ഇതെല്ലാം പറഞ്ഞത് വാദമുള്ളവരെ പറ്റിയാണ്, അതായത് മരുന്ന് കഴിക്കുക, സാധാരണ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളതെല്ലാം. പക്ഷെ ഇതുകൂടാതെ തന്നെ പ്രായ അധികം ആയിട്ടുള്ളവർക്കും ഇതുപോലെയുള്ള വാദപ്രശ്നങ്ങൾ, അതായത് ജോയിൻറ്റ് പെയിൻ, ബാക്ക് പെയിൻ ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പം അതൊക്കെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ, വെളിയിലുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മുടെ ബോഡി അകത്ത് ഒരു ഹീറ്റ് കൺസേർവ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് വെസലെല്ലാം, അതായത് രക്തക്കുഴലുകളെല്ലാം മസിലിന് വേണ്ടി, മസിലിന് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ബോഡിയിൽ ഈ ചൂടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതെല്ലാം ഒന്ന് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. ബോഡിയിലുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, പുറത്ത് തണുപ്പായതിനാൽ അപ്പോൾ ഒന്ന് ചുരുക്കുമ്പോൾ മസിലിലുള്ള സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ വേദനകളും ഈ പറഞ്ഞ സ്റ്റിഫ്നെസ്സും എല്ലാം അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, അതുകൂടാതെ തന്നെ നമ്മുടെ ഒരു മൂഡും ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ന് മടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആക്ടിവിറ്റി നിന്നു പോകാനും അല്ലെങ്കിൽ കുറയ്ക്കാനും സാധ്യതയുണ്ട്. അപ്പം മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക. പിന്നെ കാൽഷ്യമിൻ്റെ ലെവല് എപ്പോഴും, കാൽഷ്യം ഒക്കെ എപ്പോഴും കുറയാൻ സാധ്യതയുള്ളൊരു ഗ്രൂപ്പാണ് ഈ വാർദ്ധക്യം. അപ്പം അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഈ മഴവെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പം വീഴുന്നത് കാരണം ഈ ബോണിൻ്റെ പെട്ടെന്ന് അത് ഫ്രാക്ചർ ആവാനും സാധ്യതയുണ്ട്, പൊട്ടാനും സാധ്യതയുണ്ട്. കാരണം പ്രായ അധികമായവർക്ക് ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകാം. അതെന്ന് പറയുന്നത് ബോണിൻ്റെ സ്ട്രെങ്ത് കുറയുന്നൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഓസ്റ്റിയോപോറോസിസ്. അപ്പോൾ ചെറിയൊരു വീഴ്ച കൊണ്ട് തന്നെ ബോണെല്ലാം പൊട്ടാനുള്ളൊരു സാധ്യതയുള്ളൊരു കണ്ടീഷനാണ്. അപ്പം നല്ല വിധത്തിൽ നമ്മൾ കാൽഷ്യവും വിറ്റമിൻ ഡിയും ഒക്കെ എടുത്തില്ല എങ്കിൽ പൊട്ടലുകളെല്ലാം ഉണ്ടാവും. ചെറിയൊരു വീഴ്ച തന്നെ പൊട്ടലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് നടക്കുന്നതിലും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ വെളിയിൽ നോക്കുമ്പോൾ നമുക്ക് സൂര്യരശ്മികളെല്ലാം കുറയുന്ന ഒരു അവസ്ഥയാണ് ഈ കാലാവസ്ഥ. അപ്പോൾ സൂര്യരശ്മികളിൽ കൊണ്ടാണ് നമ്മുടെ ബോഡിയിലെ വിറ്റമിൻ ഡിയിലെ പലതരത്തിലുള്ള വിറ്റമിൻ ഉണ്ട്. അതിനകത്ത് വിറ്റമിൻ ഡി ഉണ്ടാകുന്നത് സൂര്യരശ്മികൾ കാരണമാണ് നമ്മുടെ ബോഡിയിൽ അത് ഉണ്ടാകുന്നത്. അപ്പോൾ വിറ്റമിൻ ഡി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ബോണിനെ, അസ്ഥികൾക്കുള്ള സ്ട്രെങ്ത് കൂട്ടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ വിറ്റമിൻ ഡി കുറയുകയും അത് കാരണം ബോൺസിനുള്ള ഒരു സ്ട്രെങ്ത് കുറയുകയും ഫ്രാക്ചർ ആവാനുള്ള സാധ്യതയും, ബോൺസ് പെട്ടെന്ന് വീക്കാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡും ഹൈഡ്രേഷനും, പിന്നെ അതുകൂടാതെ തന്നെ ചെറിയ രീതിയിലുള്ള എക്സസൈസസ്, പിന്നെ നേരത്തെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതും കഴിക്കുക, കൂടാതെ തന്നെ ഈ വിറ്റമിൻ ഡിയുടെ അളവ് നോക്കിയിട്ട് അത് കുറവാണെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള മരുന്ന് ഡോക്ടറിനെ കണ്ട് വാങ്ങിച്ച് കഴിക്കേണ്ടതായിട്ടുണ്ട്.
1: മാഡം, അതുപോലെ തന്നെ ഈ പ്രായമായവരെ സംബന്ധിച്ച് അസ്ഥി തേയ്മാനം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇപ്പോൾ ചെറുപ്പക്കാരിലും കണ്ടുവരുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്താണ് ഇതിന് ഒരു പ്രതിവിധി നിർദ്ദേശിക്കുവാനുള്ളത്?
2: ബോണിൻ്റെ ഒരു സ്ട്രെങ്ത് കുറയുന്ന ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ കുറച്ച് വാർദ്ധക്യത്തിൽ വരുന്ന വേറൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അതൊരു തരത്തിലുള്ള ഡീജനറേറ്റീവ്, അതായത് തേയ്മാനം കൊണ്ട് നമ്മുടെ ബോണിൻ്റെ ഇടയിലുള്ള തരുണാസ്ഥയുടെ തേയ്മാനം കാരണം ഉണ്ടാവുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോണിലുള്ള സ്ട്രെങ്ത് കുറഞ്ഞ് അത് ബോൺ വീക്കാവുന്നൊരവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇതെല്ലാം കുറച്ച് പ്രായം അധികമായിട്ടുള്ള സ്ത്രീകളിൽ 65 വയസ്സും, അപ്പോൾ ആർത്തവം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് 70 വയസ്സിൽ കൂടുതലായി കഴിഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ്, അതായത് ഒരു അസുഖവും ഇല്ലാത്തവർക്ക് 70-ൽ കൂടുതൽ വയസ്സ് വന്നാൽ ഓസ്റ്റിയോപോറോസിസ് വരാനും, സ്ത്രീകൾക്കാണെങ്കിൽ അത് 65 വയസ്സിന് മേള് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ പ്രായം 70-ഉം 65-ഉം കഴിഞ്ഞാൽ ഡെക്സാ സ്കാൻ ഉപയോഗിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഓസ്റ്റിയോപോറോസിസ്, ബോണിൻ്റെ സ്ട്രെങ്ത് കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് ഒരു ഡോക്ടറിനെ കാണിക്കുകയും അതിനനുസരിച്ചുള്ള മരുന്നുകൾ എടുക്കേണ്ടതുമാണ്. അപ്പം ഇതേ അവസ്ഥ ഓസ്റ്റിയോപോറോസിസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, അപ്പോൾ നമ്മുടെ ഒരു വർക്ക് പാറ്റേൺ വെച്ചിട്ട് ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർക്കും വരാൻ, മധ്യവയസ്കർക്കും വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരേ രീതിയിലുള്ള ഇരിപ്പ്, അപ്പോൾ അതൊക്കെ തന്നെ അമിതവണ്ണം കൂട്ടാൻ സാധ്യതയുണ്ട്. അമിതവണ്ണം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കാൽമുട്ടുകളെ അത് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാം, അത് കാരണം തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഈ തേയ്മാനം, ഈ അമിതവണ്ണം കാരണം യൂറിക് ആസിഡിൻ്റെ ലെവലുകൾ അതെല്ലാം കൂടാൻ സാധ്യതയുണ്ട്. യൂറിക് ആസിഡ് കാരണം വരുന്ന വാദമാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നു. പിന്നെ ഇതുകൂടാതെ തന്നെ നമ്മുടെ ഒരു ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഡ്രഗ്സ് ആണെങ്കിൽ ഇരിക്കട്ടെ, മദ്യപാനം, സ്മോക്കിംഗ്, ഇതെല്ലാം

0: കിട്ടാൻ തന്നെ ഓസ്റ്റിയോപോറോസിസിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കി നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ ഒരു ഒരു പരിധിവരെ നമുക്കിതെല്ലാം ഒന്ന് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഈ മൺസൂൺ സമയത്ത്, ഈ കാലാവസ്ഥയിൽ, തണുപ്പ് മഴയും ഉള്ളൊരവസ്ഥയിൽ ഇതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം മസിലിൻ്റെ സ്റ്റിഫ്നെസ്സും ഒക്കെ കൂടാൻ സാധ്യതയുള്ളൊരു അവസ്ഥയാണ്. അപ്പം മൺസൂൺ കൊണ്ടാണ് ഓസ്റ്റിയോപോറോസിസ് വരുന്നതെന്നോ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്നതെന്നോ പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ സിംറ്റംസ് ചിലപ്പോൾ കൂടുതൽ കാണിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന കാലാവസ്ഥയാണ് ഇപ്പം ഉള്ളത്.
1: മാഡം, ഈ വാദസംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഈ കാലാവസ്ഥ പൊതുവെ കുറച്ച് പ്രയാസകരമാണ്. വാദസംബന്ധമായ രോഗങ്ങളുള്ളവർ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വാദമാണ്, ആമവാദമാണ്. ആമവാദം എന്നാണ് മലയാളത്തിൽ അതിനെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ തണുപ്പ് കാലം, ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്ന സമയത്തെല്ലാം സിംറ്റംസ് കൂടുതലും ജോയിൻറ്റ് സ്റ്റിഫ്നെസ്സും ഒക്കെ വളരെയധികം നമ്മുടെ ആൾക്കാർ പറഞ്ഞു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടും ഇതുപോലെ സ്റ്റിഫ്നെസ്സൊക്കെ അനുഭവപ്പെടാവുന്നതാണ്. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ, അതായത് ഈ തണുപ്പ് കാലത്ത് നിറയെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം, വൈറൽ ഇൻഫെക്ഷൻസും ഒക്കെ വരാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ വാതരോഗങ്ങൾ വരാൻ വരുന്നതിനെക്കാട്ടിലും അതിനുള്ള അതിൻ്റെ സിവിയറിറ്റി കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പോൾ SLE എന്ന് പറയുന്ന, ലൂപ്പസ് എന്ന് പറയുന്ന വാതരോഗമുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ SLE പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലെയർ ആവാം, ഇടയ്ക്കിടയ്ക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൂടുതലും സമ്മർ, അതായത് ചൂട് കാലാവസ്ഥയിലാണ് ഫ്ലെയർ അപ്പ് ആവുന്നതും. പക്ഷെ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ SLEയുടെ സിവിയറിറ്റി, കാരണം ഒന്നാമത് അവർ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന ഇമ്മ്യൂണോ സപ്രസൻസ് ഒക്കെയാണ് അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നാൽ അത് കഴിച്ചാൽ മാത്രമേ അവരുടെ അസുഖത്തിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അസുഖം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പ്, അങ്ങനത്തെ ഇൻഫ്ലുവൻസ, ഫ്ലൂ വാക്സിനുള്ള കുത്തിവയ്പ്പ്, അല്ലെങ്കിൽ ന്യൂമോകോക്കൽ വാക്സിൻ, ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള വാക്സിൻസൊക്കെ എടുക്കുന്നത് അനിവാര്യമായിരിക്കും. സിസ്റ്റമിക് സ്ക്ലിറോസിസ് എന്ന് പറയുന്ന വേറൊരു വാദരോഗമുണ്ട്. അപ്പോൾ അത് സ്കിന്നെല്ലാം ടൈറ്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് റേനോട്ട്സ്, അവർക്ക് കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് റേനോട്ട്സ് എന്ന് പറയുന്നത്. അതായത് തണുപ്പടിക്കുമ്പോൾ വിരലുകളുടെ തുമ്പുകൾ ബ്ലൂ കളറായിട്ട്, അതായത് നീലക്കളറായിട്ട് മാറുകയും, അപ്പോൾ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ നിലയ്ക്കുകയും, കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ് എടുക്കാതിരുന്നാൽ ബ്ലഡ് സപ്ലൈ നിലയ്ക്കുകയും അൾസറും, അതുകൊണ്ട് തന്നെ ആ വിരലിൻ്റെ തുമ്പൊക്കെ നശിക്കുകയും, ചില അവസരങ്ങളിൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ് കിട്ടാതെ വിരലുകൾ തന്നെ ഫുള്ളോടെ നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് റേനോട്ട്സ് ഫിനോമിനൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതലായും സിസ്റ്റമിക് സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസുഖം ഉള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ റേനോട്ട്സ് എന്ന് പറയുന്ന ഈ പ്രക്രിയ, അപ്പോൾ ഇത് ഈ തണുപ്പ് സമയത്താണ് അവർക്ക് കൂടുതലായിട്ട് ഈ നീലക്കളറായിട്ട് മാറുന്നത്. വളരെയധികം വേദനാജനകമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ തണുപ്പ് സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കോട്ടൺ ഗ്ലൗസ്, തെർമൽ ഗ്ലൗസ് യൂസ് ചെയ്യുക, ഒരു രീതിയിലും തണുപ്പ് അടിക്കാതിരിക്കാൻ നോക്കുക, ഗ്ലൗസ് എപ്പോഴും യൂസ് ചെയ്യുക, വീട്ടിലാണെങ്കിൽ തന്നെയും നല്ല രീതിയിലുള്ള ഒരു ചൂടായിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഇരിക്കുക, ഹീറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാഡം, ഈ മഴക്കാലം പൊതുവെ പകർച്ചവ്യാധികളുടെ ഒരു കാലഘട്ടം കൂടിയാണല്ലോ. പ്രധാനമായും ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ തുടങ്ങിയ രോഗങ്ങൾ വരുന്നവരിൽ വാതരോഗത്തിന് സമാനമായ പ്രശ്നങ്ങൾ ദീർഘനാളുകളായി അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്?
0: ഈ ഒരു സമയത്ത് ഡെങ്കും ചിക്കൻഗുനിയും ഇതൊക്കെ തന്നെ കൊതുക് മൂലമാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ തന്നെ ജോയിൻറ്റിനെയും മസിലിനെയൊക്കെ ബാധിക്കാവുന്ന ഒരു രണ്ട് അസുഖങ്ങളാണ് ഈ വൈറൽ ഇൻഫെക്ഷൻസ് ആണ്, ഡെങ്കു ആയാലും ചിക്കൻഗുനി ആയാലും. അപ്പോൾ ഡെങ്കുവിൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിൻ്റെ കൂടെ തന്നെ ഈ ജോയിൻറ്റിനും മസിലും ഒക്കെ നല്ലതായിട്ട് വേദനകളും ഒക്കെ അനുഭവിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള ഹൈഡ്രേഷൻ വേണ്ടതാണ്. അപ്പോൾ ഈ കൊതു വളരാതിരിക്കാൻ, മുട്ടയിട്ട് പെരുകാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കണം. മഴവെള്ളം അവിടെ ഇവിടെ കെട്ടി നിന്ന് അതിൽ ഈ മോസ്കിറ്റോ ബ്രീഡ് ചെയ്യും. അത് കാരണം ഈ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിക്കൻ ഗുനിയാണെങ്കിൽ തന്നെ 60% സാധാരണ ഒരു 20%, 10-20% അത് ക്രോണിക് ആർത്രൈറ്റിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലവർക്ക് ഓൾറെഡി നമുക്ക് വാദത്തിൻ്റെ ഒരു ടെൻഡൻസി ഉള്ള ആളാണെങ്കിൽ ഈ അസുഖം കൂടെ ഈ ഇൻഫെക്ഷൻ

0: കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലോങ് ടേമിൽ വാതരോഗമായിട്ട് മാറാം. 60% ആൾക്കാർക്കും അതൊരു 3 മാസത്തിനുള്ളിൽ പോകേണ്ടതാണ്. അപ്പോൾ അതൊരു 20% ആൾക്കാർക്ക് അത് ചിലപ്പോൾ അതൊരു വാതരോഗമായിട്ട്, ദീർഘകാലം ട്രീറ്റ് ചെയ്യേണ്ട, മരുന്ന് കഴിക്കേണ്ടതായിട്ടുള്ള വാതരോഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊതുകുകൾ മാക്സിമം നമുക്ക് പെറ്റു പെരുകാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ഈ ഒരു കാലഘട്ടത്തിൽ.
1: മാഡം, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പലതരത്തിലുള്ള വേദനകൾ എന്നതിനെ കുറിച്ചാണ്. ഈ വേദനകൾ പല രീതിയിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നു എന്നേ ഉള്ളൂ. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ വേദന സംഹാരികൾ കഴിക്കാമോ എന്നുള്ളത്. വേദന സംഹാരികൾ കഴിക്കുന്നതിനെ കുറിച്ച് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്?
0: പറഞ്ഞത് ശരിയാണ്. ചില പെയിൻ കില്ലേഴ്സ്, വേദന കുറയ്ക്കുന്ന മരുന്നുകൾ ഇതുപോലെ കിഡ്നിയെ ബാധിക്കാം, ലിവറിനെ ബാധിക്കാനൊക്കെ സാധ്യതയുള്ളതാണ്. പക്ഷെ അതൊക്കെ ഒരു അളവിന് കുറവാണെങ്കിൽ നമുക്ക് കഴിക്കാവുന്നത് തന്നെയാണ്. അപ്പം അതൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കറക്റ്റ് സമയത്തേക്ക്, ഒരു കറക്റ്റ് കാലയളവിലേക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതലാകുമ്പോഴാണ്, ഇപ്പോൾ ക്രോണിക്കലി ഒക്കെ എടുക്കുന്നവർക്കാണ് ഈ പറഞ്ഞ ബാക്കി ആന്തരിക അവയവങ്ങളെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ളത്. ഏത് മരുന്ന് കഴിച്ചാലും അതൊരു ഡോക്ടറിനെ സമീപിച്ചിട്ടായിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുന്നത്. അതും അത് കറക്റ്റായിട്ടുള്ള സമയത്തേക്ക്, ആ കാലയളവ് അത് കറക്റ്റായിട്ട് പാലിക്കേണ്ടതാണ്.
1: മഴക്കാലവും ശാരീരിക വേദനകളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദീപസ്തംഭം മഹാശ്ചര്യം എന്ന ചിത്രത്തിൽ മോഹൻ സിതാര പാടിയത്, യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് മോഹൻ സിതാര.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
1: സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിൽ യൂസഫലി കേച്ചേരി എഴുതി, മോഹൻ സിതാര ഈണമിട്ട് ശങ്കർ മഹാദേവനും വിധു പ്രതാപം പാടി.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: പി കെ ഗോപി എഴുതി, രവീന്ദ്രൻ ഈണമിട്ട് ജി വേണുഗോപാലും കൃഷ്ണചന്ദ്രനും പാടിയത്. ചിത്രം മന്നാടിയാർ പെണ്ണിന് ചെങ്കോട്ട ചെക്കൻ.

തട്ടിം തകിട തകജം. ൻ പ്രയോഗിച്ച് കെട്ടിലമ്മേ നിന്നെ കൈക്കലാക്കും, കെട്ടിലമ്മേ നിന്നെ കൈക്കലാക്കും.

0: 있냐? 런던나 런던나 런던나 들어나
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര
2: ബുധൻ ഉച്ചയ്ക്ക് 12:40
1: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം ഫോൺ 9633863333
3: മായാമോഹിനി എന്ന ചിത്രത്തിൽ ബിജു നാരായണൻ, ഫ്രാങ്കോ റിമി ടോമി എന്നിവർ പാടിയ ഗാനമാണിനി. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക്

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
1: ഗാനരചന ബിജു തിരുമല, ഈണം നൽകിയത് ബാലകൃഷ്ണൻ. ഗോഡ്ഫാദർ എന്ന ചിത്രത്തിൽ KG മാർക്കോസും സംഘവും പാടിയ ഗാനമിതാണ്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട് വട്ടപ്പാറ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട മണ്ണന്തല.
2: ഇനി കേൾക്കാം ഫ്രണ്ട്സ് എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം എഴുതി ഇളയരാജ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: ബേണി ഇഗ്നിഷ്യസിന്റെ സംഗീതത്തിൽ നാദൃശ്യ വരികൾ എഴുതി MG ശ്രീകുമാറിനൊപ്പം പാടിയത് ചിത്രം വെട്ടം

0: അയ്യോ അയ്യോ അയ്യോ
1: എന്താ
0: അയ്യോ ബാലം.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഒരു

കേരളത്തിന് പല ഭാഗത്തു നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്, പല മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതൊരു അഭിമാനത്തോടെ ആ സൗഹൃദങ്ങളെ ഞാനിപ്പോൾ

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു. അടുത്ത ഗാനം മാമ്പഴക്കാലം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: വെല്ലുവിളികൾ നടന്ന ആഗോള സാഹചര്യങ്ങൾക്കിടയിലും സുസ്ഥിരത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാൻ യുഡിഎഫ് സർക്കാർ ശ്രമിക്കുന്നതായി ആരോപിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്നും ചോദ്യോത്തരവേളയിൽ വിദ്യാഭ്യാസ മന്ത്രി. ദേശീയ ദിനപത്രമായ ടെലഗ്രാഫിന്റെ മുൻ എഡിറ്റർ ആർ രാജഗോപാലിന് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചൂണ്ടിക്കാട്ടി പാസ്പോർട്ട് നിഷേധിച്ച സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണാപഹരണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. ക്ഷേത്ര രജിസ്റ്ററുകളും ഏഴര പൊന്നാനയും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആന്റ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിനു പിന്നാലെ യുഡിഎഫ് ബിജെപി കൌൺസിലർമാർക്കിടയിൽ ഉന്തും തള്ളും. ദൌർഭാഗ്യകരമായ കാര്യങ്ങളാണ് നടന്നതെന്ന് മേയർ വി വി രാജേഷ്. തലശ്ശേരിയിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് 2,00,000 രൂപയോളം വില വരുന്ന ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടി. ഇ സിഗരറ്റ്, നിക്കോട്ടിൻ ബോട്ടിൽ എന്നിവയാണ് പിടികൂടിയത്. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. രാത്രി 10:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 372 പോയിന്റ് താഴ്ന്ന് 76,728. നിഫ്റ്റി 110 പോയിന്റ് ഇടിഞ്ഞ് 23,946 വ്യാപാരം അവസാനിച്ചത്. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയും ഗ്രാമിന് 12,845 രൂപയുമാണ് ഇന്നത്തെ വില. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സിംഫണി എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾ, ദീപക് ദേവിൻ്റെ സംഗീതം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ്.

0: അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിന് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചിക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: അടുത്ത ഗാനം കാസിനോവ എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്, വിനീത് ശ്രീനിവാസൻ, നജീം അർഷാദ് എന്നിവർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ലണ്ടൻ ബ്രിഡ്ജ് എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ പാടിയത് റഫീഖ് അഹമ്മദിന്റെ വരികൾ, രാഹുൽ രാജിന്റെ സംഗീതം.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ടും.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: മനസ്സിനക്കരെ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത് ഗിരീഷ് പുത്തഞ്ഞേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: വയലിൻ എന്ന ചിത്രത്തിനുവേണ്ടി ഗണേഷ് സുന്ദരം, ഗായത്രി അശോകൻ എന്നിവർ പാടിയത്, റഫീഖ് അഹമ്മദിന്റെ വരികൾ, ബിജി പാലിന്റെ സംഗീതം.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ് മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: അടുത്ത ഗാനം വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം 3-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഓണക്കാല വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് നാം. വിളവിന്റെ വിസ്മയം തീർക്കാൻ വീട്ടുമുറ്റത്ത് വിശാലമായ പച്ചക്കറിത്തോട്ടമൊരുക്കി വിഭവസമൃദ്ധമായ വിഷവിമുക്തമായ സദ്യ ഒരുക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. സദ്യവട്ടങ്ങൾക്ക് വേണ്ട പച്ചക്കറികൾ നട്ട് 2 ആഴ്ച പിന്നിടുമ്പോൾ അവ കരുത്തോടെ വളർന്ന് ആദ്യഘട്ട വളപ്രയോഗത്തിന്റെ വളർച്ചയിലെത്തി നിൽക്കുകയാണ്. യഥാസമയത്തുള്ള വളപ്രയോഗവും തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകതകളുമെല്ലാം കൂടിയാകുമ്പോൾ മികച്ച വളർച്ചയും വിളവും ലഭിക്കുമെന്നതിൽ തർക്കമില്ല. കാർഷിക അഭിവൃദ്ധിയിൽ ശുഭപ്രതീക്ഷകളോടെ കൃഷിയിറക്കിയ വിവിധ ശ്രേണിയിൽപ്പെട്ട കർഷകരുടെ സ്വപ്നം പൂവണിയാനുള്ള നാളുകൾക്കായി കാത്തിരിക്കാം. കൃഷി എന്നത് ഒരു പാഷനായി മാറുന്ന ഇക്കാലത്ത് ഓണവിഭവങ്ങൾ ഓരോ വീട്ടുമുറ്റങ്ങളിലും ഉണ്ടാകുക എന്ന സന്ദേശം ഏറ്റെടുത്ത കുടുംബങ്ങൾക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം നൽകി കൃഷിവകുപ്പും സ്വന്തം കൃഷിഭവനുകളും കൂടെയുള്ളപ്പോൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തികഞ്ഞ ആവേശത്തിലാണ്. ഇന്ന് ഈ പരമ്പരയുടെ 3-ാം അധ്യായത്തിൽ നമുക്കൊപ്പമുള്ളത് നിരവധി വീട്ടമ്മമാരെ, വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ നല്ല കർഷകരാക്കി കൃഷി വരുമാനമാക്കി മാറ്റാനുള്ള രീതിയിൽ പരിശീലനങ്ങൾ നൽകി ജൈവകൃഷിയിലൂടെ വരുമാനവും ആരോഗ്യവും നേടുന്നതിനുള്ള വഴിയെ സഞ്ചരിച്ച് പരിശീലനങ്ങൾ നൽകി അനന്തപുരി ജൈവ പരിശീലന കളരി എന്ന സ്ഥാപനത്തിന് നേതൃത്വം നൽകി അതിലൂടെ നിരവധി പേർക്ക് സൌജന്യമായി കാർഷിക പരിശീലനങ്ങൾ നൽകി വരുന്ന തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ ശ്രീ ആർ രവീന്ദ്രനാണ്. മട്ടുപാവ് കൃഷിയിലൂടെ വീടുകളിൽ പച്ചക്കറികളുടെ വിളപ്പൊലിമ തീർത്ത ശ്രീ ആർ രവീന്ദ്രൻ ചിട്ടയായ വഴികളിലൂടെയാണ് കൃഷിരീതികൾ പകർന്നു നൽകുന്നത്. അതുകൊണ്ടുതന്നെ ഓണക്കാല പച്ചക്കറികൾക്കായി തയ്യാറെടുക്കുന്നവർക്കെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃഷിക്ക് ഏറെ മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല.
3: ഇപ്പോൾ ഓണക്കാല പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള എല്ലാ തുടക്കം കുറിച്ച് കഴിഞ്ഞു. നമ്മൾ മണ്ണെല്ലാം തയ്യാറാക്കി വിത്ത് തൈകൾ നട്ട് കഴിഞ്ഞു. ഇപ്പോൾ 2 ആഴ്ചയോളം ആയി. 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് ചെയ്യേണ്ട വളപ്രയോഗത്തെക്കുറിച്ചുള്ള കാര്യമാണ് എനിക്കിന്ന്.

പറയാനുള്ളത്. പക്ഷെ ഞാൻ കൃഷി ചെയ്യുന്ന രീതിയിൽ ജൈവവള കൃഷി മാത്രമേ ഉള്ളൂ. ജൈവവളം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ജൈവവളങ്ങളാണ്. അതിൽ ഫിഷമിനമുണ്ട്, മുട്ടമിശ്രിതമുണ്ട്, ഹൃദയാമൃതമുണ്ട്, സസ്യാമൃതമുണ്ട്, അങ്ങനെ പല രീതിയിലും ഉള്ള ജൈവവളങ്ങൾ ഉണ്ടാക്കിയെടുത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓണക്കാലത്ത് കൃഷിക്ക് ചെയ്യുന്നവർക്കും ഇതേപോലുള്ള വളങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്യൂഡോമോണോസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കും. ഉപയോഗിക്കുന്നത് അത് കീടങ്ങളെ നിയന്ത്രിക്കാനും നാമ്പിച്ചിയൽ രോഗം, വേരിച്ചിയൽ രോഗം ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് സ്യൂഡോമോണോസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ വിജയകരമായിട്ടാണ് നടക്കുന്നത്. രണ്ടാഴ്ച കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, അതായത് എൻ്റെ കണക്കും പ്രകാരം ഒരു ചെടിയില ഒരു 7-8 ഇല പ്രായം വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യുന്ന ഫിഷമിനോ. അപ്പോൾ ഇതെല്ലാം നേരത്തെ തയ്യാറാക്കി വയ്ക്കും. തയ്യാറാക്കി വെച്ചിട്ട് ഫിഷമിനോ നമ്മൾ ഡൈലൂട്ട് ഒഴിച്ചു കൊടുക്കും. സാധാരണ ഫിഷമിനോ ഉപയോഗിക്കുന്നത് മത്തിയും ശർക്കരയും വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം മത്തിക്കൊക്കെ ഭയങ്കര വിലയാണ്. അതിൻ്റെ ഒരു ഇതിൽ കൊഞ്ചിൻ്റെ വേസ്റ്റും ഞണ്ടിൻ്റെ വേസ്റ്റും വെച്ച് വരെ ഞാൻ ഫിഷമിനോ ഉണ്ടാക്കി. സാധാരണ മത്തിയും ശർക്കരയും വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ഫലവത്തായ രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റി. പുറത്തുള്ള ചെടികളുടെ വളർച്ച അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഫിഷമിനോ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ 30 ഇരട്ടി വെള്ളം ചേർത്ത് എൻ്റെ ചുവട്ടിൽ ഒഴിക്കുന്നുണ്ട്. 35 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് അരിച്ചെടുത്ത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. ചെടികൾക്ക് വളരെ വളർച്ച ഉണ്ടാകുന്നുണ്ട്. അതേപോലെ പുഷ്പിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. പുഷ്പം മാത്രം ആഗ്രഹിക്കുന്ന ആ ചെടികൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ മേൽവളമായിട്ട് നമ്മൾ ചെയ്യുന്നത് വീണ്ടും കുറച്ച് നമുക്ക് ചാണകപ്പൊടി. സാധാരണ എല്ലാവരും ചാണകം ഉണക്കി പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതല്ല, ഗുണം കൂടുതൽ പച്ച ചാണകം ഉപയോഗിക്കണം. പച്ച ചാണകം കൊണ്ടുവന്ന് സൂര്യപ്രകാശം തട്ടാതെ വെച്ച് അത് പൊടിയാനുള്ള സാഹചര്യം ഉണ്ടാവും. അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുകൂടാതെ നമുക്ക് പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ ഗോമൂത്രം കിട്ടുമെങ്കിൽ അതിൽ ചേർക്കാം. ചേർത്തിട്ട് കടലപ്പിണ്ണാക്ക് കുതിർത്ത് 5 ദിവസം വെച്ചിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിനെ നമുക്ക് ഡൈലൂട്ട് ഒഴിച്ചു കൊടുക്കാം. ചെടികൾക്ക് ഭയങ്കര വളർച്ചയാണ് അതിൽ കിട്ടുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു വളമാണ് കോഴിക്കാഷ്ടം വെച്ച്. അതിനിപ്പോൾ സസ്യാമൃതം എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത്. സാധാരണ കോഴിക്കാഷ്ടം ചൂടാണ്, സ്മെല്ലാണ്. ഇത് ചൂടും സ്മെല്ലും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് കൈകൊണ്ട് വാരി ചെടിക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് നമ്മളിപ്പം 15 ദിവസം കഴിഞ്ഞിട്ട് ഫിഷമിന് ഉപയോഗിക്കാം. അത് കൂടാതെ നമ്മൾ മണ്ണിലിട്ട വളത്തിൻ്റെ ആ ഇത് രീതി അനുസരിച്ച് എത്രത്തോളം നമ്മൾ ഇട്ടെന്നുള്ള കാര്യം കൃഷി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അതിൽ നമുക്ക് ചെടിയുടെ വളർച്ച കാണുമ്പോൾ അറിയാം. എന്തെങ്കിലും ഒരു വളർച്ചയ്ക്ക് ഒരു കുറവ് വരണമെങ്കിൽ ചെയ്യാം ഈ സസ്യാമൃതം നമുക്ക് ഇടാം. അതിനോടൊപ്പം തന്നെ പച്ച ചാണകത്തിൽ കലക്കിയുള്ള കടലപ്പിണ്ണാക്കുമായിട്ടുള്ള അതിൻ്റെ തെളിയൊക്കെ കുഴിച്ചു കൊടുക്കുമ്പോൾ ചെളിയൊക്കെ നല്ല വളർച്ച ഉണ്ടാകുന്നുണ്ട്. വളർച്ച ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അത് പെട്ടെന്ന് മുട്ടിടാനുള്ള ഇതും. സാധാരണ നമുക്ക് വെണ്ടയൊക്കെ നട്ടു കഴിഞ്ഞാൽ ഒരു 35 ദിവസത്തിൽ നമുക്ക് കാ അടക്കത്തക്ക സംവിധാനം ഉണ്ടാകും. നേരെ മറിച്ച് നമ്മൾ വളപ്രയോഗം കുറവാണെന്നുണ്ടെങ്കിൽ 40-45 ദിവസമാകും. പൂത്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട എന്ന് വെച്ചാൽ നമുക്ക് ഒരു മുട്ടമിശ്രിതമുണ്ട്, എഗ്ഗമിനോ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. 3 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തു നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. വൈകുന്നേരം വളകളിൽ ചെയ്യാവൂ, രാവിലെ ചെയ്യരുത്. ചെയ്തിട്ട് സൂര്യപ്രകാശം അടിക്കരുത്. മൊട്ട് വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് തക്കാളിയിലൊക്കെ ആണെങ്കിൽ ആ മൊട്ട് വന്ന് പൂവെല്ലാം വിരിഞ്ഞ് കൊല കൊല നമുക്ക് കാ പിടിക്കണ കാണാം. ഒരൊറ്റ പൂ പോലും നഷ്ടപ്പെടില്ല. പൂ നഷ്ടപ്പെടാതെ കാ വരണമെങ്കിൽ ശരിക്കുള്ള പോളിനേഷൻ നടക്കാനുള്ള സൗകര്യം കൂടി വേണം. തേനീച്ച കോളനി വല്ലതും നമ്മൾ കൃഷിസ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഫലവത്താണ്. നമുക്ക് 2 ഉപയോഗമാണ്. നമുക്ക് തേനും കിട്ടുന്നുണ്ട്, പോളിനേഷൻ നടക്കാനുള്ള സൗകര്യം കിട്ടുന്നുണ്ട്. പിന്നെ കായ്ഫലം കിട്ടുന്നതിനാണെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും മേൽവളം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ച് വിടുന്നവർക്ക് ആർക്കും കൃഷിയിൽ ഒരു പരാജയവും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഗ്രോ ബാഗ് കൃഷി ചെയ്യത്തക്ക ടെറസ് കൃഷിക്ക് ഒരു പ്രത്യേകമായിട്ടൊരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് സുരക്ഷിത മട്ടിപ്പാവ് ജൈവ കൃഷി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൽ പറയുന്നത് 1 കിലോ ഭാരം പോലും നമ്മൾ ടെറസ് താങ്ങരുത്, 1 തുള്ളി വെള്ളം പോലും ടെറസ് വീഴരുത് എന്നുള്ള മെത്തേഡിലാണ്. പിന്നെ വളപ്രയോഗത്തിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കായ്ഫലം കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും വളം കൊടുക്കുക. അതൊരു പ്രത്യേകമായിട്ടുള്ളതാണ്. ആ ടെറസ് കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് ടെറസിൽ ഈ ചെടിക്ക് ഉപയോഗിക്കുന്ന വെള്ളം ഒട്ടും നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുന്ന വെച്ചാൽ അതിന് വെള്ളം ഒഴിക്കുന്ന വെള്ളമല്ല നഷ്ടപ്പെടുന്നത്, അതിന് ആ ചെടിക്ക് കൊടുത്ത ആഹാരമാണ് നഷ്ടപ്പെടുന്നുള്ളൊരു എല്ലാവർക്കും ആ ചിന്ത വേണം. അതനുസരിച്ച് വെള്ളം ഒഴിക്കുന്ന ലിമിറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ രാവിലെ വെള്ളം ഒഴിക്കുകയാണ്. രാവിലെ ഒഴിക്കുമ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ ഹോൾ കാണും. അത് ടെറസിനെ മോൾ ചെയ്യുന്നതാണെങ്കിൽ ചെടിച്ചട്ടി ഇരുന്നാലും ഗ്രോ ബാഗ് ഇരുന്നാലും അടിയിലൊരിക്കലും ഹോൾ ഇടാൻ പാടില്ല, സൈഡിലേ ഇടാവൂ. അത് ഞാൻ വരുന്നവർക്കെല്ലാം അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വെച്ചേക്കുന്നതെല്ലാം സ്റ്റാൻഡിലാണ്.
സ്റ്റാൻഡ് വെക്കുമ്പം ഒരു 13 ഇഞ്ച് പൊക്കത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഓരോ ഗ്രോ ബാഗും ചെടിച്ചട്ടികളും. അപ്പം വെള്ളം അഥവാ വീഴുന്നാലും അടിയിലൊരു ട്രേ വെച്ച് കൊടുക്കും. ആ വെള്ളം ഒട്ടും നഷ്ടപ്പെടാതെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വെള്ളം ലിമിറ്റ് ചെയ്യുക. വെള്ളം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഈ മഴ സമയത്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മഴ സമയത്ത് 2 പോരായ്മകൾ

0: ഉണ്ടാവാം. നല്ല പുഷ്ടിയായിട്ടിരിക്കുന്ന ചെടിക്കാണെങ്കിൽ ഒരുവിധം മഴ പെയ്താൽ ആ ചെടിയിലെ ചുവടിൽ വെള്ളം കിട്ടൂല, അത് ഇലയെല്ലാം മറിഞ്ഞ് പുറത്തു പോവുകയാണ്. അപ്പോൾ നമ്മൾ കാരണം മഴ പെയ്തല്ലോ ഇനി വെള്ളം ഒഴിക്കണ്ടെന്ന് വിചാരിക്കരുത്, പോയി നോക്കണം. ആ ഒന്ന് മണ്ണിൽ വേളിൽ വെച്ചൊന്ന് ചുരണ്ടി നോക്കണം, അപ്പോൾ അറിയാം വെള്ളം ഏർപ്പാലില്ല. ആ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും കൂടുതലുള്ള മഴ സമയത്ത് ഇതിനകത്ത് വീഴുന്ന വെള്ളം നമുക്ക് ശേഖരിക്കാൻ പറ്റും. അതിൽ പ്രത്യേകിച്ച് ടെറസ് കൃഷിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരിക്കലും തറയിൽ വെക്കരുത്. ടെറസ് കൃഷിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡ് പോലുള്ള വളങ്ങളാണ് ആവശ്യം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഹൃദയാമൃതം എന്നൊരു വളം ഉണ്ടാക്കുന്നുണ്ട്. അത് ലിക്വിഡായിട്ട് നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഗ്രോ ബാഗിലൊക്കെ ആകുമ്പോൾ വീണ്ടും മണ്ണും വളവും കൂടി മിക്സ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ അത് നിറഞ്ഞു പോകും, നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. ഈ ലിക്വിഡായിട്ടുള്ള വളം ഒഴിക്കുന്ന സമയത്ത് അതിന് ആ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ പോഷകഘടകങ്ങളും അതിൽ കിട്ടുന്നുണ്ട്. അത് പൂക്കാനും കായ്ക്കാനും ചെടി വളരാനും കീടങ്ങൾ വരെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെറസിൻ്റെ മുകളിലല്ല, നമ്മൾ ഏത് കൃഷി തറയെ കൃഷി ചെയ്താലും ചെയ്യണമെന്ന് വെച്ചാൽ കീട നിയന്ത്രണം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ ചെയ്യേണ്ടത് കീടം ഉണ്ടോ ഇല്ലയോ, നമ്മുടെ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് വേപ്പെണ്ണ മിശ്രിതമുണ്ട്, നമുക്ക് വെളുത്തുള്ളി കാന്താലി മിശ്രിതമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കീടത്തിന് നോക്കരുത്, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് വിലകളിലെല്ലാം അടിക്കണം. അപ്പോൾ കീടങ്ങൾ വരാതിരിക്കുന്നുണ്ട്, പയറിന് ചാഴി വരുന്നുണ്ട്, മുഞ്ഞ വരുന്നുണ്ട്. ഈ മുഞ്ഞയ്ക്കെല്ലാം വെളുത്തുള്ളി കാന്താരി മുളക് മിശ്രിതം നമ്മൾ ഈ മുഞ്ഞൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ പിന്നെ അത് ഉണ്ടാവില്ല. ഫിഷമിനും ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാഴി പോലുള്ള കീടങ്ങൾ വരുന്നില്ല. അപ്പോൾ അതിനൊക്കെ സംരക്ഷിക്കാൻ പറ്റും. ചെയ്യേണ്ട കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ അത് കായ്ച്ചു തീരുന്ന നേരം നമ്മൾ ഇതുപോലെ ആവർത്തിച്ച് വരികയാണെങ്കിൽ നമുക്ക് കൃഷിയിൽ ഒരു നഷ്ടവുമില്ല. ഈ ഓണക്കാലത്ത് എല്ലാ മനസ്സിലും ഒരു കുട്ട പച്ചക്കറി പറിക്കണമെന്നാണ്. ആ ഒരു കുട്ട പച്ചക്കറി പറിക്കത്തക്ക വിധത്തിലാണ് ഞാൻ ക്ലാസ് കൊടുക്കുന്നതും. അവിടെ വന്ന് പഠിക്കുന്ന എല്ലാം 100 പേരിൽ 95% ആൾക്കാരും നല്ലപോലെ ഇത് ചെയ്യുന്നുണ്ട്. അനന്തപുരി ജൈവ കൃഷി പഠന കളരി എന്നുള്ളൊരു സ്ഥാപനമാണ് എനിക്കുള്ളത്. ഞാനും CTCRIയിലെ ഒരു പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ CS രവീന്ദ്രൻ സാറ്, ഞങ്ങൾ രണ്ടുപേരാണ് പഠിപ്പിക്കുന്നത്. പിന്നെ വിജയഭാസ്കർ എല്ലാം എല്ലാ ക്ലാസ്സിനും വരും, അവരുടെ അനുഭവങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് അവരുടെ പ്രോഗ്രാമിൽ പ്രോജക്റ്റെല്ലാം വെച്ച് അതിൻ്റെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ തന്നെ നിറയാണ്. അതേപോലെ ചെയ്യാനുള്ളൊരു മനസ്സവർക്ക് തോന്നിയാണ്. ആ വിധത്തിലാണ് അവിടെ പഠിപ്പിച്ച് വിടുന്നതും. ഈ ചെയ്യണമെങ്കിൽ നമ്മളെ കൃഷിക്ക് ഒരു ദോഷവും നഷ്ടവും വരുന്നില്ല. ഞാനിവിടെ ഈ ക്ലാസ് കൊടുക്കുന്നുണ്ട്, അടുത്ത ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്തു. രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം, 88 48 74 84 03. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, 88 48 74 84 03. അപ്പൊ ഈ നമ്പറിൽ വിളിച്ചിട്ട് നെക്സ്റ്റ് ബാച്ചിലേക്കാണെന്ന് പറഞ്ഞോളൂ. നിങ്ങൾ വേണ്ടത് എൻ്റെ വാട്സപ്പ് നമ്പർ ഇത് തന്നെയാണ്. ആ നമ്പറിൽ നിങ്ങളെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇത്രയും അയച്ചുതരിക. എന്നിട്ട് ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളെല്ലാം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങളെ വിളിച്ചറിയിക്കും. ക്ലാസ് കഴിയുന്നവരെ മാത്രമേ ഞങ്ങൾ ഈ അനന്തപുരി ജൈവകൃഷി പഠന കളരി എന്നുള്ള ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുള്ളൂ. ഇനി ആ ഗ്രൂപ്പിൽ കൂടിയാണ് ഞങ്ങൾ സംശയ നിവാരണങ്ങളെല്ലാം തീർക്കുന്നത്. എപ്പോഴും ഏതവസരത്തും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കാം. ഈ ടെറസ് കൃഷി ചെയ്യുന്നതിൽ ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ കൂടുതലും വീട്ടമ്മമാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ചെയ്യാൻ അവരുടെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ രീതിയിലുള്ള വളപ്രയോഗങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഓണത്തിന് പച്ചക്കറികൾ, ഒരു വിഷമയം ഇല്ലാത്ത പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ സദ്യക്കൊള്ളാം. ഞാൻ ഈ നെല്ല് വരെ എൻ്റെ ടെറസ് കൃഷി ചെയ്യുന്നുണ്ട്. മാവേലി വരുമ്പോൾ വിഷമായിട്ടുള്ള ഒരു ആഹാരവും ഞാൻ കൊടുക്കില്ല. എൻ്റെ ടെറസിൻ്റെ മുകളിൽ എൻ്റെ പറമ്പിലും ഉള്ള ആ ഉൽപ്പന്നങ്ങൾ വെച്ചുള്ള കറി തന്നെയാണ് വെക്കുന്നത്. ഭക്ഷണ രീതി അങ്ങനെയാണ്. ആ വിധത്തിൽ എല്ലാവർക്കും ചെയ്യാം. അങ്ങനെ ചെയ്യാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഓണക്കാല പച്ചക്കറികളിലെ അടിസ്ഥാന വളപ്രയോഗവും സംരക്ഷണ രീതികളുമെല്ലാം മനസ്സിലായല്ലോ. ദൈനംദിനം ശ്രദ്ധ ചെലുത്തി പരിപാലിച്ചാൽ 100 മേനി ഉറപ്പ്. ഇന്നത്തെ അധ്യായത്തിൽ പങ്കെടുത്ത് കൃഷി അറിവുകൾ പങ്കുവച്ചത് അനന്തപുരി ജൈവ പഠന കളരിയുടെ അമരക്കാരനും ജൈവ കർഷകനും നിരവധി പുരസ്കാര ജേതാവും കൂടിയായ തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി ശ്രീ R. രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 6 മണി.
3: നമസ്കാരം. പ്രധാന വാർത്തകൾ.
2: സംസ്ഥാനങ്ങളിലെ ആംബുലൻസ് സേവനങ്ങൾ ഏകീകരിക്കാനും അടിയന്തര ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് മാർഗരേഖ തയ്യാറാക്കി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda മാർഗരേഖ പ്രകാശനം ചെയ്തു. ശ്രീലങ്കയിൽ നടന്ന സുരക്ഷാ ഉച്ചകോടിക്കിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അനൌദ്യോഗിക ചർച്ചകൾ നടന്നെന്ന മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നതായി ആരോപിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനങ്ങളിലായി 2,000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്നും ചോദ്യോത്തരവേളയിൽ വിദ്യാഭ്യാസ മന്ത്രി. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും പങ്കെന്ന് SIT. സമഗ്ര റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കോവളം കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിന്റെ ഈ വർഷത്തെ ഗിഫ്റ്റഡ് ട്രഡീഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് നാളെ നിർവഹിക്കും. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. രാത്രി 10:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 372 പോയിന്റ് താഴ്ന്ന് 76,728. നിഫ്റ്റി 110 പോയിന്റ് ഇടിഞ്ഞ് 23,946 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയും ഗ്രാമിന് 12,845 രൂപയുമാണ് ഇന്നത്തെ വില. FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 8 മണിക്ക്.

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ഓമന മൃഗങ്ങളിൽ ശസ്ത്രക്രിയകൾ. ഡോക്ടർ അനൂപ് ആറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:30 സംഗീതസുധ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം ഫാദർ തോമസ് കുട്ടിയിൽ അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതി റിലേ.

നാളെ രാവിലെ 5:55 സുഭാഷിതം ആനന്ദവല്ലിയമ്മ അവതരിപ്പിച്ചത്. 6:02 അറിയിപ്പുകളെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ വസന്തം എന്ന കവിത, ആലാപനം ഡോക്ടർ എസ് അശ്വതി. തുടർന്ന് ഉദയഗീതം, എം ജി രാധാകൃഷ്ണൻ ആലപിച്ച ലളിതാഷ്ടകം, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന് 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജോലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 64. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. 12:00 ഗാനോപഹാരം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം ഗാനോപഹാരം തുടരും. 11:02, 12:20, 12:50, 2:30 ഈ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 11:30 2:45 4:00 തിരൈപ്പൂക്കൾ. 12:02 ഹരിതവാണി കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര ഭാഗം 7. കാട്ടുതാറാവുകൾ രചന സി റഹീം. 12:40 പ്രകാശധാര അർട്ടിക്കേരിയ എന്ന അലർജി രോഗം ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു. രണ്ടിന് ക്യാമ്പസ് കളേഴ്സ്, 2:00 മായാമുദ്രകൾ, 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖരൻ നായർ പങ്കെടുത്ത പരിപാടി. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം ഡോക്ടർ എം കെ അനിലുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധ, എൻ ഗായത്രി അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം ആനന്ദവല്ലിയമ്മ അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതി റിലേ.

നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.3°C, കുറഞ്ഞ താപനില 22.9°C, പെയ്ത മഴ 9.2 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.8°C, കുറഞ്ഞ താപനില 23.5°C, പെയ്ത മഴ 7.6 mm. അറിയിപ്പ് കഴിഞ്ഞു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സൂര്യഗായത്രി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, കൃഷ്ണചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയത്. ONV കുറുപ്പിൻ്റെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡി അല്ലേ?
3: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
2: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഗിരീഷ് പുത്തഞ്ഞരുടെ വരികൾ, SP വെങ്കടേഷിന്റെ സംഗീതം, യേശുദാസും ചിത്രയും പാടിയത്, ചിത്രം ശിപ്പായി ലഹള.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ആദ്യം ചിത്ര പാടിയത്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ ധീരതാ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണമാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടന്നത്. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ ശ്രീമതി മുർമു കൈമാറി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഈ വിഷയത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചെങ്കിലും മറ്റ് നടപടികളുമായി പ്രതിപക്ഷാംഗങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പങ്കിന് തെളിവുകളുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. ആകെ 7 പ്രതികളാണുള്ളത്. കേസ് ജൂലൈ 20 വീണ്ടും പരിഗണിക്കും. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള പാർലമെന്ററി സമിതിയുടെ ഔദ്യോഗിക യോഗമാണ് ആനച്ചാലിൽ നടന്നത്. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. ഒരു വശത്ത് അണക്കെട്ടിന്റെ സുരക്ഷയും മറുവശത്ത് ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന 2 പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ആശങ്കകളും ആവശ്യങ്ങളും കമ്മിറ്റിക്ക് മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് JB മേത്തർ MP പറഞ്ഞു. യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി സമിതി അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന ജലവിഭവ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
0: ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ക്ഷേത്ര രജിസ്റ്ററുകളും 7.5 പൊന്നാനയും പരിശോധിക്കും. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആന്റ് സെക്യൂരിറ്റി ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. സെൻസസ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് സെൽഫ് എന്യൂമറേഷൻ ഡേ ആചരിച്ചു. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പ്രധാന ഓഫീസുകൾ ഉൾപ്പെടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ജില്ലയിൽ ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്കു പ്രകാരം 40,463 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ 3,128 പേർ സ്വയം വിവരം നൽകൽ പ്രക്രിയയുടെ പ്രാരംഭഘട്ടവും ആരംഭിച്ചു. SE.census.gov.in എന്ന വെബ് പോർട്ടലിലൂടെ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ

0: വേഗത്തിൽ പൂർത്തിയാക്കാനാകും.
1: തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബിജെപി കൌൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടി. ബിജെപി കൌൺസിലർമാർ ഹാജർ ബുക്ക് മാറ്റിവെക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് യോഗത്തിൽ പ്രതിഷേധം തുടങ്ങിയത്. ഇതേ തുടർന്ന് ഇരു പാർട്ടികളുടെയും ജനപ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കോൺഗ്രസ് കൌൺസിലർമാർ ഹാജർ ബുക്ക് കൈയടക്കി വെക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് ബിജെപി ആരോപിച്ചു. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എമ്മിന് നാലാമത്തെ കേസിൽ 28 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ച് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി. 54,000 രൂപ പിഴ വിധിച്ചു. മുൻപ് വിധി പ്രസ്താവിച്ച 3 കേസിലെയും ശിക്ഷാ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സ്കൂളുകളിലെ ത്രിഭാഷാ പഠന നയം നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ബാധകമായിരിക്കില്ലെന്ന് CBSE. ഇത് സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ബോർഡ് പുറപ്പെടുവിച്ചു. നിലവിൽ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ 3-ാം ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വ്യാപക മഴ. ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കണ്ണൂർ ജില്ലയിൽ ഇന്ന് രാവിലെയോടെയാണ് മഴ ശക്തമായത്. ചിലയിടങ്ങളിൽ ഇടത്തരം മഴയും മറ്റിടങ്ങളിൽ ഇടവിട്ടുള്ള ഇടത്തരം മഴയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പെരിങ്ങോം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്, 56 മില്ലിമീറ്റർ. പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 2 എണ്ണം 50 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 20 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 10 സെന്റിമീറ്റർ വീതവും ഉയർത്തി. ജില്ലയിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
1: സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികളാണിവർ. ജൂൺ മാസത്തിൽ 197 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ അരോമ ചുണ്ടൻ ജേതാക്കൾ. ഈ വർഷം നീറ്റിലിറക്കിയ അരോമ ചുണ്ടന്റെ ആദ്യ മത്സരമാണിത്. നടുഭാഗം ചുണ്ടനാണ് 2-ാം സ്ഥാനം. നടുവിലെ പറമ്പൻ 3-ാം സ്ഥാനവും നേടി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങൾ ഏകീകരിക്കാനും അടിയന്തര ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
0: രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഗുണനിലവാരം, ലഭ്യത, കാര്യക്ഷമത, പ്രതികരണശേഷി എന്നിവ ഉറപ്പാക്കാൻ ഏകീകൃത മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണ് പ്രവർത്തന മാർഗരേഖയുടെ ലക്ഷ്യം. ആംബുലൻസുകളുടെ തരംതിരിക്കൽ, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിന്യാസവും ആസൂത്രണവും, മനുഷ്യവിഭവശേഷിയുടെ ആവശ്യകത, ഉപകരണങ്ങൾ, മരുന്നുകൾ, പരിശീലനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആംബുലൻസ് സേവനങ്ങളെ 112 എന്ന ഏകീകൃത അടിയന്തര പ്രതികരണ നമ്പറുമായി ക്രമാനുഗതമായി സംയോജിപ്പിക്കും. പ്രവർത്തന മാർഗരേഖ രാജ്യത്തിന്റെ അടിയന്തര ആരോഗ്യ പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. കോട്ടയത്ത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 20 ടൺ കക്കാത്തോട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. രേഖകളില്ലാതെ വൈക്കം TV പുരത്തുനിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ലോഡാണ് ഉദ്യോഗസ്ഥർ കുലശേഖരമംഗലത്ത് വാഹനം പിന്തുടർന്ന് പിടിച്ചെടുത്തത്. 40,000 രൂപ പിഴയും ഈടാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഇതുവരെ കേട്ടത് സന്ധ്യാഗീതം. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെടുമ്പോഴും ചില ആഗ്രഹങ്ങൾ കൈവിട്ടു പോകുമ്പോഴും മനുഷ്യന്റെ മനസ്സ് തളർന്നുപോകും. നഷ്ടങ്ങളിൽ മനംനൊന്ത് ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. നഷ്ടപ്പെട്ടതിനേക്കാൾ ഇനിയും പലതും നേടിയെടുക്കാൻ ജീവിതം ബാക്കിയുണ്ടല്ലോ എന്നാരും ചിന്തിക്കാറില്ല. കൈവിട്ടുപോയതിനെ ഓർത്ത് കരയുമ്പോൾ ബാക്കിയുള്ള ജീവിതത്തെ മറക്കരുത്. എല്ലാവർക്കും എല്ലാം നേരിടാനും എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാനുമുള്ള മനസ്സും സന്തോഷമുള്ള ഒരു ജീവിതവും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് കടക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി ഓമന മൃഗങ്ങളെ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. നായകളിൽ ഡോക്കിംഗ് അഥവാ വാൽ മുറിച്ചു മാറ്റൽ, കോപ്പിംഗ് അഥവാ ചെവി മുറിക്കൽ തുടങ്ങിയ സൌന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ചോദ്യം കേട്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. ഇനി ഇന്നത്തെ പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ കാണാൻ പോയി. നഗരത്തിലെ തിരക്കുള്ള ഒരു സ്ഥലത്താണ് വീട്. സുഹൃത്തിന്റെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. കതക് തുറന്നു വന്ന സുഹൃത്തിന്റെ കയ്യിൽ സ്വന്തം കുട്ടിയെ പോലെ ഒരു നായയുണ്ട്. അതിനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, മടിയിൽ കിടത്തുന്നു, ഒപ്പം എന്നോട് സംസാരിക്കുന്നുണ്ട്. സ്വന്തം കുട്ടികളെ പോലെ എത്ര അരുമയായാണ് അവർ അതിനെ പരിപാലിക്കുന്നതെന്നോ. എന്തസുഖം വന്നാലും ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകും. പ്രത്യേക ആഹാരക്രമം എല്ലാം ഉണ്ട്. ഒറ്റപ്പെട്ട് താമസിക്കുന്ന മാതാപിതാക്കൾക്ക് ഓമന മൃഗങ്ങൾ ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. എന്തിനാണ് ഈ കഥയൊക്കെ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ? കാര്യമുണ്ട്. നമ്മുടെ ഓമന മൃഗങ്ങൾക്ക് എന്ത് പറ്റിയാലും ഇന്ന് ഒരുപാട് ചികിത്സയുണ്ട്, സർജറി വരെയുണ്ട്. പക്ഷേ സർജറിക്ക് അവരെ സജ്ജരാക്കാനും സർജറി കഴിഞ്ഞുള്ള പരിപാലനവും ഒക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതാ ഈ ചർച്ച കേൾക്കൂ. വെറ്റിനറി സർജനായ ഡോക്ടർ അനൂപ് ആറുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ അനൂപ്, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: ഡോക്ടർ അനൂപ്. ഇന്നിപ്പം നമ്മൾ പെറ്റ്സ് അല്ലെങ്കിൽ അരുമ മൃഗങ്ങൾ എന്ന് പറയുമ്പം മിക്ക ആൾക്കാരും ഇപ്പം വളർത്തുന്നുണ്ട്. ആദ്യം തൊട്ടേ മനുഷ്യരുടെ കൂടെ ഈ മൃഗങ്ങൾ ഉണ്ട്. ഈ ഒരു പ്രവണത കൂടുന്നതിന്റെ ഒരു കാരണം എന്തുവാണ്?
2: ബേസിക്കലി മാൻ ബീയിങ് എ സോഷ്യൽ അനിമൽ എന്നുള്ള ഒരു വാക്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ഒരു അനിമൽ എന്ന് പറയുന്ന ഡോഗാണ്. ഏർലി മാൻ്റെ ടൈം മുതൽ നമ്മളോടൊപ്പം ഉള്ള, അതായത് നമ്മളുടെ എവല്യൂഷനോടൊപ്പം തന്നെ ഇവോൾവ് ചെയ്ത് വന്ന ഒരു അനിമൽ തന്നെയാണ് ഡോഗ്. ഒഫ്കോഴ്സ് അതിനുശേഷം പല അരുമ മൃഗങ്ങളെയും നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. അപ്പം മനുഷ്യൻ ഒരു കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും നമ്മുടെ ഒപ്പമുള്ള ഒരു അനിമൽ എന്നുള്ള രീതിയിലാണ് അരുമ മൃഗങ്ങൾ നമ്മൾ എടുത്ത് വളർത്തുന്നത്. അത് എസ്പെഷ്യലി നമ്മൾ മൊത്തമായി നോക്കിക്കഴിഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ കൊറോണയുടെ സമയത്ത് നമ്മൾ ഐസൊലേറ്റഡ് ആയിപ്പോയ ആ സമയത്ത് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനും ഒക്കെ പറ്റിയ ഒരു കമ്പാനിയനായി മാറുകയാണ് ചെയ്തത്. കൊറോണയ്ക്ക് ശേഷം വളരെ ഹ്യൂജ് ആയിട്ട് ഒരുപാട് കൂടിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വരുന്ന ഒ പിയുടെ എണ്ണം നോക്കിയാലും ടോട്ടൽ പെറ്റ് പോപ്പുലേഷൻ നോക്കിയാലും വളരെ ഡ്രാസ്റ്റിക്കലി കൊറോണയ്ക്ക് ശേഷം എസ്പെഷ്യലി കേരളത്തിൽ നല്ല കൂടുതലാണ്.
1: നമ്മൾ ഈ അരുമ മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻലി നമ്മുടെ നായും പൂച്ചകളും ആണ്. മറ്റേ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം സർ, നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയമാണ് നമ്മുടെ പെറ്റ്സിന്റെ ശസ്ത്രക്രിയകൾ. അപ്പം ഏതൊക്കെ എങ്ങനത്തെയൊക്കെ ശസ്ത്രക്രിയകളാണ് നമ്മുടെ പെറ്റ്സിന് മിക്കവാറും ചെയ്യുന്നത്?
2: നമുക്ക് ശരിക്കും ഒരു

0: 10 കൊല്ലം മുമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ശസ്ത്രക്രിയ വെറ്റിനറിയിൽ ഒരുപാട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. മേ ബി ഈ കഴിഞ്ഞ ഒരു 10 കൊല്ലം കൊണ്ടാണ് ശസ്ത്രക്രിയ നമുക്ക് എത്രത്തോളം അനിമൽസിൽ ചെയ്യാം. നമ്മുടെ നാട്ടിലത്തെ കാര്യമാണ്, നമ്മൾ പുറം രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് ഒരുപാട് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഹ്യൂമൻസിൽ ചെയ്യുന്നത് പോലെ തന്നെ കംപ്ലീറ്റ് ജനറൽ അനസ്തീഷ്യയിൽ, അത് ഇഞ്ചക്റ്റബിൾ ആയാലും ശരി, അതായത് മരുന്ന് കൊടുത്തുള്ള ജനറൽ അനസ്തീഷ്യയും, അതുപോലെ തന്നെ നമുക്ക് വായുവിലൂടെ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇൻഹലന്റ് അനസ്തീഷ്യയൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇപ്പൊ അനിമൽസിൽ ചെയ്യാൻ കഴിയും. അതിനുള്ള സഫിസ്റ്റിക്കേഷനും എല്ലാം അവൈലബിൾ ആണ്. ഒരു പക്ഷേ മനുഷ്യനിൽ ചെയ്യുന്ന ഒരു 80% സർജറികളും നമുക്ക് ഇപ്പോൾ അനിമൽസിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സർജറികൾ ഇപ്പോൾ നമ്മുടെ നഗരപരിധിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സർജറി വന്ധ്യീകരണ ശസ്ത്രക്രിയ തന്നെയാണ്, അല്ല അഥവാ ABC പ്രോഗ്രാം അല്ലെങ്കിൽ അനിമൽ ബർത്ത് കൺട്രോൾ. അത് പണ്ടൊക്കെ ചെയ്തിരുന്നത് പോലെയല്ല, ഇപ്പൊ വളരെ ചെറിയ താക്കോൽ ദ്വാരം പോലത്തെ വളരെ ചെറിയ ഇൻസിഷനിലൂടെ ഒട്ടും കോംപ്ലിക്കേഷനുകൾ ഇല്ലാതെയും ഒരുപാട് സ്ഥലത്തും ഇപ്പൊ ചെയ്യാൻ കഴിയുന്നു. പ്രൈവറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ കൊടപ്പനക്കുന്ന് സർക്കാരിന്റെ കീഴിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി, നമ്മളെ ഡിസ്ട്രിക്ട് വെറ്റിനറി സെന്റർ, അവിടെയൊക്കെ വളരെ വളരെ എഫക്റ്റീവായിട്ട് വിത്തൌട്ട് എനി കോംപ്ലിക്കേഷൻ ഇങ്ങനത്തെ സർജറികൾ നടക്കുന്നുണ്ട്. വന്ധ്യീകരണ ശസ്ത്രക്രിയ അല്ലാതെ ഡിസീസ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന മറ്റെല്ലാ ശസ്ത്രക്രിയകളും, എല്ലിന്റെ ശസ്ത്രക്രിയ, സ്പൈനൽ സർജറീസ്, പണ്ടൊക്കെ അനിമൽസിന് സ്പൈനൽ സർജറീസിനെ പറ്റി നമുക്ക് ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്പൈനൽ സർജറി ചെയ്യുന്ന ഒന്നോ രണ്ടോ സർജന്മാരെ നമുക്ക് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ കാലഘട്ടം മാറി, നമ്മൾ സ്പൈനൽ സർജറിയിലോട്ട് കടന്നിട്ടുണ്ട്. പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോ സ്പൈനൽ സർജറീസ് വളരെ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിൽ നിന്നും മുമ്പോട്ട് പോയി ക്രേനിയൽ സർജറീസ്, തലച്ചോറിനുണ്ടാക്കുന്ന ക്ഷതങ്ങൾ അല്ലെങ്കിൽ തലയിലെ ക്രേനിയം, തലയൊട്ടിയിൽ പൊട്ടൽ, ഇങ്ങനത്തെ സർജറികളോട് തന്നെ നമ്മൾ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ സോഫ്റ്റ് ടിഷ്യൂ സർജറീസ്, അതായത് നമ്മുടെ ബോഡിയിലുള്ള സോഫ്റ്റ് ടിഷ്യൂ, അതായത് പെരിട്ടോണിയം അല്ലെങ്കിൽ വയറ്, കൊടല്, ലിവർ സംബന്ധമായ സർജറികളും ഒരുപാട് ഒരുപാട് അഡ്വാൻസ് ചെയ്തു. പണ്ടൊക്കെ ഒരു പക്ഷെ ഒരു 10-12 കൊല്ലത്തിന് മുമ്പ് ഒരു ട്യൂമർ അല്ലെങ്കിൽ ഒരു വയറിനകത്തൊരു മുഴ ഡയഗ്നോസ് ചെയ്ത ഡോഗിനെ ഒന്നും ചെയ്യാനില്ല എന്ന അവസ്ഥയിൽ ഇന്ന് ഡോഗിനെക്കാട്ടിലും, അല്ലെങ്കിൽ ഒരു 10 കിലോ ഉള്ള ഡോഗിന് ഒരു 12 കിലോ ഉള്ള ട്യൂമറിന്റെ ഡോഗിനെ പോലും നമുക്ക് രക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വെറ്റിനറി സയൻസ് കേരളത്തിൽ വളർന്നു എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. അത് മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഗവൺമെന്റിന്റെ കീഴിലുള്ള കൊടപ്പനക്കുന്നുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ നമുക്ക് 4-5 അതിസങ്കീർണമായ സർജറികൾ നടക്കുന്നു. അതിൽ ഒരു 80-90% കേസുകളും നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ വലിയൊരു അഡ്വാൻസ്മെന്റ് ആണ്. ഇപ്പോൾ
1: ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ
0: ജീവിക്കുന്നിടത്തോളം ജീവിക്കും എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി. പിന്നെ ഇപ്പോഴത്തെ ഓണറും, പണ്ട് ഡോഗ് എന്നുള്ളത് ഒരു ഗാർഡ് അല്ലെങ്കിൽ ഒരു കള്ളം കയറാതിരിക്കാനുള്ള ഒരാൾ എന്നുള്ളതിൽ നിന്ന് മാറി ഇന്ന് അവൻ കുടുംബത്തിലെ ഒരു അംഗമാണ്. ചില കഥകൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇപ്പൊ ബോംബെ നിന്ന് നമുക്ക് ലിയോ എന്നൊരു പേഷ്യന്റ് കൊടപ്പനക്കുന്ന് വരുമായിരുന്നു. 21 ഡയാലിസിസ് ആണ് ആ പേഷ്യന്റ് നമ്മൾ ചെയ്തത്. അവര് ഈ പേഷ്യന്റിന് വേണ്ടി ബോംബെയിൽ നിന്നും വർക്കെല്ലാം നിർത്തി അവരിവിടെ കൊടപ്പനക്കുന്ന് വന്ന് ഫ്ളാറ്റ് റെന്റിനെടുത്ത് താമസിച്ച് 6 മാസത്തോളം അവരിവിടെ നിൽക്കുകയും 21 ഡയാലിസിസ് ആ പേഷ്യന്റ് നടക്കുകയും.
1: ലിയോ നായയാണ്.
0: നായയാണ്. അപ്പൊ അവർക്ക് ലിയോ എന്ന് പറയുന്നത് സ്വന്തം മകനാണ്. എനിക്കിപ്പോഴും ഓർമ്മ എന്ന് പറഞ്ഞാൽ അവരവനെ താഴെ വെക്കില്ല. അപ്പൊ അവര് ബേസിക്കലി ബോംബെയിലായിരുന്നു. അവർക്കൊരു ലെപ്റ്റോസ്പൈറ വന്ന്, അതായത് എലിപ്പനി വന്ന് കിഡ്നി തകർന്നു പോയ പേഷ്യന്റ് ആണ്. അങ്ങനെ അവര് വന്ന് ഡയാലിസിസ് ചെയ്ത് ലിയോ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയി തിരിച്ചു പോകുന്നുണ്ട്. അവർ പോകാൻ നേരത്ത് നമ്മുടെ അവിടുത്തെ എല്ലാ ഡോക്ടർമാർക്കും ലിയോയുടെ ഫോട്ടോ വെച്ചൊരു കപ്പാണ് പ്രസന്റ്. അതിപ്പോഴും എന്റെ വീട്ടിലിരിക്കുന്നു. അപ്പൊ ആ പണ്ടത്തെ ആ ഗാർഡ് ഡോഗ് അല്ലെങ്കിൽ കള്ളം കയറാതിരിക്കാനുള്ള ആളെന്നുള്ളതിനുപരി അവൻ വീട്ടിനകത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലേക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായി മാറി.
1: സർ പറഞ്ഞതൊരു രോഗം വരുമ്പം ചെയ്യുന്ന സർജറികൾ, ഇപ്പം മിക്കവാറും എല്ലാ സർജറികളും നമ്മുടെ മനുഷ്യരിൽ ചെയ്യുന്ന മാതിരി തന്നെ ഈ അരുമൃഗങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊഴിച്ചൊരു വേറെ ഒരു സബ്ജക്ട് ഉണ്ടല്ലോ, കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത്, നമ്മുടെ ഒരു സൗന്ദര്യവൽക്കരണം ചെയ്യാൻ വേണ്ടി.
0: ഈ കോസ്മെറ്റിക് സർജറിയിലെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിലൊരു ലീഗാലിറ്റി ഇഷ്യൂ നമ്മളെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമെന്ന് ഞാൻ പറയും, പുറം രാജ്യങ്ങളിൽ കോസ്മെറ്റിക് സർജറി വളരെ കോമൺ ആണ്. ഈ കോസ്മെറ്റിക് സർജറിയിൽ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് സർജറി, അതുപോലെ റീകോൺസ്റ്റിറ്റ്യൂട്ടീവ് സർജറി എന്നൊക്കെ പറയാം. അതായത് ഇപ്പം വളരെ നോർമലി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു സർജറിയാണ് ഇയർ ക്രോപ്പിംഗ്. അതെന്ന് പറയുന്നത് ഇപ്പം ഡോബർമാൻ അല്ലെങ്കിൽ ചില ഡോഗുകൾക്ക് ഇയർ താന്നായിരിക്കും കിടക്കുക, പക്ഷെ അവർക്ക് അവരുടെ ആ ലുക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വൈബ് മാറ്റുന്നത് പൊങ്ങി നിൽക്കുന്ന ഇയറുകളായിരിക്കും. അപ്പൊ അങ്ങനത്തെ സർജറി ചെയ്യാനുള്ള താല്പര്യം ഒരുപാട് ഓണേഴ്സ് പ്രകടിപ്പിക്കുന്നു. പക്ഷെ ഇയർ ക്രോപ്പിംഗ്, അതുപോലെ ഡോക്കിംഗ്, ഡോക്കിംഗ് എന്ന് പറയുന്നത് വാല് മുറിച്ചു കളയുന്ന ഒരു പ്രവണത, ഇതെല്ലാം ഇപ്പോഴും ഇന്ത്യയിൽ ലീഗാലിറ്റി ഇഷ്യൂസ് നിലനിൽക്കുന്ന ഒരു സർജറി.
1: ലീഗലി നമുക്ക് ഇവിടെ പെർമിസിബിൾ അല്ലേ, അതോ അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ ഇല്ലേ?
0: അത് സർ, ഇടയ്ക്ക് നമുക്ക് ലീഗലി ഇത് ബാൻ ചെയ്തിരുന്നു. അതായത് ഇയർ ക്രോപ്പിംഗ്, ഡോക്കിംഗ് പോലെയുള്ള പ്രൊസീജിയർ ബാൻ ചെയ്തിരുന്നു. പക്ഷെ അത് കുറച്ച് നാൾക്ക് ശേഷം അത് ആ ബാനിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു. പക്ഷെ ഇപ്പോഴും അത് ഫുള്ളി ബാൻഡ് ആണോ അതോ അത് നമുക്ക് ചെയ്യാമോ എന്നുള്ളതിന് ഇപ്പോഴും ഒരു ലീഗാലിറ്റി ക്ലാരിറ്റി വന്നിട്ടില്ല.

0: ഇതല്ലാതെ നമുക്ക് ഒരുപാട് കോസ്മെറ്റിക് സർജറീസ് ഉണ്ട്. ഇപ്പം നമുക്ക് കണ്ണിന് അഫക്ട് ചെയ്യുന്ന എൻട്രോപ്പിയോൺ, എൻട്രോപ്പിയോൺ വളരെ കോമൺ ആയിട്ട് ഡോഗിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത് പലപ്പോഴും അണ്ടർ ഡയഗ്നോസ്ഡ് ആണ്, അല്ലെങ്കിൽ അൺഡയഗ്നോസ്ഡ് ആയിട്ട് പോകുന്ന ഒരു കണ്ടീഷൻ.
1: കണ്ണ് മൂടി പോകും,
0: അത് കണ്ണിന്റെ പോള ചുരുണ്ട അകത്തേക്ക് വരും. അത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം വരുന്നത്. പക്ഷെ ഇത് വന്ന് വൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണിൽ സ്ഥിരമായ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇവര് മരുന്നൊഴിക്കും, നമ്മുടെ ഓണേഴ്സ് വന്ന് കംപ്ലൈന്റ് പറയും, മരുന്നൊഴിക്കും, മാറും, വീണ്ടും തിരിച്ചു വരും. അപ്പൊ അങ്ങനത്തെ സർജറികളിൽ നമുക്ക് വീണ്ടും കോസ്മെറ്റിക് സർജറി അപ്ലൈ ചെയ്യേണ്ടി വരും. പ്ലാസ്റ്റിക് സർജറി, കോസ്മെറ്റിക് സർജറി, കോൺസിൽ, അത് ശരിക്കും ഒരു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറിയാണ്. എക്യുപ്മെന്റ്സ് കുറച്ച് ബെറ്റർ എക്യുപ്മെന്റ്സ് വേണം, നമുക്ക് മാഗ്നിഫൈയിങ് ലൂപ്സ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ആ ഒരു രീതിയിലുള്ള സർജറി ഇപ്പൊ വളരെ വളരെ എന്താ പറയാ ഡിമാൻഡ് ഉണ്ട്. പക്ഷെ അതിന്റെ ലീഗാലിറ്റി ആണ് ബേസിക്കലി നമ്മുടെ രാജ്യത്ത് ഒരു ഇഷ്യൂ.
1: ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സർജറീസ് ചെയ്ത് കഴിഞ്ഞാൽ, കോസ്മെറ്റിക് സർജറി സാർ പറഞ്ഞ മാതിരി ഇപ്പൊ അതിന്റെ ഒരു പ്രതിസന്ധി ഉണ്ട്, എന്തുവാന്ന് ക്ലിയർ അല്ലാത്തതുകൊണ്ട് മറ്റ് സർജറീസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ എ ബി സി തൊട്ട് തുടങ്ങാം, വന്ധ്യാകരണത്തിന് വേണ്ടി ചെയ്യുന്നത്, അപ്പൊ അത് കഴിഞ്ഞാൽ ഒരു പെറ്റ് ഓണർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആഫ്റ്റർ സർജറി?
0: ആഫ്റ്റർ സർജറിക്ക് തൊട്ട് മുമ്പ് ഞാൻ ബിഫോർ സർജറിയും കൂടെ അങ്ങ് പറയാം.
1: ശരി,
0: കാരണം നമ്മൾ സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പേഷ്യന്റിന് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത് ഒരു ബ്ലഡ് ചെക്ക് ആണ്. നമ്മുടെ ഡോഗ്സിനായാലും കാറ്റ്സിനായാലും മറ്റ് പെറ്റ് ആനിമൽസിനായാലും ഇൻഹറന്റ് ആയിട്ടും അതേപോലെ അസിംപ്റ്റമാറ്റിക്, അതായത് സിംപ്റ്റംസ് ഒന്നും കാണിക്കില്ല, ലക്ഷണം കാണാത്ത ചില രോഗങ്ങൾ ഒടുങ്ങിയിരിപ്പുണ്ട്. അങ്ങനത്തെ കേസുകളിൽ ഈ സർജറി കഴിഞ്ഞിട്ട് ഈ രോഗം ഫ്ലെയർ ചെയ്യാനും അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ പ്രൈമറി ആയി നമ്മളൊരു സർജറിക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ നല്ലൊരു ഒരു കെയർ കിട്ടണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഒരു ബ്ലഡ് ചെക്ക് എടുക്കണം. ബ്ലഡ് ചെക്ക് എടുത്ത് പറ്റുമെങ്കിൽ നമ്മളൊരു റേഡിയോഗ്രാഫ് എക്സ്റേ, അതായത് ചെസ്റ്റിന്റെതും അബ്ഡോമന്റെ ഒരു എക്സ്റേയും കൂടെ എടുത്താൽ പേഷ്യന്റ് സർജറിക്ക് ഫിറ്റ് ആണോ എന്നുള്ളതിന് നമുക്കൊരു ദൃഢത കിട്ടും. പേഷ്യന്റ് ഫിറ്റ് ആണ് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് സർജറിയിലേക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അത് മാത്രമല്ല, ഈ ബ്ലഡ് ടെസ്റ്റിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അനസ്തേഷ്യ ചൂസ് ചെയ്യുന്നത്. ഈ എന്ത് അനസ്തേഷ്യ കൊടുക്കണം, ഇഞ്ചക്റ്റബിൾ ആണോ ഇൻഹലന്റ് ആണോ, അതേപോലെ ഇഞ്ചക്റ്റബിൾ ആണെങ്കിൽ തന്നെ അതിൽ ഏതെങ്കിലും കിഡ്നിക്ക് പ്രശ്നമുള്ള പേഷ്യന്റ് ആണെങ്കിൽ അങ്ങനത്തെ സേഫ് ആയിട്ടുള്ള അനസ്തെറ്റിക് ചൂസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും. അപ്പൊ പ്രൈമറി ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ബ്ലഡ് ടെസ്റ്റും എക്സ്റേയും അബ്ഡോമിനൽ സ്കാനിങ്ങും അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ലൂപ്പ് ഇട്ട് ചെയ്താലാണ് എപ്പോഴും സേഫ്.
1: പിന്നെ അത് സർജറിക്ക് വരുന്നതിന് മുന്നേ മുന്നൊരുക്കം,
0: അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലപ്പോഴും വെറ്റിനറി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സർജറി ഫിക്സ് ചെയ്യുന്നു, പിന്നെ ഓണറിനെ നമ്മൾ കാണുന്ന സർജറി എന്നാണ്. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി, നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഗവൺമെന്റ് സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാല് നമ്മൾ സർജറി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ സർജിക്കൽ കൗൺസിലിംഗ് തന്നെ ഉണ്ട്. നമുക്ക് ഓണറിന്റെ കൂടെ ഒരു അരമണിക്കൂർ ഡോക്ടർ സ്പെൻഡ് ചെയ്യണം, ചെയ്യും. അപ്പം ഓണറിന്റെ അടുത്ത് നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം പറയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സർജറിക്ക് മുമ്പായിട്ട് ഫുഡും വെള്ളവും നമ്മൾ വിത്ഡ്രോ ചെയ്യണം, എൻ പി ഒ എന്ന് പറഞ്ഞ നിൽ പെർ ഓസ്, അതാണ് അതിന്റെ ഒരു സയന്റിഫിക് പദം. അതിൽ നമ്മൾ ഇപ്പം ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 12 മണിക്കൂർ വരെ ഫുഡ് വിത്ത്ഹെൽഡ് ചെയ്യണം, ഫുഡ് കൊടുക്കാതെ നമ്മൾ എം ടി സ്റ്റൊമക്കിൽ കീപ്പ് ചെയ്യണം. കാറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 6 to 8 hours കീപ്പ് ചെയ്യണം, അതാണ് ഒരു സേഫ് പീരീഡ്. ചില ഡോക്ടേഴ്സ് 12 to 24 hours ചൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ അതൊരു പ്രൊസീജിയർ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും സർജറി കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കുന്നവരെ പേഷ്യന്റിനെ കുളിപ്പിക്കാൻ പറ്റില്ല. പെറ്റ്സ് നമുക്കറിയാം, പെറ്റ്സിന്റെ ഫറും അതേപോലെ ഇതൊക്കെ ഡേർട്ടി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലി ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓണറിനോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കഴിവതും സർജറിക്ക് തലേന്ന് നന്നായി കുളിപ്പിച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കി കൊണ്ടുവരാം. പിന്നെ ഡോഗ്സിന് ബേസിക്കലി സർജറി ആണെന്നൊന്നും അവർക്കറിയില്ല. ഇപ്പൊ മനുഷ്യന്റെ കേസ് പറയുകയാണെങ്കിൽ മനുഷ്യനറിയാം, ഓ നാളെ എനിക്ക് സർജറിയാണ്. പക്ഷെ ഡോഗ് അങ്ങനെ ഒരു പ്രിപ്പറേറ്ററി ഫേസിൽ ഡോഗ് ഒരിക്കലും പോകില്ല. അപ്പൊ ആ ഒരു പ്രിപ്പറേറ്ററി ഫേസ് എല്ലാം കണ്ടറിഞ്ഞ് നമ്മൾ വേണം ചെയ്യാം. അപ്പൊ ഡോഗിന് വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കുക, തലേ ദിവസം നല്ല ഹൈഡ്രേറ്റ് ചെയ്ത്, അതായത് സ്റ്റോപ്പ് ചെയ്യുന്നവരെ നല്ല ഫുഡ് കൊടുക്കുക. പിന്നെ കഴിവതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പം ഡോഗിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ഡിയർ ആയിട്ടുള്ള ഒരാൾ എപ്പോഴും വീട്ടിലുണ്ടാവും. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും ഇളയ കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്ന നമ്മുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെയായിരിക്കാം. അപ്പൊ ഏറ്റവും ഡോഗിന് ഡിയർ ആയിട്ടുള്ള ഒരാളാണോ അയാളും, പിന്നെ കൂടെ ഒരു ഹെൽപ്പിന് ഒരാൾ, മിനിമം 2 bystanders എങ്കിലും നമുക്ക് ഡോഗിന് വേണം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു റാഷ് ഡ്രൈവിംഗ് അതേപോലെ ഒരു ടെൻസ്ഡ് ഡ്രൈവിംഗ് ഒന്നും കൊടുക്കാണ്ട് ഇപ്പൊ നമുക്കൊരു
1: സമ്മർദ്ദത്തിൽ കൊണ്ടുവരും,
0: ഒരിക്കലും എത്താൻ പാടില്ല. ഇപ്പൊ നമുക്കൊരു സർജറി ആണെങ്കിൽ തലേന്ന് നമ്മൾ അഡ്മിറ്റ് ആവും. ഇപ്പം വെറ്റിനറിയുടെ കേസിൽ തലേന്ന് അഡ്മിറ്റ് ആവുന്ന പ്രവണത വളരെ കുറവാണ്. പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തലേന്ന് ഓൺബോർഡ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്തും എറണാകുളത്തുമായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രെസ് പീരീഡ് ഒക്കെ നമ്മൾ ഒഴിവാക്കണം. ബേസിക്കലി ഫുഡ് കൊടുക്കുന്ന കാര്യം നോക്കണം, ബ്ലഡ് ടെസ്റ്റ്, ബാക്കി അനാലിസിസ്
1: ഉറപ്പായും.
0: ഇത് പ്രീ ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ്. നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇതിലും അതീവ ജാഗ്രത പുലർത്തണം. നേരത്തെ പറഞ്ഞതുപോലെ സർജറി കഴിഞ്ഞു എന്ന് ഡോഗിന് അറിയില്ല, അതുകൊണ്ട് ഡോഗ് ഒരു നോർമൽ ലൈഫിലേക്ക് അങ്ങ് എൻ്റർ ചെയ്യും. അവൻ ചിലപ്പോൾ ഓടും ചാടും, തലകീഴം അറിയും, നിങ്ങളെ കാണുമ്പോൾ രണ്ട് കാലിൽ നിന്ന് പൊങ്ങും. പക്ഷെ അതൊക്കെ സർജിക്കൽ കോംപ്ലിക്കേഷൻസ് കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പം പോസ്റ്റ് സർജറിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഡോക്ടർ പറയുന്ന കൃത്യമായിട്ടുള്ള ഇഞ്ചെക്ഷൻസ് കൃത്യമായി മുടങ്ങാതെ എടുക്കണം. പിന്നെ മിക്കപ്പോഴും നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ഒരു 7 to 10 days ആയിരിക്കും.

0: പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇഞ്ചെക്ഷൻസ് വരുന്നത്. സർജറിയുടെ ആ ഒരു സങ്കീർണത അനുസരിച്ചായിരിക്കും ഡോക്ടർ അത് ചൂസ് ചെയ്യുക. അത് കൃത്യമായി ഫോളോ ചെയ്യണം. അതുപോലെ സർജറി കഴിഞ്ഞ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്റ്റഡ് ആവാൻ നോക്കണം. കാരണം ഡോഗിനെ സംബന്ധിച്ചിടത്തോളം അതിന് മൂത്രം ഒഴിക്കാനോ ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഈ സർജിക്കൽ വൂണ്ടിൽ മൂത്രം വീഴുകയോ അല്ലെങ്കിൽ വെള്ളം പറ്റുകയോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷനുള്ള സാധ്യത. അപ്പം ആ ഒരു പീരീഡ് 7 to 10 days പോസ്റ്റ് സർജറി നമ്മൾ തന്നെ കൂടെ ഒരാൾ നിൽക്കണം. ഒരു കൊച്ചുകുട്ടിയുടെ സർജറി കഴിഞ്ഞാൽ എങ്ങനെ നോക്കുന്നു, അത്രയും ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കണം ആവശ്യകതയാണ്. പിന്നെ സർജറി കഴിഞ്ഞിട്ടുള്ള ഫുഡിന്റെ ഷെഡ്യൂൾ അത് ഡോക്ടർ പറയും. പ്രത്യേകിച്ച് ഇപ്പൊ ആമാശയത്തിന്റെ സർജറി ഒക്കെ കഴിയുവാണെങ്കിൽ നമുക്കൊരു ആദ്യത്തെ 2 days ഫുഡ് കൊടുക്കാൻ കഴിയില്ല. ഇപ്പം സ്റ്റൊമക്കിൽ വരുന്ന ഒരുപാട് കണ്ടീഷൻസ് നമുക്ക് സ്റ്റൊമക്കിൽ വരുന്നതായിട്ടുണ്ട്. നമ്മൾ സ്റ്റൊമക്കിൽ സർജറി ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞ് 3 or 2 days ഫുഡ് വിത്ത്ഹെൽഡ് ചെയ്യാൻ പറയും. പക്ഷെ ഡോഗിന് ക്രേവിംഗ് ഉണ്ടാവും, ഡോഗിന് ബോധം കണ്ടു കഴിയുമ്പോൾ തന്നെ ഫുഡ് ചോദിക്കും. അപ്പൊ നമുക്ക് അവരോടുള്ള സ്നേഹം നമ്മൾ ചിലപ്പോൾ ഫുഡ് കൊടുക്കും, പക്ഷെ അത് നമുക്കൊരു നെഗറ്റീവായിട്ട് ഭവിക്കും. അങ്ങനെ സർജറി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ പോസ്റ്റ് സർജിക്കൽ കൗൺസിലിംഗ് നമ്മൾ ഡോക്ടേഴ്സ് കൊടുക്കും.
1: ഡോക്ടർ സൂചിപ്പിച്ച മാതിരി തന്നെ മൃഗങ്ങൾക്ക് അറിയത്തില്ല, അപ്പൊ അത് കൂടാൻ തുടങ്ങും. അപ്പൊ അതിനെയൊക്കെ റിസ്ട്രെയിൻ ചെയ്ത് വെക്കണോ, നമ്മൾ കെട്ടി വെക്കണോ, അല്ലെ സപ്പോസ് എങ്ങനെ അങ്ങനത്തെ വല്ല സർജറി ആണെങ്കിൽ?
0: സാർ പലപ്പോഴും നമ്മൾ കാണുമ്പോൾ നല്ല നമ്മൾ വളരെ ഡിയർ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മോനെ പോലെ വളർത്തുവാണെങ്കിൽ ദർ ഇസ് എ ടെലിപ്പതി ഹാപ്പനിങ് ബിറ്റ്വീൻ ദ ഓണർ ആൻഡ് ദ ഡോഗ്.
1: പറഞ്ഞാലും മനസ്സിലാവും.
0: ഓഫ് കോഴ്സ് യെസ്, ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് മോനെ നിനക്ക് സർജറി കഴിഞ്ഞിരിക്കുകയാണ്, നീ ചാടരുത് എന്ന് ഓണർ പറയുമ്പോൾ അത് ശ്രദ്ധിക്കുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഡോഗ്സിന് ഞാൻ നേരിട്ട് എന്റെ സർജറി കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഡോഗ്സ് അത്രത്തോളം സഹകരിക്കുന്നവരല്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് റിസ്ട്രെയിനിങ്ങിനേക്കാൾ കൂടുതൽ ഒരു ഡോർമെന്റ് അല്ലെങ്കിൽ ഒരു ഒരു ഡൊസൈൽ സ്റ്റേറ്റിലേക്ക് പോകുന്ന മെഡിസിൻസ് നമുക്കുണ്ട്. CNS ഡിപ്രസൻസോ അങ്ങനെയൊന്നും അല്ല, എങ്കിൽ പോലും ഒരു കാം ആയിട്ടിരിക്കാനും ഒരുപാട് അജിറ്റേറ്റഡ് ആവാതിരിക്കാനുള്ള മെഡിസിൻസ് ഉണ്ട്. അവർക്ക് അവരുടെ ഒരു ബേസിക് കാര്യങ്ങൾ നീഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് ചാടി ഓടേണ്ട കാര്യമില്ല. അപ്പൊ അവർക്ക് ഡിയർ ആയിട്ടുള്ളവർ അടുത്തിരിക്കുക, തൊട്ടടുത്ത് പാമ്പർ ചെയ്ത് വെക്കുക, സമയാസമയത്ത് വെള്ളം കൊടുക്കുക, ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർ കുറച്ചൊന്ന് കാം ആയിട്ടിരിക്കും. നമ്മളും ഡോഗും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉറപ്പായിട്ട് ഉണ്ടാവണം, എന്നാലേ അത് സാധ്യമാവുള്ളൂ. അവിടെയാണ് സാർ ഈ സ്ട്രീറ്റ് ഡോഗ്സിന്റെ കേസൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മൾ സ്ട്രീറ്റ് ഡോഗ്സിനെ കോർപ്പറേഷൻ വഴി എടുത്ത് വന്ധീകരണ ശസ്ത്രക്രിയ ചെയ്ത് നമ്മൾ 3 days അണ്ടർ സർവൈലൻസ് കീപ്പ് ചെയ്തിട്ടേ വിടുള്ളൂ. കാരണം അവരെ നമുക്ക് തുറന്നു വിട്ടുകഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയാണ്. അപ്പൊ ABC പ്രോഗ്രാമിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 3 days ഡോക്ടേഴ്സ് തന്നെ പോയി നോക്കി സ്റ്റിച്ചൊക്കെ ഓക്കെ ആണെങ്കിലേ
1: വിടുള്ളൂ.
0: ഇല്ല അതാണ്, അപ്പൊ അവരുടെ ആ ഒരു കോംപ്ലിക്കേഷൻ വരാനും പാടില്ല. അതൊക്കെ സർക്കാർ വളരെ ദൃഢമായി തന്നെ നോക്കുന്ന കാര്യങ്ങളാണ്.
1: ഡോക്ടർ അനൂപ്, നല്ലൊരു രസകരമായ ചർച്ചയായിരുന്നു. ശസ്ത്രക്രിയ നമ്മള് മനുഷ്യരിൽ എന്തായാലും എല്ലാവർക്കും അറിയാം, പക്ഷെ മൃഗങ്ങളിലും അരുമ മൃഗങ്ങളിലും നമ്മൾ ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ
0: അഡ്വാൻസ്ഡ്
1: ആണ്, ഇതറിയാൻ സാധിച്ച് താങ്കൾ നമ്മുടെ ഒപ്പം ഇത്രയും സമയം ചെലവഴിച്ച് വളരെ നന്ദി.
2: ഓമന മൃഗങ്ങളെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവയുടെ പരിപാലനത്തിൽ ഒരുപാട് ശ്രദ്ധ വേണം. ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടി വരുമ്പോൾ മനുഷ്യരെ നോക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ട്, പിന്നെ ക്ഷമയും അത്യാവശ്യമാണ്. ഓമന മൃഗങ്ങൾക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുമ്പോൾ എന്തൊക്കെ കരുതൽ വേണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നത് വെറ്റിനറി സർജനായ ഡോക്ടർ അനൂപ് ആറാണ്. ഡോക്ടർ അനൂപുമായി സംസാരിച്ചത് ഷിബു ജോർജ്. പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇനിയൊരു ഗാനമായാലോ? ഈ മഴക്കാലം മനോഹരമല്ലേ? മഴ പെയ്ത് തോരുന്ന സമയം, മരങ്ങളുടെ ഇലകളിൽ നിന്ന് ഇറ്റിറ്റി വീഴുന്ന മഴത്തുള്ളികൾ, കാറ്റത്ത് വീഴുന്ന മാമ്പഴം, അവ ഓടി നടന്നു പെറുക്കുന്ന ബാല്യം. ഓ, എന്തൊരു സുഖകരമായ അന്തരീക്ഷം അല്ലേ? എന്തൊരു സുഖകരമായ ഓർമ്മ.

0: ഗാനം കേട്ടല്ലോ, ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
2: ആനപ്പുളിഞ്ചി കേരളത്തിൽ സമൃദ്ധമായി വളരുന്ന പഴമാണ് സ്റ്റാർ ഫ്രൂട്ട് അഥവാ ആനപ്പുളിഞ്ചി. വൈവിധ്യമാർന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഈ പഴത്തെ നിസാരമായി കാണരുത്. ആനപ്പുളിഞ്ചിക്ക സ്റ്റാർ ഫ്രൂട്ട്, ചതുരപ്പുളി, വൈരപ്പുളി തുടങ്ങി പ്രാദേശിക ഭേദമനുസരിച്ച് വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന ഇവ പോഷകങ്ങളുടെ കലവറയാണ്. കൂടാതെ പ്രത്യേക പരിപാലനമൊന്നുമില്ലാതെ വർഷത്തിൽ 8 മാസവും ഇവ സമൃദ്ധമായി വിളവ് നൽകുന്നു. പാവങ്ങളുടെ മുന്തിരിയെന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഏകദേശം 6 ഇഞ്ചോളം വലിപ്പമുള്ള ഇവയ്ക്ക് നക്ഷത്രത്തിന്റെ ആകൃതി പോലെ 5 അഗ്രങ്ങളുണ്ടാകും. പച്ചയായിരിക്കുമ്പോൾ നല്ല പുളിപ്പും പഴുത്താൽ പുളിപ്പ് കലർന്ന മധുരവുമാണ് ഇവയ്ക്ക്. ഓറഞ്ച്, മാമ്പഴം, പപ്പായ, സ്ട്രോബെറി, പൈനാപ്പിൾ എന്നിവയിൽ മാത്രമല്ല ആനപ്പുളിഞ്ചിയിലും ധാരാളം വൈറ്റമിൻ സിയും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ദഹന പ്രശ്നമുള്ളവർക്ക് ആനപ്പുളിഞ്ചി ഉത്തമമാണ്. എന്നാൽ അധികമായി കഴിക്കുന്നതും പ്രശ്നമാണ്. ഇരുമ്പ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നീ ധാതു ലവണങ്ങളും ആനപ്പുളിഞ്ചിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇതിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. മാംസളമായ ഫലമായതിനാൽ ഇത് സംസ്കരിച്ച് 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. മുടിവളർച്ച കൂട്ടാൻ ആനപ്പുളിഞ്ചി കഴിക്കുന്നതും ഉത്തമമാണെന്ന് പറയാറുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഈ പഴം ഉത്തമമാണ്. ആനപ്പുളിഞ്ചി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സ്ക്വാഷ്, ജാം, ജെല്ലി, വൈൻ, അച്ചാറുകൾ എന്നിവയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. ചിലയിടങ്ങളിൽ കുടംപുളിക്ക് പകരമായി മീൻകറിയിൽ ഉണക്കിയും അല്ലാതെയും ആനപ്പുളിഞ്ചി ചേർക്കാറുണ്ട്. ജീവകം എ, ഓക്സാലിക് ആസിഡ്, ഇരുമ്പ് എന്നിവ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിലും മിക്ക വീടുകളിലും ആനപ്പുളിഞ്ചി പാഴാക്കി കളയുന്നത് കാണാം. ഇത് ഫലപ്രദമായി വിനിയോഗിച്ചാൽ വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാനമാർഗം കൂടിയാണ്. ജീവിതശൈലി രോഗങ്ങൾ കൂടുന്ന ഈ കാലത്ത് നമ്മുടെ പറമ്പിലും ചുറ്റുപാടിൽ നിന്നും സുലഭമായി ലഭിക്കുന്ന ഇത്തരം വിഭവങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം.
0: ഇനി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം.
3: കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
0: ഇനി തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു: നായകളിൽ ഡോക്കിംഗ് അഥവാ വാൽ മുറിച്ചു മാറ്റൽ കോപ്പിംഗ് അഥവാ ചെവിമുറിക്കൽ തുടങ്ങിയ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ഉത്തരം: നായകളിൽ ഡോക്കിംഗ് അഥവാ വാൽമുറിച്ചു മാറ്റൽ, കോപ്പിംഗ് അഥവാ ചെവിമുറിക്കൽ തുടങ്ങിയ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. 2017 കേന്ദ്ര നിയമമായ ഡോഗ് ബ്രീഡിംഗ് റൂൾ പ്രകാരം ഇത്തരം ശസ്ത്രക്രിയകൾ അഥവാ കോസ്മെറ്റിക് സർജറികൾ നിയമവിരുദ്ധമാണ്.
4: വയലിൻ വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
5: വയലും വീടും

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321, മറ്റൊരു നമ്പർ 9495569631. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം 1000 നാവുള്ള ആനന്ദൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ, പി ലീല, സുജാത എന്നിവർ പാടിയത്, ഗാനമെഴുതിയത് ഷിബു ചക്രവർത്തി, ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

0: എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സായുധ സേനകൾ

ങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കി ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി 6 പേർക്കുകൂടി ഇന്ന് ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഈ മാസം ഇതുവരെ 197 പേർക്കാണ് ഷിഗെല്ല സ്ഥിരീകരിക്കുന്നത്. രോഗബാധയെ തുടർന്ന് 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് നാളെ തുടക്കം. പരിപാടിയുടെ ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. കാക്കനാട് മാവേലിപുരം ഓണം പാർക്കിന് സമീപം സൈക്കിൾ ചവിട്ടുന്നതിനിടെ താഴ്ചയിലേക്ക് വീണ് 12 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കേക്കിന്റെ കവറിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 1 കിലോഗ്രാം ഹാഷിഷ് ഓയിലുമായി തൃപ്പൂണിത്തുറയിൽ യുവാവ് അറസ്റ്റിൽ. കോഴിക്കോട് പൊന്നാങ്കയം സ്വദേശി അജിൻ ജോസഫാണ് പിടിയിലായത്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കടുവയെ പിടികൂടുന്നതിനായി വെച്ച കൂട്ടിൽ പുലി കുടുങ്ങി. പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്നുമെത്തിയ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കൂട്ടിലാണ് 5 വയസ്സുള്ള ആൺപുലി കുടുങ്ങിയത്. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

നല്ലെടു മണിയെടു തകിലൊടു കുഴലെടു തണ്ടെടു തടയെടു തിരുകുടലഴകൊടു തിരുവുടലഴകൊടു പടയണി.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വെങ്കോട് വട്ടപ്പാറ.
1: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9:00. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
2: അടുത്ത ഗാനം മിണ്ടാ പൂച്ചയ്ക്ക് കല്യാണം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് ഇളയരാജ, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം മൂന്നാം പക്കം.

0: പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം സന്ദർഭം.
1: ഡോക്ടർ സാറി, ലേഡി ഡോക്ടർ സാറി, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. ഡോക്ടർ സാറി, ലേഡി ഡോക്ടർ സാറി, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ, ഫീസ് ഇല്ലാതെ. സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്, നേരം പോയാൽ പിന്നെ ആവത്താണ്.
2: Don't touch me.
1: ഡോക്ടർ സാറേ, പൊന്നു ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിൽ

ഡോക്ടർ സാറേ, അത് രക്തത്തിൻ്റെതോ അത് പിത്തത്തിൻ്റെതോ അത് വാതത്തിൻ്റെതോ? അത് രക്തത്തിൻ്റെതോ അത് പിത്തത്തിൻ്റെതോ അത് വാതത്തിൻ്റെതോ പിടിവാതത്തിൻ്റെതോ? ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ. ആദ്യം തന്നെ കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ. ഫീസ് ഇല്ലാതെ സീരിയ

0: മാറുമോ?
1: ആലോചിക്കട്ടെ, മാറുമോ നോക്കാം.
0: ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ. ആദ്യം തന്നെ കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ.

0: ഷിബു ചക്രവർത്തിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം, ഉണ്ണിമെനോൻ പാടിയത്, ചിത്രം കാർണിവൽ.
1: ഒരു കാര്യം ഞാൻ ചൊല്ലാം കള്ള ചങ്ങാതി, കളിയായി ഇതെങ്ങും ആരോടും നീ ചൊല്ലാതെ
2: നമ്മള് മുണ്ടൂല്ലാന്ന്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി നിശ സുരഭിയിൽ കേൾക്കാം. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി ഇപ്പോൾ ശ്രീ രജു നാരായണന്റെ സംഗീത കച്ചേരി കേൾക്കാം. സർവശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖടം. രക്തഗണപതിം ഭജേഹം മോഹനരാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ കൃതി ആദിതാളം.

ಗಮನಿ ಮಾ ಪಠಾನಿ ಮಗರಿ ಸಗಮ.

ശ്രീ രജു നാരായണന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സർവശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖഡം. കമലാംബ സംരക്ഷതു, ആനന്ദ ഭൈരവിരാഗം, മിശ്രചാപ്പ് താളം, ദീക്ഷിതർ കൃതി.

0: ശ്രീ രജു നാരായണന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. സർവശ്രീ തിരുനല്ലൂർ അജിത് കുമാർ വയലിൻ, ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖഡം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

നിശ സുരഭിയുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യ രാജ്. ആദ്യം കേൾക്കാം തുമ്പോളിക്കടപ്പുറം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, സലീൽ ചൗധരിയുടെ സംഗീതം.

ഗാനം എഴുതിയത് ബിച്ചു തിരുമല, ഈണം നൽകിയത് കണ്ണൂർ രാജൻ, യേശുദാസും വാണിജ്യറാമും പാടിയത് ചിത്രം ഭാര്യ ഒരു മന്ത്രി.

0: അടുത്ത ഗാനം പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.
1: ആദിമേ മറഞ്ഞതെന്തേ

0: ഇക്കാലത്തോടെ ഇന്നത്തെ നിശാസുരഭി സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ തോമസ് കുറ്റിയിൽ.
1: സ്വീഡനിലെ രാജകുമാരിയായിരുന്ന യൂജിയൻ സമ്പത്തും പണവും വിലപിടിപ്പുള്ള അനേകം രത്നങ്ങളും കൈമുതലായുള്ള രാജ്ഞിയായിരുന്നു. ഒരു ദിവസം രാജകുമാരി ഇങ്ങനെ ചിന്തിച്ചു, ഈ രത്നങ്ങളെല്ലാം താൻ സൂക്ഷിച്ചു വയ്ക്കുന്നത് എന്തിന്? ഇത് വിറ്റ് ആ പണം കൊണ്ട് അശരണരായ രോഗികൾക്ക് വേണ്ടി ഒരു ആശുപത്രി നടത്തണം. രാജകുമാരി രത്നങ്ങളെല്ലാം വിറ്റുകിട്ടിയ പണം കൊണ്ട് ആശുപത്രി സ്ഥാപിച്ചു. എന്ന് മാത്രമല്ല, ആശുപത്രിയിൽ വരുന്ന രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ ഉത്സാഹിയുമായിരുന്നു. തങ്ങളോട് കാണിക്കുന്ന സ്നേഹം കണ്ടിട്ട് രോഗികൾ രാജകുമാരിയോടുള്ള സ്നേഹം മൂലം കണ്ണീർ പൊഴിക്കുമായിരുന്നു. അപ്പോൾ യൂജിയൻ രാജകുമാരി ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ ചെലവാക്കിയ രത്നങ്ങളിതാ സ്നേഹത്തിൻ്റെ മുത്തുമണികളായിരിക്കുന്നു. എൻ്റെ രത്നങ്ങളേക്കാൾ ഞാൻ വിലമതിക്കുന്നത് ഈ രോഗികളുടെ കണ്ണിൽ നിന്ന് പൊഴിയുന്ന സ്നേഹത്തിൻ്റെ കണ്ണീർ മുത്തുകളാണ്. ബൈബിളിൽ സുഭാഷിതങ്ങൾ എന്ന പുസ്തകം 17:9 പറയുന്നു, തെറ്റു പൊറുക്കുന്നവൻ സ്നേഹം നേടുന്നു, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നവൻ സ്നേഹിതനെ പിണക്കി അകറ്റുന്നു. പ്രശസ്ത കവി കബീർദാസിൻ്റെ വാക്കുകളിൽ, സ്നേഹം തോട്ടങ്ങളിൽ വളരുന്നില്ല, കമ്പോളങ്ങളിൽ വിൽക്കപ്പെടുന്നില്ല, ആത്മസമർപ്പണം കൊണ്ട് മാത്രമേ അത് നേടാൻ കഴിയുകയുള്ളൂ. മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഇങ്ങനെ പാടിയിട്ടുണ്ട്, നിഴലും വെളിച്ചവും മാറി മാറി നിഴലിക്കും ജീവിത ദർപ്പണത്തിൽ, ഒരു സത്യം മാത്രമേ നിൽക്കുമെന്നും പരമാർത്ഥ സ്നേഹത്തിൻ മന്ദഹാസം. ഒരു വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകന്റെ വിരമിക്കൽ ചടങ്ങ്. കുട്ടികളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന സയൻസ് അധ്യാപകൻ കൂടിയായ അദ്ദേഹം അവസാനമായി കുട്ടികൾക്ക് നൽകിയ സന്ദേശം ഇപ്രകാരമാണ്. അദ്ദേഹം 4 ഗ്ലാസുകൾ നിറയെ ശുദ്ധജലവും ചെറുവിരലിൻ്റെ വലിപ്പമുള്ള

0: മൂളിൽ കെട്ടിയ പല മനുഷ്യരൂപങ്ങളുമായി ക്ലാസ്സിലേക്ക് വന്നു. താൻ ചെയ്യുന്നതെന്താണെന്ന് നിശബ്ദരായി നിരീക്ഷിക്കണമെന്നും ചോദിക്കുന്നതിന് ഉത്തരം വ്യക്തമായി നൽകണമെന്നും നിർദ്ദേശിച്ചു. എന്നിട്ട് ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച മനുഷ്യനെ ചരടിൽ കെട്ടി ഗ്ലാസ്സിലെ വെള്ളത്തിൽ താഴ്ത്തിയിട്ട് പൊക്കിയെടുത്തു. ചോദിച്ചു, വെള്ളത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല എന്നായിരുന്നു മറുപടി. അടുത്തതായി കളിമൺ മനുഷ്യൻ്റെ രൂപം പൊക്കിയെടുത്ത് ഗ്ലാസ്സിൽ മുക്കിയിട്ട് പൊക്കിയെടുത്തു. ചോദിച്ചു, മാറ്റം വന്നിട്ടുണ്ടോ? കുട്ടികൾ പറഞ്ഞു, വെള്ളം മലിനമായി, കളിമൺ മനുഷ്യൻ്റെ ശരീരഭാഗത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അടുത്തതായി പഞ്ഞി മനുഷ്യനെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഇവനിൽ വല്ല വ്യത്യാസം വന്നുവോ? ഊവ്, അവൻ വെള്ളം കുടിച്ച് ചീർത്തു, ഗ്ലാസ്സിലെ വെള്ളവും കുറഞ്ഞുപോയി എന്ന് കുട്ടികൾ പറഞ്ഞു. അടുത്തതായി പഞ്ചസാര മനുഷ്യൻ്റെ രൂപം ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിന്ന് പൊക്കി, പക്ഷേ അത് കെട്ടിയിരുന്ന നൂൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് അലിഞ്ഞുപോയെന്ന് കുട്ടികൾ പറഞ്ഞു. ഗ്ലാസ്സിലെ വെള്ളം രുചിച്ചപ്പോൾ അത് മധുരമായിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു, മനുഷ്യർ സാധാരണയായി 4 വിഭാഗമുണ്ട്. ഒരു വിഭാഗം നമ്മുടെ ഈ ഇരുമ്പ് മനുഷ്യനെ പോലെയാണ്. സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് യാതൊരു നന്മയുമില്ല, ഒന്നും സ്വീകരിക്കുന്നുമില്ല, ഒന്നും നൽകുന്നുമില്ല. രണ്ടാമത്തെ വിഭാഗം കളിമൺ മനുഷ്യനെ പോലെ തങ്ങളെയും മറ്റുള്ളവരെയും ദുഷിപ്പിക്കുന്നവരാണ്. തങ്ങൾ ചീഞ്ഞു നാറുന്നതോടെ മറ്റുള്ളവരെയും അവർ നശിപ്പിക്കുന്നു. മൂന്നാമത്തെ വിഭാഗം പഞ്ഞി മനുഷ്യനെ പോലെ സമൂഹത്തിന് യാതൊന്നും നൽകില്ല, എന്നാൽ കിട്ടാവുന്നതത്ര കൈക്കലാക്കുകയും ചെയ്യും. നാലാമത്തെ കൂട്ടർ പഞ്ചസാര മനുഷ്യനെ പോലെയാണ്. ആത്മസമർപ്പണത്തിന് തയ്യാറായി എല്ലാവരെയും മദ്യപിക്കുകയും ധന്യരാക്കുകയും ചെയ്യും. എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് സ്വയം ആത്മശോധന നടത്തണം. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ വാക്കുകളിൽ, മനുഷ്യ സേവനമാകുന്ന ഉരകളിൽ ശുദ്ധനാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈശ്വരനെ കാണാൻ കഴിയൂ.
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് ഫാദർ തോമസ് കുറ്റിയിൽ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് മഴയുണ്ടാകാൻ സാധ്യത. ആകാശവാണി അനന്തപുരി FM 101.9. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.

के रहे

मुश्किल जीना यहाँ, जरा हटके जरा बच

0: ഈ കാറ്റ്, കാറ്റ് മനെ ബില്ലി.
1: റെഡ് മനെ ചൂഹ.
0: സി എ ടി കാറ്റ്, കാറ്റ് മനെ ചൂഹ.